നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 30, കൊല്ലവർഷം 1202 കന്നിമാസം 5 തീയതി, 2026 സെപ്റ്റംബർ 21 തിങ്കളാഴ്ച. സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് എം വി സതീശൻ.
1: ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അനുകമ്പ ദശകത്തിലൂടെ നാരായണ ഗുരുവിന്റെ പ്രാർത്ഥനയാണ്. കരുണാനിധിയായ ഭഗവാനെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ തോന്നാത്ത വിധം എന്നിൽ അനുകമ്പ നിറയ്ക്കണേ, അങ്ങയെ ഓർക്കാനും എനിക്ക് കഴിയണേ എന്ന്. എന്തൊരു പ്രാർത്ഥനയാണിത്! നാം കേൾക്കുന്ന പ്രാർത്ഥനകളിൽ നല്ല പങ്കും എനിക്ക് അത് തരണേ, ഇത് സാധിക്കണേ എന്നെല്ലാമല്ലേ. ഞാൻ എന്നത് വിപുലമാക്കി എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂട്ടർക്ക്, അല്ലെങ്കിൽ എൻ്റെ നാടിന് എന്നിങ്ങനെയും കേൾക്കാം. പരമാവധി വന്നാൽ ലോകത്തിനാകെ സുഖം ലഭിക്കണേ എന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഉപനിഷത് പ്രാർത്ഥന. പക്ഷേ ഗുരു, ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ തോന്നരുതേ എന്ന അനുകമ്പയ്ക്കായാണ് പ്രാർത്ഥിക്കുന്നത്. തോന്നരുതേ എന്നത് തരണേ എന്നതിൻ്റെ വിപരീതമാണ്. അനുകമ്പ തോന്നിയാൽ പലതും എടുക്കാൻ പറ്റാതാവും, അങ്ങോട്ട് കൊടുക്കേണ്ടിയും വന്നേക്കാം. കൊല്ലാനും തിന്നാനും പറ്റിയില്ലെങ്കിൽ നാവിൻ്റെ രുചിയോട് സുല്ലിടേണ്ടി വരും, ചിലപ്പോൾ വിശക്കേണ്ടിയും വരും. കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ആഹാരമോ സുഖസൗകര്യങ്ങളോ പങ്കുവെക്കേണ്ടി വരും. അങ്ങനെ തോന്നണേ എന്നാണ് ഗുരുദേവന്റെ പ്രാർത്ഥന. സുന്ദരമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതെല്ലാം ഈശ്വരന്റെ അഥവാ പ്രകൃതിയുടെ മക്കൾ തന്നെയല്ലേ? അവർക്കും ഇവിടെ പുലരാൻ അർഹതയില്ലേ? അവരോട് സാഹോദര്യത്തോടെ പെരുമാറുന്നത് നമ്മുടെയും അവരുടെയും സൃഷ്ടാവായ ദൈവത്തോടുള്ള ആരാധന തന്നെയാണെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവദശകത്തിൽ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവുമെന്ന് ഗുരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഈ അനുകമ്പയാണ് മഹാജൈവ വൈവിധ്യ രാജ്യങ്ങളിലൊന്നായ ഭാരതത്തിൻ്റെ ജൈവസമ്പത്തിൻ്റെ സംരക്ഷണ മന്ത്രങ്ങളിലൊന്ന്. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 51A(g)യിൽ രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടതും ജീവരാശിയോട് അനുകമ്പ പുലർത്തേണ്ടതും പൗരന്റെ ചുമതലയാണ് എന്ന് നിഷ്കർഷിക്കുന്നു. അനുകമ്പ ഭാരതീയന് പൗരധർമ്മം കൂടിയാണ് എന്ന് സാരം. ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി അവസരത്തിൽ കുമാരനാശാൻ രചിച്ചതാണ് നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ ഗുരുസ്തവം. ഇനിയും ഒരു ദശാബ്ദം കൂടി അങ്ങ് ജീവിച്ചിരിക്കണേ എന്ന് പറയുന്ന ആ കീർത്തനത്തിന്റെ അവസാന ഭാഗം ഇന്ന് ചൊല്ലാറില്ല. ആ നാല് വരി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: തൻ പോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേക്ക് അൻപോടുലകർത്തിപ്പൂ ചിരായുസ്സു ദയാബ്ധേ. തന്നെ പോലെ ഉറുമ്പിനെയും കരുതുന്ന ഗുരുവിനെ ആശാനും പ്രണമിക്കുന്നു. സത്യത്തിൽ ഗുരുവിന്റെ ജാതി നിരാസത്തിന്റെയും മതേതര ദർശനത്തിന്റെയും ഏകലോക കാഴ്ചപ്പാടിന്റെയും ആധാരശില അപാരമായ തുല്യതാബോധമായിരുന്നു. ഉറുമ്പും ഞാനും ഒന്നാണ് എന്ന് തോന്നിയാൽ പിന്നെന്ത് ജാതി, എന്ത് മതം? അതുകൊണ്ട് ഗുരു ആദ്യം ഉറുമ്പിനു വേണ്ടിയും പിന്നെ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുകമ്പ അഥവാ കമ്പാഷൻ കേവലമായ ഒരു വിട്ടുവീഴ്ച മനോഭാവം മാത്രമല്ല. അനുകമ്പ കാട്ടുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ സന്തോഷവും പ്രചോദനവും നൽകുന്ന നാഡീവ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കും. അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഡോപ്പമൈൻ എന്ന ജൈവരാസവസ്തുക്കൾ അതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുമെന്നും ഒരുതരം നിർവൃതീഭാവം നൽകുമെന്നും ആധുനിക മനോവിജ്ഞാനിയും പറഞ്ഞു തരുന്നു. അനുകമ്പ മനസ്സിന് നൽകുന്ന ഈ ധ്യാനതുല്യമായ അനുഭൂതിയെ ഗുരു പണ്ടേ അറിയുന്നുണ്ട്. ആദ്യം ഉറുമ്പിനോടു പോലുമുള്ള അനുകമ്പ, രണ്ടാമത് ദൈവചിന്ത. അതാണ് ഗുരുവിൻ്റെ ദർശനഗരിമ. ഇന്ന് ഗുരുദേവന്റെ മഹാസമാധി ദിനമാണ്. പകയുടെയും വിദ്വേഷത്തിന്റെയും മതസ്പർദ്ധയുടെയും യുദ്ധകാലത്താണ് നാം ജീവിക്കുന്നത്. മറ്റൊരു വശത്ത് പ്രകൃതിയോട് മനുഷ്യൻ കാട്ടിയ അനീതിയുടെ തുടർച്ച കാലാവസ്ഥാ ദുരന്തമായി ലോകത്തെ വിഴുങ്ങുന്നു. എല്ലാത്തിനും ശമനമുണ്ടാകാൻ ദയയും അനുകമ്പയുമുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ. ആദ്യം മനസ്സ് ശാന്തവും നന്മയും സന്തോഷവും നിറഞ്ഞതുമാകട്ടെ. കരുണാനിധിയായ ദൈവം അവിടേക്കാണ് കടന്നു വരേണ്ടത്. നമുക്കും ചരാചരപ്രേമം മനസ്സിൽ നിറയണേ എന്ന് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ തന്നെ മനസ്സിനും ചുറ്റുമുള്ള ജീവരാശിക്കും അതുവഴി നാടിൻ്റെ പരിസ്ഥിതിക്കും നൽകുന്ന സ്വാസ്ഥ്യം ആസ്വദിക്കാം. അപ്പോഴേ കരുണക്കടലായ ദൈവസ്നേഹം നമ്മിലേക്ക്

0: ഹൃദയത്തിലേക്ക് ഒഴുകി നിറയൂ. ഇത് പറഞ്ഞു തന്ന മഹാഗുരുവിന് പ്രണാമം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് MV സതീശൻ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിലും മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കർ നയിക്കും. ഈ മാസം 26th UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ മുൻമന്ത്രി V. അബ്ദുറഹ്മാനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് മുൻ കേന്ദ്രസഹമന്ത്രി V. മുരളീധരൻ. കണ്ണൂർ മട്ടന്നൂരിൽ BJP പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിന്റെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി T. സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷം അറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46th ചെസ് ഒളിമ്പ്യാഡിന്റെ 5th റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ R. പ്രജ്ഞാനന്ദയും D. ഗുകേഷും പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യം ഉഷ മലരി, ഒളപ്പമണ്ണയുടെ മട്ട എന്ന കവിത ആലാപനം സുമേഷ് കൃഷ്ണൻ, ഉദയഗീതം ഉദയരാമചന്ദ്രൻ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 147 ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. 12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോ.

ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ. മറവി രോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം, 6:50 വയലും വീടും പശുക്കളിലെ അകിടു വീക്കം, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം രാഗം ധർമ്മവതി, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം എരിക്കാവ് എൻ സുനിൽ, മുഖർശംഖ കോട്ടയം എസ് മുരളീധരൻ, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 14 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 14.2 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഒളപ്പമണ്ണയുടെ മട്ട എന്ന കവിത കേൾക്കാം. ആലാപനം സുമേഷ് കൃഷ്ണൻ.
3: കുട്ടികളോരോ വഴിക്കിറങ്ങി തിരിക്കുമ്പോൾ കട്ട

പിച്ചവച്ചതും പിന്നെ ഒന്നു തൊട്ടാരംഭിച്ചു പഠിച്ചു കഴിയുമ്പോൾ ഒന്നുമാകാതെ നിങ്ങളിറങ്ങുന്നതും കാണേ മക്കളെ തുണയ്ക്കട്ടെ ഈശ്വരൻ മക്കളെ

അല്ല എനിക്കുള്ള മിഴി ഞാൻ തന്നു നിങ്ങൾക്ക്, എനിക്കുള്ള മിഴി ഞാൻ തന്നു നിങ്ങൾക്ക്, എന്റെ സർവസ്വം തന്നിട്ട് ഒഴിഞ്ഞു.

എനിക്കില്ലടപ്പുകൾ, അടച്ചുവയ്ക്കാനൊന്നുമില്ലാത്തോൻ വെറും കൈയായി തുടക്കം ഒടുക്കവുമെന്നറിയുന്നോനച്ഛൻ അടച്ചു.

0: കുഴിച്ചിട്ട മട്ട ഞാൻ
1: എനിക്കിപ്പോൾ ഏറുകൊള്ളുവാൻ സുഖം.
0: കുട്ടികളെറിയുന്ന പന്തിന്നു കുഴിച്ചിട്ട മട്ട ഞാൻ

0: ഉഷമലതിയിൽ നിങ്ങൾ കേട്ടത് ഒളപ്പമണ്ണയുടെ മട്ട എന്ന കവിത. ആലപിച്ചത് സുമേഷ് കൃഷ്ണൻ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഉദയഗീതം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ഉദയ രാമചന്ദ്രൻ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു. ഗുരുദേവ വൈഖരി നീളെ നയിക്കുമ്പോൾ നമ്മൾക്ക് വഴിതെറ്റുമോ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് NP ചന്ദ്രശേഖരൻ.

0: ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു സംഗീതം നൽകി. ഉദയ് രാമചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321, അല്ലെങ്കിൽ 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00. വിഷയം UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6:30.

പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. ഗാർഹിക എൽ പി ജി സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ വിവരങ്ങൾ നിർബന്ധമാക്കി. സബ്സിഡി ലഭിക്കുന്നത് അർഹരായി

0: യവർക്ക് മാത്രമാണ് എന്നുറപ്പു വരുത്താനാണ് ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ജപ്പാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേന താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളായത്. മനുഷ്യരാശിയുടെ ബൌദ്ധികവും സൈദ്ധാന്തികപരവുമായ ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാം മഹാസമാധി ദിനം ഇന്ന് കേരള ജനത ആചരിക്കും. രാവിലെ 10 മണിക്ക് ശിവഗിരിയിൽ നടക്കുന്ന മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ 60 സേവനങ്ങൾ ഇന്നു മുതൽ ആധാർ അധിഷ്ഠിതമാക്കും. ഡ്രൈവിംഗ് ലൈസൻസ്, RC എന്നിവ ആധാറുമായി ബന്ധിപ്പിച്ച ഉപഭോക്താക്കൾക്ക് ഈ സൌകര്യം ലഭ്യമാകും. ഇന്ത്യൻ എക്കോകാർഡിയോഗ്രാഫിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2009 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായി മഴ പെയ്തപ്പോൾ വിവിധ സ്ഥലങ്ങളിലായി മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇതിൽ 6 മരണം സംഭവിക്കുകയും 4 പേരെ കാണാതെയുമായി. ഹൂതി സൌദി സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായതോടെ സൈനിക സംഘർഷം തീവ്രമാകുമെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങളും മുന്നറിയിപ്പ് നൽകി. ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൌരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മലയാളിയായ വിദർശ കെ വിനോദ് ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീം 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടി. ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 2.
1: എല്ലാവരുടെയും ജീവിതത്തിൽ ഓർമ്മത്താളുകളിൽ ഇടം നേടിയ ഉല്ലാസം പകരുന്ന ചില ഇടങ്ങളുണ്ട്. കേരളത്തിലെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാല അത്തരമൊരിടമാണ്. തലമുറകളായി മിക്കവാറും എല്ലാ സ്കൂൾ കുട്ടികളുടെയും ആദ്യ വിനോദയാത്ര നടത്തിയ ഇടം. കുരങ്ങനെയോ കടുവയെയോ മാനിനെയോ മയിലിനെയോ തൊട്ടടുത്ത് ആദ്യം കണ്ട ഇടം. ഇന്ന് മ്യൂസിയം പരിസരത്ത് ഈ പരിപാടി കേട്ടുകൊണ്ട് നടക്കുന്നവർക്ക് ഒരു മാപ്പിൽ വിവരിക്കുന്നതിനേക്കാൾ ജീവൻ നൽകുന്ന ഇടം. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇടത്തുനിന്ന് മൃഗശാല മാറ്റണം എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മൃഗസംരക്ഷണം, നഗരാസൂത്രണം, പൈതൃകം, പൊതു ഇടം, പ്രകൃതി സംരക്ഷണം, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിന്റെ ഭാവി എന്നിങ്ങനെ പല വിഷയങ്ങളിലായി 1000 ചോദ്യങ്ങളുടെ കെട്ടാണ് പൊട്ടിച്ചുവിട്ടിരിക്കുന്നത്.
2: 1859 മൃഗശാല പ്രവർത്തനം ആരംഭിച്ചത്.
1: മുൻ MLA VK പ്രശാന്ത്.
2: 167 വർഷങ്ങൾ ഇതിനോടകം അത് പിന്നിട്ടിട്ടുണ്ട്. ഇപ്പൊ സൗദി തിരുനാളിന്റെ കാലത്ത് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉത്തരം തിരുനാളിന്റെ കാലത്താണ് കാഴ്ച ബംഗ്ലാവ് ആരംഭിച്ചതും മൃഗശാല പ്രവർത്തനം ആരംഭിക്കുന്നതും. വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച മൃഗശാലയാണ് തിരുവനന്തപുരത്തേത്. ഓരോ വർഷവും ശരാശരി നോക്കുമ്പോൾ 14 ലക്ഷം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള സന്ദർശകർ അവിടെ വരികയാണ്. മാത്രമല്ല തിരുവനന്തപുരം മൃഗശാലയുടെ ഒരു വലിയ പ്രത്യേകത, ഒരേ കോമ്പൗണ്ടിൽ ഒരേ വളപ്പിൽ മ്യൂസിയങ്ങളും മൃഗശാലയും വരുന്ന അപൂർവ സ്ഥലം ആണ് തിരുവനന്തപുരം. 36 ഏക്കർ ഭാഗത്താണ് സൂ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ 365 സ്പീഷീസിലുള്ള വിവിധ ഇനം മരങ്ങളും ഉൾപ്പെടെ ഉള്ള ഒരു ജൈവ ഉദ്യാനം കൂടിയാണ് മൃഗശാല പരിസരം എന്ന് പറയുന്നത്. ഇപ്പൊ മൃഗശാല മാറ്റണമെന്ന് വാദിക്കുന്നവർ പറയുന്നത് മൃഗങ്ങൾ ചാടി പോകുന്ന ഒന്നാണ്. ഈ 167 വർഷത്തെ ചരിത്രത്തിൽ ചില പക്ഷികളും കുരങ്ങുകളും ചാടിപ്പോയതല്ലാതെ ഒരു വന്യമൃഗവും അവിടെ നിന്ന് ചാടിപ്പോയിട്ടില്ല. 2 മൃഗഡോക്ടർമാരുടെ സേവനം അവിടെയുണ്ട്. രോഗബാധകൾ മനുഷ്യരിലേക്ക് പടരുന്ന ഒരു സാഹചര്യവും ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
1: സ്വാഭാവിക വനത്തിനോട് അടുത്ത പ്രദേശത്ത് മൃഗശാല ഒരുക്കണമെന്ന ചർച്ച വർഷങ്ങളായി നിലവിലുണ്ട്. അടച്ചിട്ട കൂടുകളിൽ മൃഗങ്ങളെ കാണുക എന്നതിനപ്പുറം സ്വാഭാവിക ആവാസ വ്യവസ്ഥയുമായി സാമ്യമുള്ള ഇടങ്ങളിൽ മൃഗങ്ങളെ സന്ദർശിക്കുന്ന അനുഭവമാണ് ആധുനിക സമൂഹത്തിന് ചേർന്നതെന്ന വാദവുമുണ്ട്.
3: കേരള ഗവൺമെന്റിന്റെ റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഉദ്ഘാടനത്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം മൃഗശാല മാറ്റുന്നതിനെ കുറിച്ചുള്ള തന്റെ ഒരു അഭിപ്രായം പങ്കുവച്ചത്.
1: തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ.
3: നേപ്പിയർ മ്യൂസിയവും സൂവും 1950 വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഇപ്പോൾ വലിയ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഓടുന്നത്. പലപ്പോഴും ഈ സൂവിൽ പോകുമ്പോൾ അവിടെ മൃഗങ്ങളുടെ കുറവ് കാരണവും സൗകര്യങ്ങളുടെ കുറവ് കാരണവും അത് പഴയതുപോലൊരു ശ്രദ്ധ ജനങ്ങളുടെ ആകർഷിക്കില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതുമാത്രമല്ല മൃഗങ്ങൾക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത കാലത്തും കുറേ മൃഗങ്ങൾ ഒന്നും രണ്ടും വെച്ചൊക്കെ ചത്തുപോയെന്നുള്ളത് റിപ്പോർട്ടുകളിലും ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ മൃഗങ്ങൾക്ക് അവരുടെ തനത് ആവാസ വ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരല്പം കൂടി വിശാലമായ സ്ഥലത്ത് ഒരു സൂ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും മൃഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച് ഒരു വലിയ മോഡേൺ ഒരു സൂ കോംപ്ലക്സ് നിർമ്മിക്കാനും കഴിയും.

0: നമ്മുടെ തിരുവനന്തപുരം നഗരം വിട്ട് ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ അപ്പുറമുള്ള കോട്ടൂർ മേഖലയിൽ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രമുണ്ട്. തൊട്ടടുത്ത് ഡിയർ സഫാരി പാർക്കുണ്ട്. അത് തൊട്ടടുത്ത് ലയൺ പാർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രദേശം, അഗസ്ത്യവനത്തിനോട് ചോർന്നു കിടക്കുന്ന ഈ പ്രദേശം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വിതുര പൊന്മുടി റൂട്ടിലൊക്കെ കല്ലാറിനൊക്കെ അടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ഈ പ്രദേശത്തെ ഒരു ഓപ്പൺ സ്പേസായി നമ്മൾ മാറ്റി.
1: യൂണിവേഴ്സിറ്റി കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഇ കുഞ്ഞികൃഷ്ണൻ.
2: തിരുവനന്തപുരം പണ്ട് ചെറിയൊരു നഗരമായിരുന്നപ്പോൾ അതിന്റെ ഒരു സബർബ്സിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഇവിടുത്തെ സൂവും ബൊട്ടാണിക്കൽ ഗാർഡൻ. അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർ. 1950s ഇതിന്റെ ആലോചന വരുന്നതും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. നഗരം വികസിച്ചപ്പോൾ സത്യത്തിലെ മൃഗശാലയ്ക്കുള്ള സ്ഥലം അവിടെ ഇല്ല. അപ്പൊ അതിനകത്തുനിന്ന് ഈ സൂ മാത്രം വേറൊരു സൗകര്യപ്രദമായ സ്ഥലത്ത്, കാരണം മൃഗങ്ങൾക്കും അവരുടേതായ ഒരു ഭാഗിക പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്ക് അവകാശമുണ്ട്. ഇതിനകത്ത് ഒരിക്കലും അത് സാധിക്കില്ല. അവയുടെ അവകാശം എന്ന നിലയിൽ അതിനെ ഒരു സെമി നാച്ചുറൽ കണ്ടീഷൻ നമ്മൾ പറയും. വണ്ടല്ലൂർ സൂ ഒക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ബാക്കി പല സൂളജിക്കൽ ഗാർഡൻസും ഒക്കെ ആ തരത്തിലാണ്. അപ്പോൾ മൃഗങ്ങളെ അതിൽ നിന്ന് മാറ്റുന്നു എന്ന് വെച്ചാൽ ആ മൊത്തം സ്ഥലം കൺസ്ട്രക്ഷനോ ഒക്കെ വിട്ടുകൊടുക്കുക എന്നല്ല അർത്ഥം. അത് കുറെ കൂടി മരങ്ങൾ നട്ടുപിടിപ്പിച്ച് തിരുവനന്തപുരത്തെ ഈ പരിസര പ്രദേശത്ത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ഗ്രീൻ ലങ് ഒരു നഗരത്തിന്റെ ശ്വാസകോശമായിട്ട് അത് മാറണം. അത് വളരെ ആവശ്യമാണ്.
1: ആധുനിക കാലഘട്ടത്തിലെ മൃഗശാലയ്ക്ക് സ്ഥലം ധാരാളം വേണം. മൃഗങ്ങൾക്ക് സ്വാഭാവിക ആവാസ വ്യവസ്ഥയും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും വെള്ളത്തിനും മാലിന്യ സംസ്കരണത്തിനും ആവശ്യമായ സംവിധാനങ്ങളും വേണം. സന്ദർശകർക്ക് സുരക്ഷിതമായ സന്ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. മൃഗസംരക്ഷണവും പൊതുസുരക്ഷയും സംബന്ധിച്ചുള്ള നിർവചനങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിന്ന് ഇന്ന് എത്രയോ വ്യത്യസ്തമാണ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ആർ ശ്രീധർ.
3: മൃഗങ്ങളെ മൊത്തം അടച്ചിട്ട് ആൾക്കാരൊക്കെ വന്ന് കണ്ട് നമുക്ക് പലപ്പോഴും അറിയാം അവിടെ ഇല്ല. അതിനകത്ത് ഒരുപാട് ഈ ഹരാസ്മെന്റ്സ് ഒക്കെ അടക്കം ഉണ്ട്. അത് എത്ര തടഞ്ഞാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇനി അങ്ങനെ ഒരു ക്രൂരമായ കാര്യം ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഒരു പരിഷ്കൃതമായ സമൂഹം നിലയ്ക്ക് അത് നിർത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിന്റെ കൂടെ നമ്മൾ ഇതിനെ റീ ലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഒരു സൂവോളജിക്കൽ പാർക്കായിട്ട് ചെയ്യുന്നതിലും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂരൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സ്ഥലമെടുത്ത് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് അല്ല ശരിക്കും പറഞ്ഞ നമ്മൾ ഇനി പോകേണ്ടതെന്നാണ് തോന്നുന്നത്.
1: മൃഗശാല ഇവിടെ നിന്ന് മാറ്റിയാൽ നഗരമധ്യത്തിലെ ഏക്കർ കണക്കിനുള്ള സ്ഥലം എന്ത് കാര്യത്തിന് ഉപയോഗിക്കും എന്നതാണ് മറ്റൊരു പ്രധാന ആശങ്ക. തിരുവനന്തപുരം നഗരത്തിന്റെ ശ്വാസകോശമായി പ്രവർത്തിക്കുന്ന ഈ പച്ചപ്പ് കോൺക്രീറ്റ് വനമായി മാറുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്.
4: മുമ്പ് പെറ്റുപെരുകുന്ന ഇനത്തിൽപ്പെട്ട മാനിനെ കൊണ്ടുപോയി നെയ്യർ ഡാം പരിസരത്ത് ഡീർ പാർക്ക് ഉണ്ടാക്കി, അത് ഫെയിലിയറായി.
1: നന്ദൻകോട് മുൻ വാർഡ് കൌൺസിലറും മ്യൂസിയം സൂ അഡ്വൈസ് കമ്മിറ്റി അംഗവുമായിരുന്ന പാളയം രാജൻ.
4: സിംഹത്തെ കൊണ്ട് തുറന്നു വിട്ട് ലയൺ സഫാരി ഇത് തുടങ്ങിയത് പ്രോപ്പായി. തീങ്കണ്ണി പെറ്റുപെരുകുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നെയ്യർ ഡാമിൽ പരിപാലിക്കാൻ പരിശ്രമം നടത്തി, അത് ഫെയിലിയറായി. ആ നെയ്യർ ഡാമിൽ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത നിലയിൽ ആ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പഠനം നടത്തിയതിനു ശേഷം ഒരു പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നിലവിലുള്ളത് സംസ്ഥാനത്തുള്ളതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലത്ത് പരിമിതമാണെങ്കിൽ ഉള്ള സൗകര്യത്തിൽ മൃഗങ്ങളെ കാണുവാനും അറിയുവാനും ആ മ്യൂസിയത്തിനകത്ത് തന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ള വൃക്ഷ ലതാദികളുണ്ട്. പൂമ്പാറ്റകൾക്ക് ആവാസത്തിന് അനുയോജ്യമായ സജ്ജീകരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിമിതമായ സ്ഥലമാണെങ്കിൽ ഇതൊക്കെ ഉള്ളതാണ്.
1: എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ സി റഹീം.
5: ഞങ്ങൾ നേരത്തെ അവിടെ സ്നേക് ബേർഡ് ചേരക്കോഴികളെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയുണ്ടായി. കാരണം അതിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു ലോകത്ത്. അത് റെഡ് ഡാറ്റ ബുക്ക് ബേഡാണ്. അപ്പൊ നമ്മളുടെ സിറ്റിയിൽ എത്ര ചേരക്കോഴികളുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പം ഈ സൂവിനകത്താണ് അത് നാച്ചുറലായിട്ട് കൂട് കിട്ടിയിരുന്നു. അന്ന് 33 കൂടോ മറ്റോ അന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ. പിന്നെ ഇപ്പൊ നിലനിൽക്കുന്ന മൃഗശാല അതിനെ നമുക്കൊരു ജൈവ പാർക്കായിട്ട് തന്നെ നിലനിർത്തണം. ഇപ്പൊ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കൊരു സിറ്റി സ്ക്വയർ വേണം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, വലിയ കെട്ടിടങ്ങളൊന്നും ഇതിനകത്ത് പണിയാനേ പാടില്ല. പുരാതനമായ മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ. അവിടെ ഒരു തടാകമുണ്ട്. അതിനെയൊക്കെ നമുക്കൊരു ലോക മാതൃകയാകുന്ന ഒരു പദ്ധതിയായി നമുക്ക് സൂക്ഷിക്കാം, ഒരു ചരിത്ര സ്മാരകമായി നമുക്ക് സംരക്ഷിക്കാം.
1: മൃഗശാല ഇവിടെ തന്നെ തുടരണോ അതോ മാറ്റണോ എന്ന രീതിയിൽ ലളിതമല്ല ചോദ്യം. വിനോദസഞ്ചാരികൾക്കും കുട്ടികൾക്കും പ്രായമേറിയവർക്കും എളുപ്പത്തിലെത്താവുന്ന ഇടത്താണ് ഇപ്പോൾ മൃഗശാലയുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിനും പൈതൃകത്തിനും കാര്യമായ സംഭാവന നൽകിയിട്ടുള്ള ഇടം കൂടിയാണിത്. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന്റെ മുഖമുദ്രയും.
6: മൃഗങ്ങൾക്ക് കേന്ദ്ര മൃഗശാല അതോറിറ്റി പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് തുറന്ന ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ 2004 തന്നെ മൃഗങ്ങളെ മാറ്റിയിട്ടുമുണ്ട്.
1: വി കെ പ്രശാന്ത്.
6: അപ്പൊ അവിടെ മാലിന്യ പ്രശ്നം അടക്കം പരിഹരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റുകൾ പണം മുടക്കി.

0: ഓട സംവിധാനവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി ആവശ്യം വേണ്ടുന്ന സജ്ജീകരണ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ വളരെ സുദീർഘമായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല നടക്കാനും വ്യായാമത്തിനുമൊക്കെ വരുന്നവരുൾപ്പെടെ 10,000 ആളുകൾ ഉപയോഗിക്കുന്ന തിരുവനന്തപുരത്തിന് കാർബൺ ന്യൂട്രൽ പദവിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒരിടം കൂടിയാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കേണ്ടത് ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്തമാണെന്നാണ് കാണുന്നത്. ഇപ്പൊ നെയ്യാറിലോ മറ്റു സ്ഥലങ്ങളിലോ ഇത് സ്ഥാപിക്കുന്നത് ഞങ്ങൾ എതിരല്ല. അവിടെ പുതിയ മൃഗശാല സ്ഥാപിക്കട്ടെ, ഇത് അങ്ങോട്ട് പറിച്ചു നടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. വനം വകുപ്പും മറ്റുമൊക്കെ പിടികൂടിക്കൊണ്ടുവരുന്ന വന്യമൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ വനമേഖലകളിൽ മനുഷ്യ മൃഗ സംഘർഷങ്ങൾ കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഇടങ്ങളാണ് അവർക്കും ആശ്രയമായി മാറുന്നത്. അതുകൊണ്ട് അത്തരം ഒരു നീക്കം ഗവൺമെന്റ് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
1: നഗരം വളരും, ജനങ്ങളെ സേവിച്ചിരുന്ന സംവിധാനങ്ങൾ കാലാന്തരത്തിൽ മറ്റൊന്നായി മാറും. പക്ഷേ വികസനം അർത്ഥപൂർണമാകുന്നത്, അത് സാധ്യമാക്കുന്നത് എവിടെ നിന്നാണ് എന്ന് മറക്കാതിരിക്കുമ്പോഴാണ്.
2: പിന്നെ ഇവിടുത്തെ മ്യൂസിയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ
1: ആർ ശ്രീധർ,
2: ഈ മ്യൂസിയം കോമ്പൗണ്ട് ഉണ്ട്, അത് അതുപോലെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതും അകത്തുള്ള സൂവിന്റെ പ്രദേശമാണെങ്കിൽ അതേപോലെ തന്നെ അതിന്റെ ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട് അതിനകത്ത് ചെടികളുടെയും ആ കുളത്തിന്റെയും പിന്നെ ഇപ്പോ ഉള്ള കൂടുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തന്നെ പൊതു ആൾക്കാർക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഒന്ന് വായിക്കാനും ഒന്ന് നടക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് അതിനെ റീറ്റെയിൻ ചെയ്യണം എന്നാണ് സി എം പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അദ്ദേഹം അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു. അവിടെയൊക്കെ തന്നെ ഇതുപോലെ നല്ല പാർക്കുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. റോയൽ പാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പാർക്കിന്റെ ഒരു വ്യവസ്ഥ, പക്ഷെ നല്ല വായു കിട്ടുന്ന ഒരു സ്ഥലം എന്ന് മാത്രമല്ല അതിന്റെ ഒരു ഇക്കോസിസ്റ്റം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇക്കോസിസ്റ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തിരുവനന്തപുരത്തിന്റെ ഒരു പഴയ പച്ചപ്പിന്റെ ഒരു ഒരു പ്രതീകം കൂടെയാണ്. അപ്പൊ അതുപോലെ റീറ്റെയിൻ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥൻ.
3: ആ പച്ചത്തുരുത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ ഭംഗിയും അതിന്റെ എന്താ സുസ്ഥിരതയും വികസിപ്പിക്കുമ്പോൾ നഗരത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് മറ്റൊരു എൻവയോൺമെന്റ് സോൺ പോലെ നമുക്ക് ഈ പറഞ്ഞ സൂവും ആനപരിപാലന കേന്ദ്രവും ഡിയർ പാർക്കും ഒക്കെ ചേർന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ എല്ലാ പ്രദേശത്തും ഒരു നല്ല വികസനത്തിന് സാധ്യതയും അതോടൊപ്പം മൃഗങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയും ഉണ്ടാകും. സൂ ഒരു 15-20 കിലോമീറ്റർ ദൂരെയാണെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ കാണുവാനോടെ തീർച്ചയായിട്ടും ആളുകൾ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ആശയം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് ടൂറിസ്റ്റ് ആസ്പെക്ടിലും അതോടൊപ്പം ഒരു സുസ്ഥിരതയുടെ ആസ്പെക്ടിലും അതോടൊപ്പം മൃഗങ്ങളുടെ കാഴ്ചപ്പാടിനുമെല്ലാം നല്ല ഒരു പ്രോജക്ട് തന്നെയായിരിക്കും.
1: ഗതകാല പ്രൗഢിയും വർത്തമാനകാല ആവശ്യങ്ങളും ഭാവി സാധ്യതകളും കൂടുന്ന ഒരു മുക്കവലയിലാണ് മൃഗശാല മാറ്റണോ എന്ന ചോദ്യം നിലനിൽക്കുന്നത്. മൃഗശാല എവിടെ വേണം എന്നതിനേക്കാൾ മൃഗങ്ങൾക്ക് നല്ല വീട് ലഭിക്കുന്ന, നഗരത്തിന് നല്ല സൗകര്യങ്ങൾ ലഭിക്കുന്ന, എന്നാൽ ഗതകാല പ്രൗഢിയെ ആക്രി വിലയ്ക്ക് വിൽക്കാത്ത ഒരു തീരുമാനമുണ്ടാകുന്ന രീതിയിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.

0: ഇതുവരെ കേട്ടത് പ്രഭാതഭേരി.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൗപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. നാടിയായിൽ ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന് രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ PM കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന PM കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ PM കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 കോടി രൂപ വനിതാ കർഷകർക്ക് നൽകി കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
1: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81st യുഎൻ പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7th പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24 അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു.

0: ു വീട്ടിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണ്ണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി ഈരാറ്റുപേട്ട പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടങ്കമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് അഞ്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദിയാചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ്ജീത് സിംഗ് നരുക്ക, ഭൗതേവ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബിന ദേവി 60 കിലോ സാന്താ വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം ഇപ്പോൾ. ദുർഗ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി മാധുരിയും സംഘവും പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അടുത്തിടെ പ്രകാശനം ചെയ്ത ആത്മകഥയുടെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അടുത്തിടെ പ്രകാശനം ചെയ്ത ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരത്തിനായി കാത്തിരിക്കാം. ഇപ്പോൾ
3: കാർഷിക മേഖലാ വാർത്തകൾ. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238 0902

0: 2 1 7 5 0 4 8 1 2 3 5 3 1 2 7 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടികൾ നാളെ മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകിട്ട് 5 മണി വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തേക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2926-07-5, 0479-2752-4, 0471-2306-48 എന്നീ ഫോൺ നമ്പറുകളിലോ smomkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ ഈ മാസം 25 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിന് മുൻപായി പശുവിന് 1000 രൂപ നിരതദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2732962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ ഈ മാസം 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-2472-4778, 0479-7778 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: ഗ്രാമകേരളം.
4: പറന്നകലുന്ന പക്ഷികൾ.
3: കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കവിതയിൽ നിന്ന് തുടങ്ങാം. എഴുതിയ ആളിന്റെ പേര് ഓർമ്മയിലെത്തുന്നില്ല. അതിപ്രകാരമാണ്.

കവിതാഭാഗം ഇനിയുമുണ്ട്. പറന്നകലുന്ന പക്ഷികളെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോഴാണ് ഈ കവിത ഓർമ്മ വന്നത്. ചോദിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികളോടാണെങ്കിലും മുതിർന്നവർക്കു കൂടിയുള്ളതാണ് ഈ കവിത. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കുക, അവർ

രാവിലെ തന്നെ യാത്ര ആരംഭിക്കുന്നവരാണ് അവരുടെ സ്കൂൾ ബസ്സിൽ. സിമന്റ് കട്ടപാകിയ വീട്ടുമുറ്റമായതിനാൽ ഒരു മരത്തിനോ ചെടിക്കോ അവിടെ ഇടമില്ല. വെട്ടം വീഴുന്നതിനു മുൻപ് തന്നെ ഹോംവർക്ക്, സ്കൂൾ ബസ്, ട്യൂഷൻ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തെ അയൽപ്പക്കത്തെ മരത്തിൽ വന്നിരിക്കുന്ന ഒരു ജീവിയെപ്പോലും കാണാനുള്ള സാവകാശമോ സമയമോ നമ്മുടെ ചെറുബാല്യങ്ങൾക്ക് കിട്ടുന്നില്ല. പാഠപുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ

0: എന്ന കവിതാഭാഗം കേൾക്കാനും വഴിയില്ല. പിന്നെങ്ങനെ കുയിലിനെ കാണും? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടേതാണ് കാക്ക എന്ന കവിത. അമ്മയോടാണ്, വീട്ടുകാരികളോടാണ് കാക്കയ്ക്ക് മമത. ചുറ്റുപാടുമുള്ള അഴുക്കുകളെല്ലാം തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഗുണങ്ങൾ ഇവയ്ക്കുണ്ട്. ഭക്ഷണം സ്ഥിരമായി ഒരിടത്തുനിന്ന് കിട്ടുമെങ്കിൽ അവർ കൃത്യസമയത്തെത്തും. വന്ന വിവരം വീട്ടുകാരെ അറിയിക്കും. ആഹാരം കണ്ടാൽ കൂട്ടുകാരെ അറിയിക്കും. ഒരു കാക്കയും ഭക്ഷണം കണ്ടാൽ ഒറ്റയ്ക്ക് കഴിക്കുകയില്ല, തൻ്റെ സഹജീവികളെ കൂടി വിളിക്കും. ലോകത്തിൻ്റെ മാലിന്യം നീക്കുന്ന തൂപ്പുകാരനായ നമ്മുടെ സുഹൃത്തിനെ കറുത്ത നിറത്തിൻ്റെയും പരുക്കൻ ശബ്ദത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തരുതെന്ന് നമ്മുടെ കവി പറയുന്നു. പറന്നു വന്നിരിക്കാൻ ചില്ലയോ കൊത്തിപ്പെറുക്കാൻ ആഹാരബാക്കിയോ ഇല്ലാത്തതിനാൽ കാക്കകൾ വരാതെയായി, അവയുടെ കരച്ചിൽ കേൾക്കാതെയുമായി. ചിക്കിച്ചികഞ്ഞ് മണ്ണിൽ നിന്ന് എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്നുന്ന കരിയിലക്കിളികൾ ഇപ്പോൾ അപൂർവമായ കാഴ്ചയാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഓർമ്മകളിൽ സ്ഥാനമുള്ളവയാണ്. ഇവ പറ്റം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അവയുടെ ചിലക്കലും കാഴ്ചയും ഏറെ കൗതുകത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. വീടിൻ്റെ ചില ഭാഗത്ത് കൂടുകെട്ടിയിരുന്ന കുരുവികൾക്ക് മനുഷ്യരെ ഏറെ വിശ്വാസമായിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ അവയെ വിഴുങ്ങാൻ ചേരയെത്തും. അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ വീട്ടിലുള്ളവർ സംരക്ഷിക്കുമെന്ന് പുറത്ത് ഇര തേടാൻ പോകുന്ന കുരുവികൾക്കറിയാമായിരുന്നു. വീട്ടിലൊരുമൂട് പയറ് ചെടിയുണ്ടെങ്കിൽ പയറിലെ മണി മാത്രം തിന്നാനെത്തുന്ന ചെറുപറവുകൾ ഉണ്ടായിരുന്നു. മൈനയും മാടത്തെയും തത്തയുമടക്കം നിരവധി പേർ. മനുഷ്യരുമായി ഏറെ സൗഹൃദം പുലർത്തിയിരുന്നു ഇക്കൂട്ടരെല്ലാം. വസന്തകാലമെത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി മെയ് മാസങ്ങളിൽ പാട്ടുപാടി വൃക്ഷശിഖരങ്ങളിൽ പറന്നിരിക്കുന്ന കുയിലുകൾ, കവിളിൽ ചുവന്ന പാടും തലയിൽ കറുത്ത കൊടിയുമുള്ള ഇരട്ടത്തലച്ചി, എല്ലാവരെയും കൊത്തി അകറ്റുന്ന കാക്കത്തമ്പുരാട്ടി, പേരുകൾ തീരുന്നില്ല, അവയുടെ വിശേഷണങ്ങളും. കൊക്കിൻ്റെ മറ്റൊരു പേരാണ് മുണ്ടി. വിഷ്ണു ശർമ്മ കുട്ടികൾക്കായി രചിച്ച നീതിശാസ്ത്ര ഗ്രന്ഥമായ പഞ്ചതന്ത്രം കഥയിലെയും ഒരു കഥാപാത്രമാണ് ഈ വിദ്വാൻ. ചുണ്ടും കാലും നീളം കൂടിയ ഈ പക്ഷി വീടിൻ്റെ പരിസരത്ത് അപൂർവ കാഴ്ചയാണ്. മൊബൈൽ ഗെയിമിൽ നോക്കിയിരിക്കുന്ന പുതിയ തലമുറ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പാടി കേൾപ്പിക്കാം. കണ്ടെത്തും വരമ്പേൽ സവാരി ചെയ്യും കൊക്കുണ്ടി വല്യച്ച, ഞണ്ടിനെ പിടിക്കും കറമുറച്ച വയ്ക്കും കൊക്കുണ്ടി വല്യച്ച.
1: പറന്നകലുന്ന പക്ഷികൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ.

0: ക്യാൻസറിന് ഏറ്റവും പ്രധാന കാരണം പുകയിലയുടെ ഉപയോഗം തന്നെയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ക്യാൻസറിന് കാരണമാകുന്ന പുകയില വായിലും ക്യാൻസറിന് കാരണമാകുന്നു. ഏതാണ്ട് 4000 രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള പുകയിലയിൽ ഏതാണ്ട് 60 ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ അഥവാ കാർസിനോജൻസ് അടങ്ങിയിരിക്കുന്നു. ഈ കാർസിനോജൻസിന്റെ പ്രവർത്തനമാണ് ക്യാൻസറിന് കാരണമായി തീരുന്നത്. ഇത്തരം വിഷപദാർത്ഥങ്ങളുടെ ഒരു മിശ്രിതമാണ് പുകയില. മനുഷ്യനൊഴികെ മറ്റൊരു ജീവിയും പുകയില ഭക്ഷിക്കാറില്ല. മാത്രമല്ല നാം പുകയില കഷായം ഉപയോഗിച്ച് കൃമികീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പുകയിലയാണ് പലരും നിരന്തരമായി ഉപയോഗിച്ച് ക്യാൻസറിന് വഴിയൊരുക്കി കൊടുക്കുന്നത്. പുക വലിക്കു പുറമെ ഇന്ത്യയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ദുശീലമാണ് വെറ്റില മുറുക്ക്. മുറുക്കുന്നതിനുപയോഗിക്കുന്ന വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക, പുകയില എന്നീ വസ്തുക്കളിൽ പുകയില ക്യാൻസറിന് കാരണമാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാം. എന്നാൽ മുറുക്കുന്നതിനുപയോഗിക്കുന്ന അടയ്ക്കയും നിർദോഷകരമായ ഒരു വസ്തുവല്ല. അത് വായിൽ സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന രോഗത്തിന് വഴിതെളിക്കുന്നു. ക്യാൻസറിന് വഴിയൊരുക്കുന്ന ഒരു അസുഖമാണ് സബ് മ്യൂക്കസ് ഫൈബ്രോസിസ്. എല്ലാ സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് രോഗികളിലും വായിൽ ക്യാൻസർ വരാറില്ല. എന്നാൽ ഇതിൽ ചെറിയൊരു ശതമാനം രോഗികളിൽ വായിൽ ക്യാൻസറിന് അത് വഴിതെളിക്കുന്നു. കവിളുകളിൽ എരിച്ചിലുണ്ടാവുക, എരിവ് കലർന്ന ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, വായ തുറക്കുമ്പോഴും നാവ് പുറത്തേക്ക് നീട്ടുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക എന്നിവയാണ് സബ് മ്യൂക്കസ് ഫൈബ്രോസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സബ് മ്യൂക്കസ് ഫൈബ്രോസിസിന്റെ കാഠിന്യം ചിലപ്പോൾ ശരിയായ ഉച്ചാരണത്തിന് പോലും വിഘാതമുണ്ടാക്കുന്നു. ക്യാൻസറായി മാറുന്നതിന് വളരെ സാധ്യതയുള്ളതിനാൽ സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് രോഗികളെ ദീർഘകാലം നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതുണ്ട്. വായിലെ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള മറ്റൊരു അസുഖമാണ് ല്യൂക്കോപ്ലാക്കിയ. വെള്ളപ്പാടയായി കാണുന്ന ഇവ ഇളക്കി മാറ്റാൻ കഴിയില്ല. എല്ലാ ല്യൂക്കോപ്ലാക്കിയയും ഒരിക്കലും ക്യാൻസറായി മാറാറില്ല. എന്നാൽ ഇവയിൽ ചെറിയൊരു ശതമാനം ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാടകളെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ബയോപ്സി പരിശോധനയ്ക്ക് അവയെ വിധേയമാക്കുകയും വേണം. വായിൽ ഒരേ സ്ഥലത്ത് തന്നെ മാറാതെ നിൽക്കുന്ന വ്രണങ്ങളും ക്യാൻസറല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. വായ്പുണ്ണുപോലെ വായിൽ പല ഭാഗത്തായി വന്നു പോകുന്ന വ്രണങ്ങൾ ഒരിക്കലും ക്യാൻസറല്ല. പല്ലുകളുടെയോ കൃത്രിമ പല്ലുകളുടെയോ കൂർത്ത ഭാഗം സ്ഥിരമായി ഉരഞ്ഞ് കവിളിലോ നാവിലോ ഉണ്ടാകുന്ന വ്രണങ്ങളും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത്തരം വ്രണങ്ങളിൽ ചിലത് കാലക്രമേണ ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ളതിനാൽ അവയെ ശരിയായ സമയത്ത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കണം. പല്ലിന്റെയോ കൃത്രിമ പല്ലുകളുടെയോ കൂർത്ത ഭാഗങ്ങൾ ഒരു ദന്ത ഡോക്ടറെ കാണിച്ച് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്നതിലൂടെ ഇത്തരത്തിലുള്ള അപകട സാധ്യത നമുക്ക് കുറയ്ക്കാനാകും. പുകയിലയുടെ ഉപയോഗത്തോടൊപ്പം മദ്യപാനവും ഉണ്ടെങ്കിൽ വായിൽ ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത 10 വർദ്ധിക്കുന്നു. വായിലെ ക്യാൻസറിന് തുടക്കത്തിൽ വേദനയില്ലാത്തതിനാൽ വെറ്റിലമുറുക്ക്, മദ്യപാനം എന്നീ ദുശീലങ്ങളുള്ളവർ പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ലെങ്കിലും 6 വൈദ്യപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. പരമ്പരാഗത രീതിയിലുള്ള വെറ്റില മുറുക്കിന്റെ പുതിയ രൂപമായ പാൻ മസാലകൾ ഇന്ന് പലരും പരസ്യമായും രഹസ്യമായും ഉപയോഗിക്കുന്നുണ്ട്. ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ വളരെയധികം ദോഷം ചെയ്യുന്നവയാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ ചിലതിൽ പുകയില അടങ്ങിയിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അവയിലെല്ലാം അടയ്ക്ക അടങ്ങിയിരിക്കുന്നതിനാൽ വായിലെ ക്യാൻസറിന് മുന്നോടിയായി കാണുന്ന സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന അസുഖത്തിന് ഇത് വഴിയൊരുക്കുന്നു. അതിനാൽ തന്നെ പാൻ മസാലകൾക്കെതിരെയുള്ള നിയമ നടപടികൾക്കൊപ്പം അവബോധ പ്രവർത്തനങ്ങളും നാം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വായിലെ ക്യാൻസർ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സി വേണുഗോപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ,
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: ഇനിയൊരു ഗാനം കേൾക്കാം. നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ, നിത്യ മാമൻ എന്നിവർ പാടിയത്. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം രഞ്ജിൻ രാജ്.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: ഇന്ന് സെപ്റ്റംബർ 21, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? ഇതാ
4: ചരിത്രത്തിൽ ഇന്ന്.
5: ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI 1947 ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ ഏജൻസി അതിന്റെ വാർത്താ വിതരണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചത് 1948 സെപ്റ്റംബർ 21. ഇന്ത്യയിലുടനീളമുള്ള നൂറുകണക്കിന് പത്രങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും വിശ്വസനീയമായ വാർത്തകൾ എത്തിക്കുന്നത് PTI ആണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആന്റ് അനാലിസിസ് വിംഗ്, റോ, ഔദ്യോഗികമായി രൂപീകൃതമായത് 1968 സെപ്റ്റംബർ 21. ഇതിന്റെ ആദ്യ ഡയറക്ടറും ശില്പിയും പ്രശസ്ത ഇന്റലിജൻസ് ഓഫീസറുമായ രാമേശ്വർ നാഥ് കാവു ആയിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഉണ്ടായ ഇന്റലിജൻസ് പരാജയങ്ങളെ തുടർന്നാണ് വിദേശകാര്യങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഏജൻസി വേണമെന്ന ചിന്തയിൽ നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് വേർപെടുത്തി റോ രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടും യുദ്ധങ്ങളും അക്രമങ്ങളും നിർത്തിവച്ച് സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. 1981 ഐക്യരാഷ്ട്ര പൊതുസഭ ഈ ദിനം പ്രഖ്യാപിച്ചത്. ആദ്യകാലങ്ങളിൽ സെപ്റ്റംബറിലെ 3rd ചൊവ്വാഴ്ചയായിരുന്നു ഇത് ആചരിച്ചിരുന്നത്. എന്നാൽ 2001 യു ജനറൽ അസംബ്ലി സെപ്റ്റംബർ 21 ഈ ദിനത്തിനായി സ്ഥിരപ്പെടുത്തി. ആസ്ഥാനത്തുള്ള പീസ് ബെൽ മുഴക്കിയാണ് ഈ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആഫ്രിക്ക ഒഴികെയുള്ള ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും കുട്ടികൾ നൽകിയ നാണയങ്ങൾ ഉരുക്കിയാണ് ഈ മണി നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളും ഈ ദിവസം 24 മണിക്കൂർ നേരത്തേക്ക് യുദ്ധങ്ങളും അക്രമങ്ങളും നിർത്തിവച്ച് സമാധാനം പാലിക്കണമെന്ന് യു ആവശ്യപ്പെടുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽസൈമേഴ്സ് ദിനമായി ആചരിക്കുന്നു. മറവി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൽസൈമേഴ്സിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ഈ രോഗം ബാധിച്ചവർക്ക് ആവശ്യമായ പരിചരണവും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. 1994 സെപ്റ്റംബർ 21 എഡിൻബർഗിൽ നടന്ന അൽസൈമേഴ്സ് ഡിസീസ് ഇന്റർനാഷണലിന്റെ 10th വാർഷിക സമ്മേളനത്തിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിച്ചുപോകുന്ന ഒരു രോഗമാണിത്. ജർമ്മൻ മനോരോഗ വിദഗ്ധനായ അലോയിസ് അൽസൈമേഴ്സ് 1906 ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായി വിവരിച്ചതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. പ്രശസ്ത ജർമ്മൻ തത്വചിന്തകനായ ആർദർ ഷോപ്പൻഹോവർ 1860 സെപ്റ്റംബർ 21 അന്തരിച്ചത്. പാശ്ചാത്യ തത്വചിന്തയിലെ തത്വചിന്താപരമായ നിരാശാവാദത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം 1818 പ്രസിദ്ധീകരിച്ച ദ വേൾഡ് ആസ് വിൽ ആൻഡ് റെപ്രസെന്റേഷൻ എന്നതാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ചാലക ശക്തി മനുഷ്യന്റെ യുക്തിയല്ല, മറിച്ച് അന്ധമായ ഒരു ഇച്ഛ, വിൽ ആണെന്ന് അദ്ദേഹം വാദിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വനിതാ അത്ലറ്റായി അറിയപ്പെടുന്ന അമേരിക്കൻ താരം ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നർ 1998 സെപ്റ്റംബർ 21 അന്തരിച്ചത്. 1988 അവർ സ്ഥാപിച്ച 100m, 200m ഓട്ടത്തിലെ ലോക റെക്കോർഡുകൾ ഇന്നും വനിതാ അത്ലറ്റിക്സിൽ ആർക്കും തകർക്കാനാവാതെ നിലനിൽക്കുന്നു. 1988 സോൾ ഒളിമ്പിക്സിൽ 3 സ്വർണ്ണമെഡലുകളും 1 വെള്ളി മെഡലും നേടി അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. കളിയിലെ മികവിനൊപ്പം തന്നെ ട്രാക്കിലെ അവരുടെ സവിശേഷമായ ഫാഷൻ ശൈലിയും നീളമുള്ള നഖങ്ങളിൽ ചെയ്ത കളർ ഡിസൈനുകളും അവരെ ശ്രദ്ധേയയാക്കിയിരുന്നു.
4: ചരിത്രത്തിൽ ഇന്ന്.
6: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
7: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
8: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഹലോ, ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി.
10: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ.
9: ഹാപ്പി ബർത്ത്ഡേ ടു യു.
11: ഓ താങ്ക് യു.
9: ഹലോ,
10: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല, ആരാ ഇത്?
9: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
12: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
9: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
12: 8281-42-03-05.
9: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
3: നമസ്തേ അനന്തപുരിയിൽ. ഇനി കേൾക്കാം ബിച്ചു തിരുമല രചിച്ച, രവീന്ദ്രൻ സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം 'എ ഓട്ടോ'.

0: തൊഴിൽ ദർശനം.
1: തൃശൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഫിസിയോതെറപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 9 ഒഴിവുണ്ട്. ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഒഴിവ് 7. യോഗ്യത: ഒക്കുപേഷണൽ തെറപ്പിയിലുള്ള ബിരുദം. ഫിസിയോതെറപ്പിസ്റ്റ് ഒഴിവ് 2. യോഗ്യത: ഫിസിയോതെറപ്പിയിലുള്ള ബിരുദം. വിശദമായ ബയോഡേറ്റ, യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം സ്കാൻ ചെയ്ത് hr@nipmr.org.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി hr@nipmr.org.in. ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം രജിസ്റ്റേർഡ് പോസ്റ്റായി അയക്കണം. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, കല്ലേറ്റുംകര PO, ഇരിഞ്ഞാലക്കുട, തൃശൂർ, കേരള 680683. വിലാസം ഒരിക്കൽ കൂടി: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, കല്ലേറ്റുംകര PO, ഇരിഞ്ഞാലിക്കുട, തൃശൂർ, കേരള 680683. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 22. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nipmr.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nipmr.org.in. കോട്ടയത്തുള്ള റബ്ബർ ലിമിറ്റഡിൽ സ്റ്റേഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന അപേക്ഷിക്കാം. 2 ഒഴിവുണ്ട്. സ്റ്റേഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒഴിവ് 1. യോഗ്യത: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം. 7 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒഴിവ് 1. യോഗ്യത: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റ് ഹൌസിൽ യങ് പ്രൊഫഷണൽ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 36 ഒഴിവുണ്ട്. ഗാസിയാബാദ്, മുംബൈ, ജയ്പൂർ, ചെന്നൈ, കൊൽക്കത്ത, ഔറംഗബാദ്, ഗുവാഹട്ടി, ബംഗളൂരു, വാരണാസി എന്നിവിടങ്ങളിലായിരിക്കും നിയമനം. യോഗ്യത: ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. തസ്തികകളും ഒഴിവും. സീനിയർ യങ് പ്രൊഫഷണൽ 14, RPPT 1, മൈക്രോബയോളജി 2, ഇലക്ട്രിക്കൽ 2, സിവിൽ 1, മാനേജ്മെന്റ് 8. ജൂനിയർ യങ് പ്രൊഫഷണൽ 22, കെമിക്കൽ 2, മെക്കാനിക്കൽ 4, സിവിൽ 3, ഇലക്ട്രിക്കൽ 3, മൈക്രോബയോളജി 2, RPPT 3, IT 3, എയ്റോസ്പേസ് 2. അപേക്ഷ അയക്കേണ്ട വിധം, അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nth.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nth.gov.in.
0: തൊഴിൽ ദർശനം.
2: അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയത്. രചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
2: ലിംഗം, വചനം, വിഭക്തി എന്നീ ഉപാധികൾ സ്വീകരിക്കുന്ന വാചക ശബ്ദമാണ് നാമം. പുരുഷൻ, സ്ത്രീ, നപുംസകം എന്ന് മൂന്ന് വിഭാഗമുള്ളതിൽ ഒരു നാമത്തിന്റെ അർത്ഥം ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് വ്യക്തമാക്കുന്നതിനെയാണ് വ്യാകരണത്തിൽ ലിംഗം എന്ന് പറയുന്നത്. പുരുഷനെ സൂചിപ്പിക്കുന്നത് പുല്ലിംഗവും സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗവും ഇത് രണ്ടുമല്ലാത്തത് നപുംസകലിംഗവുമാണ്. മലയാളത്തിൽ അർത്ഥമനുസരിച്ചാണ് ലിംഗം കൽപ്പിക്കുന്നത്. എങ്കിലും ലിംഗസൂചനയ്ക്കായി മലയാളത്തിലും പ്രത്യയങ്ങൾ നൽകുന്നു. സർവനാമങ്ങളിൽ അൻ, അൾ, തു എന്നിവ യഥാക്രമം പുല്ലിംഗത്തിന്റെയും സ്ത്രീലിംഗത്തിന്റെയും നപുംസകത്തിന്റെയും പ്രത്യയങ്ങളാണ്. അവൻ, അവൾ, അത് എന്ന് ഉദാഹരണം. തനിനാമത്തിൽ അൻ, ഈ, അം എന്നിവയാണ് പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകങ്ങളുടെ പ്രത്യയങ്ങൾ. കള്ളൻ, കള്ളി, കള്ളം എന്ന് ഉദാഹരണം. ഒരു നാമം അൻ എന്ന പ്രത്യയത്തിൽ അവസാനിച്ചാൽ പുല്ലിംഗവും, ഈയിൽ അവസാനിച്ചാൽ സ്ത്രീലിംഗവും, അമ്മിൽ അവസാനിച്ചാൽ നപുംസകവുമാണെന്ന് അറിയണം. സർവനാമങ്ങൾക്ക് കൽപ്പിച്ച ലിംഗപ്രത്യയങ്ങൾ പൂർണ്ണമായും ശരിയാണ്. എന്നാൽ തനിനാമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യയങ്ങൾ വേണ്ടത്ര സംഗതമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. പ്രത്യാന്തത്തിലുള്ള രൂപങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം ലിംഗസൂചന മലയാളത്തിൽ ലഭിക്കുന്നില്ല. അന്നിൽ അവസാനിക്കുന്ന അപ്പൻ, അക്കൻ, തോരൻ എന്നിവ യഥാക്രമം പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകവുമാണ്. ഈയിൽ അവസാനിക്കുന്ന തെണ്ടി പുല്ലിംഗവും, മണ്ടി സ്ത്രീലിംഗവും, വണ്ടി നപുംസകലിംഗവുമാണ്. ഏകാഗി, വിദ്യാർത്ഥി, സന്യാസി, യോഗി, അഹങ്കാരി, ഉന്മാദി തുടങ്ങിയ നാമങ്ങളെല്ലാം പുല്ലിംഗങ്ങളാണ്. ഏകാഗിനി, വിദ്യാർത്ഥിനി, സന്യാസിനി, യോഗിനി, അഹങ്കാരിണി, ഉന്മാദിനി എന്ന് ആകുമ്പോഴാണ് അത് സ്ത്രീലിംഗമാകുന്നത്. മൃഗങ്ങളുടെ പേരുകൾ നോക്കുക. കുറുക്കൻ, കുരങ്ങൻ പുല്ലിംഗം. സിംഹം, ഒട്ടകം നപുംസകം. പുലി, നരി സ്ത്രീലിംഗം. അമ്മാണ് മലയാളത്തിലെ നപുംസക പ്രത്യയം. ആകെയുള്ള നപുംസക നാമങ്ങളിൽ 20% മാത്രമേ അം അന്തങ്ങളായിട്ടുള്ളൂ. വടം, വട, തടം, തട, കുടം, കുട എന്നീ ജോഡികളിൽ അമ്മന്തങ്ങളല്ലാത്തതും നപുംസകമാണല്ലോ. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും പ്രത്യയം കൽപ്പിച്ചാൽ പ്രത്യയമില്ലാത്തത് നപുംസകമാകുമെന്ന് നിശ്ചയിക്കാവുന്നതാണ്. ആ നിലയ്ക്ക് അം എന്ന പ്രത്യയം നപുംസകത്തിന് നൽകേണ്ടതുമില്ല. സ്വന്തം അർത്ഥത്തിൽ തന്നെ ലിംഗസൂചന തരുന്നു എന്നതാണ് മലയാളത്തിന്റെ പ്രത്യേകത. തന്ത, തള്ള, കാള, പശു, പോത്ത്, എരുമ എന്നീ ഉദാഹരണം നോക്കുക. ആ നിലയ്ക്ക് ലിംഗപ്രത്യയമേ വേണ്ട എന്നും തോന്നാം. സംസ്കൃതത്തിൽ നിന്ന് അകാരാന്ത പുല്ലിംഗങ്ങളും നപുംസക പദങ്ങളും സ്വീകരിച്ചപ്പോഴാണ് അൻ, അം എന്നിവ ലിംഗപ്രത്യയമായി സ്വീകരിച്ചത്. അത്തരം സന്ദർഭങ്ങളിൽ അത് ശരിയാണ്. മറ്റ് നാമപദങ്ങളിൽ അൻ, ഈ, അം എന്നിവയിൽ അവസാനിക്കുന്നത് കൊണ്ട് മാത്രം ലിംഗനിർണയം സാധ്യമല്ല. അവിടെ അർത്ഥത്തെ കൂടി പരിഗണിക്കണം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
7: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
8: നമസ്തേ. അനന്തപുരയിലിനി സി ഐ ഡി മൂസ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണും സുജാതയും പാടിയത് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മണിക്കൂർ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതി വിലയിരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം, വാഗമൺ, വെള്ളിക്കുളം, തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടുക്കി അടിമാലി ഇരുമ്പുപാലം പഴമ്പിള്ളിച്ചാൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്

കാഞ്ഞിരക്കോടി ദേശീയപാതയിൽ വാളറക്കുത്തിനും 6 മൈലിനുമിടയിൽ 2 ഇടത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പശ്ചിമഘട്ട പരിസ്ഥിതിലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന ഗവൺമെന്റിന്റെ മറുപടി സമയബന്ധിതമായി കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കോഴിക്കോട് പറഞ്ഞു. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി. ഇത് സംബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്തു നൽകി. സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം പുലർത്തിയതിന് അടൂർ SI ജിനുവിനെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG സസ്പെൻഷൻ ഉത്തരവ് നൽകിയത്. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അടുത്തിടെ പ്രകാശനം ചെയ്ത ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം: ട്രയംഫ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വിജയം, എന്റെ ജീവിതം, എന്റെ പോരാട്ടങ്ങൾ. ഇന്ത്യയുടെ 14-ാമത് രാഷ്ട്രപതിയായിരുന്നു ഇദ്ദേഹം. മറ്റൊരു ചോദ്യവുമായി വീണ്ടും നാളെ എത്താം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ഹാസ്യ സാഹിത്യകാരനും കഥാപ്രാസംഗികനുമായിരുന്ന വേലു കൃഷ്ണൻകുട്ടി 1933 സെപ്റ്റംബർ 19 കോട്ടയത്ത് ജനിച്ചു. ഇന്റർമീഡിയറ്റ് വരെ പഠനം, പിന്നീട് കൊല്ലം കേരളധ്വനിയിൽ പത്രാധിപ സമിതി അംഗം, അതിനുശേഷം ദീപിക, ഈനാട് തുടങ്ങിയ പത്രങ്ങളിലും പ്രവർത്തിച്ചു. കഥ, ലേഖനം, നീണ്ട കഥ തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 115 കൃതികൾ എഴുതിയിട്ടുണ്ട്. സിന്ദാബാദ് എന്ന വിനോദ ലേഖന സമാഹാരമാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതി. അരിമ്പാറ ദേവസ്യ, ആൾക്കൂട്ടത്തിൽ എലിയാമ, ആനവാൽ, കല്യാണം കഴിഞ്ഞപ്പോൾ, അടപ്രഥമൻ എന്നിവ രചനകളിൽ ചിലതുമാത്രം. ദൂരദർശനിലും ആകാശവാണിയിലും ഹാസ്യപ്രഭാഷണം, ചിരിയരംഗ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1973 വേല മനസ്സിലിരിക്കട്ടെ എന്ന രചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2003 ഓഗസ്റ്റ് 22 വേലു കൃഷ്ണൻകുട്ടി അന്തരിച്ചു.
2: ഹാസ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചിരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. എങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെ അഭിപ്രായം എന്താ അതിനെപ്പറ്റി?
3: അത് പലതരത്തിൽ ചിരി ഉണ്ടാകാറുണ്ട്. എങ്കിലും ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ 4 കാര്യങ്ങളാണ് പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. വികൃത അംഗ വച കൃത്യ വേഷാഭ്യോജ ആയതേ രസ, വികൃതമായ അംഗം വാക്ക് കൃത്യം തുടങ്ങിയിട്ടുള്ളവയിൽ നിന്ന് ഹാസ്യം ജനിക്കും. വികൃതി ദർശനാതിജന്യോ മനോവികാരോ ഹാസ എന്ന് ഭരതനും പറഞ്ഞിട്ടുണ്ട്. ഭരതൻ തന്നെ മറ്റൊരിടത്ത് വിപരീതാലങ്കാരി വികൃതാചാരാഭിധാന വേഷയിച്ച വികൃതി രംഗവികാരി ഹസതീതി രസസ്മൃത കൃതികാരനും ഇങ്ങനെ പലതരത്തിലുണ്ടാകും.
2: അഗാധമായ രീതിയിൽ തന്നെയാണ് അങ്ങ് അതിനെ കുറിച്ച് നിർവഹിച്ചത്. അപ്പോ നമ്മൾ പറയുമ്പോൾ ഏതിനും ഒരു ലക്ഷ്യം ലക്ഷണം എന്നൊക്കെ നമ്മൾ അലങ്കാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ പറയുമല്ലോ. ഇപ്പൊ ഈ ലക്ഷ്യം എന്താണ് ഈ ഹാസ്യത്തിന്റെ?
3: ഹാസ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചിരിയാണ്, മനുഷ്യനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും ആചാര്യന്മാർ സ്പർശിച്ചിട്ടുണ്ട്. ഹാസേന ലജ്ജിതോ അത്യന്തം നദോശേഷു പ്രവർത്തതേ ജനസ്തത് ഉപകാരായ മമായം സ്വയം ഉദ്യമ. ഈ ഹാസ്യം കൊണ്ട് ജനങ്ങൾ ലജ്ജിതരായിട്ട് അവർ ദോഷമൊന്നും പ്രവർത്തിക്കാതിരിക്കുക, അതിനുവേണ്ടിയാണ് എൻ്റെ ഹാസ സാഹിത്യ നിർമ്മിതി എന്ന് ഒരു സംസ്കൃത ഹാസ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്.
2: ശരി,
3: ഹാസ സംബന്ധമായിട്ടുള്ള

0: അല്ല, അനേകം നിർവചനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നിർവചനം, വലിയ കാര്യങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ബോധമനസ്സിന്റെ പ്രവർത്തനം മാറ്റപ്പെടുമ്പോൾ ചിരി ഉണ്ടാകുന്നു. മറ്റൊന്ന്, നമ്മുടെ മേന്മയെ കണ്ടെത്തുമ്പോഴുള്ള ആകസ്മിക മഹത്വവും അനുഭാവത്തിന്റെ അഭാവവുമാണ് ശരിക്കും നിദാനം. ഇനിയുമുണ്ട്, മാനസികമായ വ്യയം കുറയ്ക്കാനുള്ള മാർഗമോ വികാരത്തള്ളിച്ചയുടെ സംതൃപ്തി അടയലോ ആണ് ചിരി. ഇത് മനഃശാസ്ത്ര കോവിദനായ ഫ്രോയിഡിന്റെയാണ്. പിന്നെ എല്ലാവർക്കും കുറ്റവും കുറവുണ്ടെന്ന ബോധവും നമുക്ക് അവരോടുണ്ടാകുന്ന അനുകമ്പയും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്താണ് സുഖകരമായ ഹാസ്യം ഉടലെടുക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പ്രത്യക്ഷമായോ പരോക്ഷമായോ മാനുഷിക ബന്ധമുള്ള അല്ലെങ്കിൽ മാനുഷികാംശമുള്ള ഒന്നിന് മാത്രമേ ഹാസ്യം ജനിപ്പിക്കാൻ കഴിയൂ എന്നാണ്.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സൂര്യപുത്രൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. പല ജില്ലകളിലും മഴ ലഭിച്ചതോടെ വൈദ്യുതി ആവശ്യകത കുറഞ്ഞ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കും. തിരുവനന്തപുരത്ത് നിന്ന് രാജസ്ഥാനിലെ അജ്മീറിലെ മദാർ ജംഗ്ഷൻ വരെ പ്രത്യേക തീവണ്ടി സർവീസ് നടത്തും. ഒക്ടോബർ 21 മുതൽ നവംബർ 25 വരെ ബുധനാഴ്ചകളിൽ രാവിലെ 7:45 പുറപ്പെട്ട് വെള്ളിയാഴ്ച അജ്മീറിലേക്കും മടക്കയാത്ര ഒക്ടോബർ 24 മുതൽ നവംബർ 28 വരെ, ശനിയാഴ്ചകളിൽ രാത്രി 9:40 പുറപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന വിധമാണ് തീവണ്ടി സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കനത്ത മഴ പെയ്ത പശ്ചാത്തലത്തിൽ അരുവിക്കര അണക്കെട്ടിന്റെ 2, 3, 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലും കരമനയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ ബിരുദ കോഴ്സുകളിലെ ഒഴിവുള്ള സ്പോർട്സ് ക്വാട്ട സീറ്റുകളിലേക്കുള്ള സ്പോർട് അഡ്മിഷൻ അതത് കോളേജുകളിൽ ഈ മാസം 24 നടക്കും. വിശദവിവരങ്ങൾക്ക് 8281883052 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8281883052. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന 1 വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം അല്ലെങ്കിൽ കേൾവി സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ സെപ്റ്റംബർ 25 സൂപ്പർവൈസർ ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04952351403 അല്ലെങ്കിൽ 70256925060 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കേത്ത കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ. സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
0: നമസ്തേ. അനന്തപുരിലിനി ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ലാപ്ടോപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി കല്യാണി മേനോൻ പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: മൺസൂൺ മാംഗോസ് എന്ന ചിത്രത്തിന് വേണ്ടി സ്വന്തം സംഗീതത്തിൽ ജേക്സ് ബിജോയും ശ്രേയാ ഘോഷാലും പാടിയത്. രചന മനോജ് കുരൂർ.

0: ഹോൾസെയിൽ
1: പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴങ്ങാടി തിരുവനന്തപുരം
2: 4890 9986
3: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
4: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
3: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
4: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
3: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
11: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
12: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
11: സുബയ്യ ജ്വല്ലറി ആര്യശാല.
13: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
11: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
14: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
15: സമയം 8:30:32.
16: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
17: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
18: നോവൽ സഞ്ചാരം.
19: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
20: എല്ലാവരെയും സേവിച്ചും എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടും ജാക്കി കുഞ്ഞിരാമൻ കഴിഞ്ഞുകൂടി. അക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കൈകൾ തൊഴിലാളി രംഗത്തേക്കും അധികമധികം നീളാൻ തുടങ്ങിയത്. അതാദ്യം ചെന്ന് തൊട്ടത് കുഞ്ഞിരാമനെയാണ്. പുകക്കുഴലു പോലുള്ള ഒരു പിള്ളയും നേന്ത്രപ്പഴം പോലുള്ള ഒരു നമ്പ്യാരും അവന്റെ സ്നേഹിതന്മാരായി. കുഞ്ഞിരാമനും 3 ചങ്ങാതിമാരും കൂടി കഴിഞ്ഞുകൂടിയിരുന്ന ഗുഹയിലേക്ക് ആ യുവസുഹൃത്തുക്കൾ കൂടെ കൂടെ ചേർന്നു.

0: അവർ ഏതാ കുഞ്ഞിരാമ? പിണ്ടതൈലും കൊണ്ടുപോയി കൊടുത്തപ്പോൾ മറിയാമ്മ ചോദിച്ചു: അവർ നല്ല ആളുകളാ, നമുക്ക് ഗുണം വരണം എന്ന് വിചാരിക്കുന്നവരാ.
1: അതെയോ?
0: പതുക്കെ മറിയാമ്മയ്ക്ക് അവർ പരിചിതരായി. പിന്നീട് പല തൊഴിലാളികൾക്കും മൂപ്പുള്ള വിത്ത് ഇറച്ചാലിൽ വീണ് മുളച്ച് തെഴുക്കും പോലെ ഒരു തൊഴിലാളി യൂണിയൻ അങ്ങ് പൊന്തി വന്നു. കുഞ്ഞിരാമൻ അതിൻ്റെ സജീവ പ്രവർത്തകനുമായി. അതുകൊണ്ട് സംഘടനയുടെ കാര്യം കുഞ്ഞിരാമൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചെവിയോർത്തു. ഇത് യൂണിയൻ ആലോചിക്കേണ്ട കാര്യമാണ്, കുഞ്ഞിരാമൻ.
2: അപ്പോ രാഷ്ട്രീയമായില്ലയോ അനിയ?
0: കിഴവൻ നാരായണപിള്ളയ്ക്ക് ഒരു സംശയം. അതൊന്നുമല്ല, ഇത് തൊഴിലാളികളുടെ കാര്യം. നമ്മുടെ ഐക്യത്തിലും ശക്തിയിലുമാണ് നമ്മുടെ വിജയം. പഠിച്ചു വച്ച ഒരു വാചകം ഉരുവിടും പോലെ കുഞ്ഞിരാമൻ പറഞ്ഞു. എങ്കിലും അത് പണിക്കാരെ ചിന്തിപ്പിച്ചു. യോഗമായി, ചർച്ചയായി. നമ്പ്യാരും പിള്ളയും വന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ ആറാവശ്യങ്ങളോടുകൂടിയ ഒരു നോട്ടീസ് കാർത്തികേയന് കിട്ടി. അതൊരു പുതിയ അനുഭവമായിരുന്നു. എല്ലാ കമ്പനികളിലും നോട്ടീസ് കിട്ടിയത് ഒരേ ദിവസമാണ്. മുതലാളിമാർ കൂടിയാലോചിച്ചു.
2: ഇതിനു വഴങ്ങിയാൽ പിന്നെ എന്നും വഴങ്ങേണ്ടി വരും,
0: ബനിയൻ കമ്പനി ഉടമ അഭിപ്രായപ്പെട്ടു. ഒരു കലാപമുണ്ടാക്കുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കൂടുതൽ ചീത്തയല്ലേ? കാർത്തികേയൻ ചോദിച്ചു.
2: എന്നുവച്ച് ധിക്കാരം കണ്ടുകൊണ്ട് നിൽക്കാനോ?
0: വോട്ട് കമ്പനി മുതലാളി ദീർഘമായ ആലോചനയ്ക്ക് ശേഷം നോട്ടീസിന് മറുപടി തൽക്കാലം അയക്കേണ്ടെന്ന് വെച്ചു. പിന്നെ തുടങ്ങിയത് പ്രതികാര നടപടികളാണ്. ജോണിയെ പിരിച്ചയച്ചു, കുഞ്ഞിരാമനെ പിരിച്ചുവിട്ടു, കിഴവൻ നാരായണപിള്ളയെ പുറത്താക്കി. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. അവർ തൊഴിലാളികൾക്കിടയിൽ വീറോടെ പ്രചരണവേല ചെയ്തു. ലാസറേട്ടനും അനുയായികളും മറുഭാഗത്തും കൊണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഉരസൽ തന്നെ നടന്നു. ഒരു കൂട്ടായ തൊഴിൽ മുടക്കത്തിലേക്ക് സംഗതികൾ നീങ്ങുകയായിരുന്നു. തൊഴിൽ മുടക്കം ആരംഭിച്ചപ്പോൾ പുതുതായി ആളുകളെ പണിക്കെടുത്തു. കരിങ്കാലികളെ തടയാൻ തൊഴിലാളികളും ഉറച്ചു. കമ്പനി പടിക്കൽ പിക്കറ്റിംഗ്. ഗർഭിണികളായ സ്ത്രീകൾ മുട്ടുകുത്തിയെന്ന് അപേക്ഷിച്ചു. ചിലർ പിന്തിരിഞ്ഞു, ചിലർ ചാടിക്കടന്ന് അകത്തേക്ക് പോയി. എങ്കിലും കരിങ്കാലികളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. തൊഴിൽ മുടക്കം വിജയത്തോടടുക്കുകയായിരുന്നു. നാട്ടുകാർ തൊഴിലാളികളെ സഹായിച്ചു. എല്ലാറ്റിനോടും ആളുകൾക്ക് പ്രതിഷേധമാണ്. ഗവൺമെന്റിനോട്, വ്യവസായ സ്ഥാപനങ്ങളോട്, ഉദ്യോഗസ്ഥരോട്, എല്ലാം. അതുകൊണ്ട് പ്രതിഷേധക്കാരെ സഹായിക്കുന്നത് എപ്പോഴും രസമായിരുന്നു.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
6: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8:35.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
9: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: മലയാള ചലച്ചിത്രങ്ങളിൽ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം യുഗപുരുഷൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: മലയാള ചലച്ചിത്രങ്ങളിൽ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
4: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
5: ഇന്നീ പരിപാടിയിൽ ജോലി സ്ഥലത്തെ യോഗ പരിശീലനം, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
6: ഓരോ മനുഷ്യനിലും അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചൈതന്യശക്തി നിലകൊള്ളുന്നു. എന്നാൽ

0: അതിനെ പൂർണമായി ഉപയോഗപ്പെടുത്താൻ മിക്കവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആധുനിക യുഗത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ള രോഗങ്ങൾക്കും വിധേയനായി തീരുന്നത്. ഇന്നത്തെ കാലത്ത് ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതകളും പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. ജോലിസ്ഥലത്ത് സജീവമായി ഒരു ജീവിതശൈലി നിലനിർത്തുന്നത് പലർക്കും ഒരു വെല്ലുവിളിയാണ്. ജോലിയിൽ സജീവമായി തുടരുന്നതിനായി ചില വ്യായാമങ്ങൾ ദിവസവും ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കും പ്രകാരം ലോകത്താകമാനം 300 മില്യൺ ആളുകൾ ഇന്ന് വിഷാദത്തിന്റെ പിടിയിലാണ്. ഏകദേശം 260 മില്യൺ ആളുകൾ ഉത്കണ്ഠാരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യമാണ് ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. കുറഞ്ഞ ശമ്പളം, പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടൽ, അമിതമായ ജോലിഭാരം, വളരാനോ മുന്നേറാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അവസരമില്ലായ്മ, കടുത്ത മാനസിക സമ്മർദ്ദം, ലിംഗവിവേചനം, ജീവനോ സുരക്ഷയ്ക്കോ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത തൊഴിലിടങ്ങൾ, ഇവയെല്ലാം കുടുംബ ബന്ധത്തെയും വ്യക്തി ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇത്തരം മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജോലി മാത്രമാണ് എല്ലാം എന്ന ചിന്ത മാറ്റിവെക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും അവസരവും ഉണ്ടാക്കിയെടുക്കുക. ചെയ്യേണ്ട ജോലികൾ മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക. കൂടുതൽ പ്രാധാന്യമുള്ളതും വേഗം തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നല്ലതല്ല. ഓരോ ദിവസത്തെയും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. തൊഴിലിടങ്ങളിലെ എല്ലാവരുമായി സൗഹൃദപരമായി യോജിച്ച് പ്രവർത്തിക്കുവാനും ഇടപെടാനും ശ്രമിക്കുക. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വിദ്വേഷം എന്നിവ ജോലിയെ തടസ്സം ചെയ്യാതെ പറഞ്ഞു തീർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക. തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ദിവസേന പതിവ് ചലന ഇടവേളകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുക, കുറച്ചു ദൂരം നടക്കുക, കൈകൾ വലിച്ചു നീട്ടുക എന്നിവ ചെയ്യുന്നതിനു വേണ്ടി ഒരു അലാറം സജ്ജീകരിക്കുകയോ ഓർമ്മപ്പെടുത്തൽ ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം, കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനം എന്നിവ ചെയ്യുക. ഈ ചെറിയ ഇടവേളകൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികളുടെ കാഠിന്യം ലഘൂകരിക്കുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു.
1: ജോലിസ്ഥലത്തെ യോഗ പരിശീലനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
11: രണ്ടു പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
12: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം.

0: കോൾ 8891765534.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: 32-ാം അധ്യായം 23-ാം വാക്യം എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ബിജിബാൽ.

അഡിയോസ് അമിഗോ എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ രചിച്ച ഗോപി സുന്ദർ സംഗീതം നൽകി ഡാബ്സി പാടിയ ഗാനം ഇനി കേൾക്കാം.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321 അല്ലെങ്കിൽ 9496531. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9:00.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9.

സമയം 9:30. ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് 1961 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കടത്തുകാരൻ എന്ന ചിത്രത്തിനുവേണ്ടി ലതാ രാജു പാടിയത്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

ഇനി കേൾക്കാം അധ്യാപിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദക്ഷിണാമൂർത്തി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553211, അല്ലെങ്കിൽ 9496593211. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. പി ഭാസ്കരൻ രചിച്ച്, എം എസ് ബാബുരാജ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

0: ഗാനോപഹാരത്തിനായി വീണ്ടും കാതോർക്കൂ നാളെ രാവിലെ 9:30.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈ ആഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം അന്തിമമാക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനി സിയാൽ ആഗോള വ്യോമയാന കൺസൾട്ടൻസി രംഗത്തേക്കെത്തുന്നു. ഇതിന് രൂപീകരിച്ച സിയാൽ ഏവിയേഷൻ കൺസൾട്ടൻസി ആന്റ് എക്സ്പോർട്ട് സർവീസസ് മുഖ്യമന്ത്രി VD സതീശൻ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് 15th സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആശംസ നേർന്നു. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മുന്നേറ്റത്തിലും രാജ്യത്തെ ശുദ്ധ ഊർജ്ജ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിലും SECI നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി N. ഷംസുദ്ദീൻ പരിപാടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 29 മുതൽ മുക്കത്ത്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 9,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരം ഡിസംബർ 3-ന് സമാപിക്കും. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സുപഥം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. KJയന്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 41st കാസർഗോഡ്

ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 42 യൂണിറ്റുകളിൽ നിന്ന് 1000-ലധികം പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത്ത് പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ചിത്രകലയെയും ആധുനിക സാങ്കേതിക വിദ്യയെയും ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കിയ അസാധാരണനായ ഒരു പ്രതിഭയാണ്. കേരളത്തിലെ ആദ്യത്തെ 3D അനിമേറ്റർ, ന്യൂ മീഡിയ ആർട്ടിസ്റ്റ്, പരമ്പരാഗത ചിത്രകാരൻ, ക്രിയേറ്റീവ് കോഡർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങളാൽ പ്രശസ്തനായ ശ്രീ AS സജിത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജുകളിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ച കലാകാരൻ കൂടിയാണ് അദ്ദേഹം. സാങ്കേതിക വിദ്യയും കലയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ചും കലാവിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. കൂടെ ഇഷ്ടഗാനങ്ങളും ആസ്വദിക്കാം. ഏവർക്കും സ്വാഗതം. അപ്പോ സാറ്, ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ഈ ചിത്രകലയിലേക്ക് കടന്നു വരുന്നത്? ആ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? താങ്കൾക്കുള്ളിൽ ഒരു ചിത്രകാരനുണ്ട് എന്ന് താങ്കളും താങ്കളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തിരിച്ചറിഞ്ഞത് ഏത് സമയത്തായിരുന്നു?
3: സന്തോഷം, നമസ്കാരം. ഈ ചോദ്യം ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ കല എന്താണെന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ അതിനകത്ത് ഉണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ ഒരു വരയ്ക്കുന്ന ആളായിട്ടല്ല എന്റെ ഉള്ളിലുള്ള കല ഞാൻ കണ്ടെത്തിയത്. എനിക്ക് തോന്നുന്നു അത് എന്റെ വീടിനടുത്ത് ഒരു വലിയ മലയുണ്ട്. അപ്പൊ ആ മലയുടെ മുകളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചെലവഴിക്കും. അപ്പൊ എന്റെ വീട്ടിലുള്ളവർക്കും അതൊരു സന്തോഷമായിരുന്നു. കാരണം അതൊരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്കാരില്ല. ഒരു ചെറിയ കുട്ടി ഈ മലയുടെ മുകളിൽ ഇങ്ങനെ അലഞ്ഞടക്കുന്നത് എന്റെ അമ്മ ടീച്ചറായിരുന്നു. എനിക്കിപ്പോ അത്ഭുതം തോന്നുന്നു. കാരണം അവരെന്നെ അതിനെ തടഞ്ഞിട്ടില്ല. വിജനമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ ആ സ്ഥലത്തിന്റെ ഒരു സൗന്ദര്യം, അന്ന് അതിന് താഴെയുള്ള ഒരു കാഴ്ച, അതായിരിക്കണം എന്റെ ഉള്ളിൽ ഒരു കലാകാരനെ ഉണ്ടാക്കിയത്.
2: സ്ഥലം
3: വാമനപുരം എന്ന് പറയുന്ന ഒരു നദിയും അതിന് അടുത്തുള്ള ഒരു മലയും ഉണ്ട്. ആ മല ഇപ്പോൾ വലിയൊരു ക്വാറിയുടെ പാർട്ടായിട്ട്, അത് വലിയ നമുക്ക് ചിലപ്പോൾ ഏരിയൽ വ്യൂവിൽ കാണുമ്പോൾ വലിയൊരു ഗർത്തമായിട്ട് മാറിപ്പോയി. സ്വാഭാവികം കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു വിഷമം തോന്നും.
2: തീർച്ചയായിട്ടും സാറിലെ അപ്പോ ആ കലയെ ഉണർത്തിയത് അത്തരം പ്രകൃതി ദൃശ്യങ്ങളായിരുന്നു. അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു?
3: അതെ, ഞാൻ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ വാമനപുരം, അവിടെയാണ് ഞാൻ സ്കൂൾ പഠിച്ചത്. അതിനുശേഷം സിറ്റിയിലേക്ക് വരുന്നത് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടാണ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പൊ ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ ഒരു ഗ്രാമീണൻ എന്നുള്ള രീതിയിൽ എനിക്ക് കലാകാരനാവണമെന്നുള്ള ഒരു ലക്ഷ്യം അല്ല അന്ന്. അന്ന് ഒരു സയൻസോ എഞ്ചിനീയറിംഗോ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം വളർത്താനാണ് അന്നത്തെ തലമുറ ശ്രമിച്ചിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ നഗരം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തരികയും അപ്പൊ ആ അനുഭവങ്ങളെ ഒരു കലയുടെ ഒരു മണ്ഡലത്തിൽ ഉണർത്തുകയും ചെയ്തു.
2: പ്രീ ഡിഗ്രിക്ക് ശേഷം സാർ ആർട്സ് പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ്?
3: ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അതിനു മുമ്പ് ചെറുതായിട്ട് വരയ്ക്കുമെങ്കിലും ഈ വര ഒരു തൊഴിൽ, ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് ഈ നഗരത്തിന്റെ ചിത്രങ്ങളും വലിയ വലിയ ഹോർഡിങ്സ് എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഈ ശ്രീചിത്ര ആർട്ട് ഗാലറി, അതെല്ലാം നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ ആ ഗാലറിക്ക് അകത്ത് വന്നിട്ട് അതിനകത്തുള്ള ചിത്രങ്ങൾ, ബംഗാൾ സ്കൂളിന്റെ ചിത്രങ്ങൾ, രവിവർമ്മയുടെ ചിത്രങ്ങൾ, അതുപോലെ ഫ്രാങ്ക് ബ്രൂക്സിന്റെ ഒക്കെ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പുതിയ ലോകമായിരുന്നു അത്. അപ്പൊ അത് എന്റെ ഉള്ളിലുള്ള ഒരു കലാകാരനെ ഉണർത്തി. പിന്നെ മനുഷ്യർ, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം കലാബന്ധമുള്ളവരാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പിന്നെ പഠിക്കുമ്പോൾ എല്ലാവരും അടിസ്ഥാനപരമായിട്ട് കലാകാരന്മാരാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു ലോകം, അപ്പൊ അതെല്ലാം ചേർന്നിട്ട് അന്നത്തെ ഒരു സാമൂഹ്യാവസ്ഥയും എല്ലാമാണ് ഒരു കലാകാരനാക്കിയത് തന്നെ.
2: സാറിനെ ഇവരെല്ലാരും കൂടെ ചേർന്ന് കലാകാരനാക്കി.
3: അതെ അതെ.
2: പിന്നെ BFA പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ്?
3: അതെ അതെ. അപ്പൊ ഞാൻ സുവോളജി പഠിക്കുകയായിരുന്നു. സുവോളജി പഠിക്കുമ്പോ എന്റെ ചുറ്റുമുള്ള എല്ലാവരും കലാകാരന്മാരാണ്. അപ്പൊ സാമൂഹ്യമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം

0: മണ്ഡലം യുവത്വത്തിന് ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണെന്ന്, നിഷേധത്തിന്റെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. അപ്പൊ അതിൽ ഞാനും ഒരു പങ്കാളിയായി. അപ്പൊ എന്റെ വീട്ടിൽ അത് പ്രയാസമായിരുന്നു അവർക്ക്, കാരണം അത് സ്വാഭാവികമാണ്. ഡിഗ്രി എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോഴേക്കും ഫൈൻ ആർട്സ് കോളേജിൽ ചേരണമെന്ന് തീരുമാനിച്ചിട്ട് ഫൈൻ ആർട്സ് കോളേജിലേക്ക് ചേരുകയാണ് ചെയ്തത്. ആ തീർച്ചയായിട്ടും, കാരണം ഈ കല എന്ന് പറയുന്നത് അന്നും ഇന്നും ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനോപാധിയും കൂടി അതിനകത്ത് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി. അപ്പൊ അയാൾക്ക് ഇത് ഈ ഒരു തൊഴിൽ സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും, ഒരു ആശങ്കയുണ്ട്, അത് സ്വാഭാവികമാണ്. ഇന്ന് ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അന്നങ്ങനെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഫൈൻ ആർട്സ് കോളേജിൽ എത്തുകയും പിന്നെ തുടർപഠനം അവിടെ നടത്തുകയും ചെയ്തു.
0: അതെ അതെ, അതിനോടൊപ്പം തന്നെ അതിനു മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ പബ്ലിക്കേഷൻസ് പലതും ഉണ്ടല്ലോ, അപ്പൊ അവരുടെ എല്ലാം ചില പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്യുക, അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു സംഘമുണ്ട്. ചെറുപ്പക്കാരെല്ലാം കണ്ടെത്തി അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യുക. അവരും ദരിദ്രരാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അകത്ത് വളരെ റിച്ചായിട്ടുള്ള മനുഷ്യരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്.
1: അപ്പോ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പഠനശേഷം താങ്കൾ ഹൈദരാബാദ് പോയോ?
0: ഞാൻ പിന്നീടാണ് പോയത്, കാരണം അന്ന് ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് പോലെയാണ്, ഫോർ ഇയർ കോഴ്സാണ്. അപ്പൊ ഈ ഫോർ ഇയർ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൽ തന്നെ അധ്യാപകനാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യം എനിക്ക് അവിടെ ഒരു എംപ്ലോയ്മെന്റ് ആയിട്ടാണ് ഒരു ജോലി ലഭിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു 4 മന്ത്സ് 6 മന്ത്സിനകത്താണ്. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് വിദ്യാർത്ഥികളെ അവിടെ ഫസ്റ്റ് ഇയറിലെല്ലാം നമ്മുടെ അടുത്ത് കണ്ടു. അപ്പൊ അതെനിക്ക് വലിയൊരു ഉണർവ് നൽകി, കാരണം അവർക്കും എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയതും എന്നെ അവരും ഒരു അധ്യാപകനായിട്ട് കാണുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ അതൊരു വലിയ ഒരു തിരിച്ചറിവായിരുന്നു. ഇതൊരു തൊഴിലായിട്ട് എടുക്കാൻ, ഞാനൊരു ജന്മനാൽ ഒരു അധ്യാപകനാണോ എന്നൊരു സംശയമൊക്കെ തോന്നുന്നു. ആ കാലത്ത് തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ തുടങ്ങി ഒരു തൊഴിലെന്നുള്ള രീതിയിൽ, കാരണം അന്നും ഈ പ്യുവർ ആർട്ടിന്റെ ലോകത്ത് നമുക്ക് നിലനിന്നു പോകാൻ പ്രയാസമാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സിസ്റ്റം ഇല്ല. ഒരു കലാകാരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അയാൾക്കൊരു ജീവനോപാധി വേണമെന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റു തൊഴിൽ മേഖലകൾ ചൂസ് ചെയ്യുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ആ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഞാൻ തുടങ്ങുന്നതാണ് ആദ്യത്തെ.
1: എന്നാലും അങ്ങനെ ഒരു ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയുടെ സാധ്യതയുണ്ടെന്നും ഭാവി ഭരിക്കാൻ പോകുന്നത് ഈ സാങ്കേതിക വിദ്യ ആണെന്നും ഒക്കെ ഉള്ള ഒരു തിരിച്ചറിവിലാണോ സാർ അത് ചെയ്യാൻ തുടങ്ങിയത്, അല്ല ആക്സിഡന്റലി അത് സംഭവിച്ചു പോയതാണോ?
0: എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് ആദ്യം ഒരു ഫോണ്ട് ഡിസൈനിങ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കെൽട്രോണിലെ ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ദൂരദർശനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ടൈപ്പോഗ്രാഫി പുതിയതായിട്ട് മലയാളം ടൈപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ ടൈപ്പ് വേണം, അപ്പോൾ അതിന് ആർട്ടിസ്റ്റുകളെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാരത് അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളെ അന്വേഷിച്ചു. പിന്നീട് അതുപോലെ ഈ വീഡിയോ ടൈറ്റിലിംഗ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, അമിഗ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നുണ്ട്. അന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡാണ്, അത് ഒരു കീബോർഡ് മാത്രമുള്ള ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഈ കല്യാണത്തിന്റെ വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് ടൈറ്റിൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം, അത് ചെയ്യുന്ന ഒരു പെഴ്സി ജോസഫ് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സമയത്ത് ദൂരദർശന്റെ ആദ്യത്തെ ഒരു ടെലികാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനൊരു അനിമേഷൻ വേണം. അപ്പോൾ അദ്ദേഹം അനിമേറ്റർ അല്ല, അദ്ദേഹം ഈ വീഡിയോഗ്രാഫറാണ്, ഈ ടൈറ്റിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു അനിമേറ്ററെ അന്വേഷിച്ചിട്ട്, ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണല്ലോ അന്ന്, അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്ത ഒരാള്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ആദ്യം ഈ കമ്പ്യൂട്ടർ കാണുന്നത്. പിന്നെ അത് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ പറ്റി ഞാൻ പിന്നെ വായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബിസിനസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു മാഗസിൻ അന്ന് ബോംബെയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പൊ അതിലൊരു ലേഖനം ഉണ്ടായിരുന്നു, ഇങ്ങനെ പി സിയിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്നു, അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെയാണ് ഞാനത് കണ്ടെത്തുന്നത്. പിന്നെ ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ, ഇന്നെനിക്ക് അത്ഭുതം തോന്നി, ഇന്ന് നമ്മൾ ചെയ്യില്ല അത്. ഒരു ബാങ്ക് ലോൺ എന്റെ ഫാദർ സംഘടിപ്പിച്ചു തന്നു, കാരണം ഞാനൊരു റിബലായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ
1: എവിടെയെങ്കിലും എവിടെയെങ്കിലും.
0: അങ്ങനെ അദ്ദേഹം ഒരു റിസ്ക് എടുത്ത് ഒരു ലോൺ സംഘടിപ്പിച്ചിട്ട് അന്നത്തെ ഒരു വലിയ തുകയാണ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എനിക്ക് വാങ്ങി തന്നതാണ്. അന്ന് ആർക്കും പേഴ്സണൽ കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ അത് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് എഞ്ചിനീയർ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതമായി, കാരണം എനിക്ക് അതിന്റെ ABCD അറിഞ്ഞുവിടാന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അറിയില്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനാണിത് ഇത്ര റിസ്ക് എടുത്ത് ഇത് ചെയ്തത്, വളരെ അപകടമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷെ എനിക്കൊരു മാനുവൽ ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്.
1: ആ കമ്പ്യൂട്ടർ ആണ് സാറിനെ പിന്നീട് ഡിജിറ്റൽ ലോകത്തിലോട്ടും ഡിജിറ്റൽ കലയിലോട്ടും ഒക്കെ നയിച്ചത്.
0: അതെ അതെ. അപ്പൊ സീഡിറ്റ് അന്ന് ഒരു പ്രോഗ്രാം നടത്തുകയാണ്.

0: ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അപ്പം സിറ്റാർ സീറ്റിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറെ വ്യക്തികളുണ്ട്. ഇപ്പോൾ കെ ജി ജയൻ നാഷണൽ അവാർഡ് കിട്ടിയ ഫോട്ടോഗ്രാഫർ, മോഹൻകുമാറിനെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹത്തിന് അന്ന് ജാപ്പനീസ് ഡോക്യുമെന്ററി എൻവയോൺമെന്റൽ സയൻസിലെല്ലാം അവാർഡ് കിട്ടുന്ന സമയമാണ്. അതുപോലെ ബീന പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ള മഹത്തായ വ്യക്തിത്വമാണ്. അതുപോലെ ഒരുപാട് മനുഷ്യർ, തോമസ് ഐസക് സാറിന്റെ ഭാര്യയായിരുന്ന നടാദൂരായിരുന്നു ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു ടീം, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഹരികുമാർ വളരെ അറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അവരാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ലോകത്തിലേക്കൊരു ഓപ്പണിംഗ് തന്നത്. അന്ന് സീഡിറ്റിന് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇല്ല. അപ്പോൾ അവർ ബീറ്റാക്കാം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കമ്പ്യൂട്ടർ ഡിവിഷൻ അങ്ങനെ ഇല്ല. അതിൽ ആദ്യത്തെ ഒരു ആളെന്നുള്ള രീതിയിൽ അവരെനിക്കൊരു കൺസൾട്ടൻസി പോലെ തരികയും ഞാൻ അവരുടെ വർക്കിലാണ് തുടങ്ങുന്നത്. പിന്നീട് ഒരുപാട് ക്ലയൻസ്, കിൻഫ്ര, KSFDC, അങ്ങനെ ഒരുപാട് വലിയ വലിയ ക്ലയൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു.
1: ആ ഒരു മേഖലയിൽ തുടക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു സാധ്യത മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുണ്ട്.
0: അതെ അതെ അതെ.
1: നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ്. സംഗീതം എന്തായാലും ഒരു കലാകാരനെ സംബന്ധിച്ച് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ സാറിന് കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ടിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളെക്കുറിച്ചും ഒന്ന് പറയാമോ?
0: ഹൃദയവാഹിനി ഒഴുകുന്നു നീ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അത് ചന്ദ്രകാന്തം എന്ന സിനിമയിൽ MS വിശ്വനാഥന്റെ സംഗീതത്തിലും അദ്ദേഹത്തിന്റെ തന്നെ ഒരു അവിശ്വസനീയമായ ശബ്ദത്തിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്. അപ്പൊ ശ്രീകുമാരൻ തമ്പിയെ ഞാൻ അദ്ദേഹത്തിനെ കാണുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു ഗ്രാഫിക്സ്, ഒരു വീണയും അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കടലിന്റെ അടിയിൽ ഒരു തീ കാണുന്ന രീതിയിൽ ഒരു വീണയൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ചെയ്തു കൊടുത്തു. എനിക്ക് അത് വളരെ നല്ല ഓർമ്മയായിട്ട് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു.
1: നമുക്കപ്പോൾ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
3: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
6: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
8: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ്, അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ്, അമരവിള.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: സാർ, ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ CDT ആയിട്ടുള്ള സഹകരണത്തിന് ശേഷം കല തന്നെയാണ് നമ്മുടെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നെ തുടർ പഠനം നടത്തുകയും ചെയ്യുകയായിരുന്നു.
14: ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, കൈകൊണ്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ ഈ ആദ്യകാലത്ത് ഈ കമ്പ്യൂട്ടറിനെ ഒരു തൊഴിൽ മേഖല എന്നുള്ള രീതിയിലാണ് സമീപിച്ചിരുന്നത്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പിന്നീടാണ് എനിക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ പെയിന്റിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ആ പെയിന്റിങ്ങിന്റെ ലോകവും അതിന്റെ ആർട്ടിസ്റ്റുകളും ആ ലോകത്താണ് എന്റെ മേഖല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ PSC മുമ്പ് അപ്ലൈ ചെയ്ത ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ കിട്ടുന്നത്, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്നു. അപ്പോൾ അത് 1997 ആ കാലഘട്ടമാണ്. അപ്പോൾ 1992 to 1997 ഞാൻ കമ്പ്യൂട്ടർ അല്ലാത്ത പെയിന്റിങ്ങുകളുമായിട്ട് തുടരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, അപ്പോൾ ഇത് ഏത് തൊഴിൽ സ്വീകരിക്കണം, തൊഴിൽ എന്നുള്ള രീതിയിൽ അധ്യാപനമാണോ അതോ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കണോ. പ്യുവർ ഗ്രാഫിക്സ് അല്ലാതെ അതൊരു പ്രത്യേക ഒരു സിമുലേഷനും എല്ലാം ചേർന്ന ഒരു ടെക്നോളജിക്കൽ മേഖലയും കൂടിയാണത്. അപ്പോൾ അത് ഞാൻ പിന്നീട് തീരുമാനിച്ചത് എനിക്ക് ആ മുമ്പുള്ള ഒരു അധ്യാപന പരിചയം

0: ഉള്ളത് കൊണ്ടും എൻ്റെ വിദ്യാർത്ഥികളുടെ ആയിട്ടുള്ളൊരു ബന്ധം കൊണ്ടും ഫൈനാർട്സ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൊണ്ടും ഞാൻ അത് ചൂസ് ചെയ്തതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അന്നത്തെ പയനിയറിംഗ് കമ്പ്യൂട്ടർ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ ഒരു ചോയ്സ് ആയിരുന്നു അധ്യാപകനാവുക എന്നുള്ളത്, അത് മനഃപൂർവ്വം എടുത്തതാണ്.
1: സാറിന് പിൽക്കാലത്ത് ആ ഒരു തീരുമാനം ശരിയായിരുന്നു തെറ്റായിരുന്നു അങ്ങനെയുള്ള ഒരു അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ?
0: അങ്ങനെ ഒരു അനാലിസിസിന് അത് അർത്ഥമില്ല. കാരണം പലതും നമുക്ക് തോന്നുന്നു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായിരുന്നു എന്തായിത്തീർന്നു എന്നാണ് ഞാൻ നോക്കുക. അതെനിക്കിതെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ശരി, അത് നല്ലതായിരുന്നു.
1: ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കല മനുഷ്യനോട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ കലയോട് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
0: കല ഒരു അനുഭവമാണ്. കല ഒരു മാധ്യമത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, അതൊരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഉപാധികളാണ് ഈ പെയിന്റിംഗ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും. അത് മനുഷ്യബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ ചിത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ സംഗീതത്തിലൂടെ എത്തുന്നവരുണ്ടാവും. അത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവമാണ്, ആ തിരിച്ചറിവാണ് നമ്മളൊരു കലാകാരനാകുന്നത്.
1: ഒരു മനുഷ്യനെ നവീകരിക്കുന്നതാണ് കല എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്?
0: നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയുണ്ട്. പുതുമ എപ്പോഴും നമ്മുടെ എവല്യൂഷന് ഒരു പരിണാമമുണ്ട്. ഒരു മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവിയുടെ ഒരു ആന്തരിക പരിണാമമുണ്ട്. ആന്തരിക പരിണാമം ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഒരു രീതിയിൽ നിലനിൽക്കുന്നത്. ഈ ഭാഷയുടെ ഒരു കോംപ്ലിക്കേഷൻ, അതിൻ്റെ സോഫിസ്റ്റിക്കേഷൻ, അത് നമുക്ക് എത്ര കൂടുതൽ വളർത്താൻ കഴിയുമോ അത്ര മാനസിക വികാസം നമുക്കുണ്ട്, കാഴ്ചയുടെ സാധ്യത വരും. ഇപ്പം ഞാൻ ഈ കമ്പ്യൂട്ടറിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു ഡാറ്റ റെപ്രസെൻറ്റേഷൻ വെളിയിലുള്ള ഒരു ലോകത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അപ്പോൾ അത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിത്രകാരനാണെങ്കിൽ ഒരു ഇല്ലാത്ത ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇല്യൂഷൻ്റെ ഇല്ലാത്ത ആഴവും സമയവും സ്ഥലവും തമ്മിലുള്ള ഒരു ബന്ധം അയാളത് കാണിക്കുകയാണ്. ആ എവല്യൂഷന്റെ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ ഈ ആന്തരിക അനുഭവം നിലനിൽക്കുന്നത്. എല്ലാ മനുഷ്യനും അത് അറിയുന്നുണ്ട്. കലാകാരന്മാർക്ക് കുറെ കൂടെ എളുപ്പമാണ്,
1: കുറച്ച് കൂടുതൽ അറിയുന്നു.
0: കാരണം അവർ പാറ്റേൺ റെക്കഗ്നിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ്, ഒരു ചിത്രകാരൻ എങ്ങനെയാണ് ഈ ലോകത്തിന്റെ രൂപം ഉണ്ടായി നിൽക്കുന്നത്, അതെങ്ങനെ മാറുന്നു, സമയം അതിനകത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പൊ ഇതെല്ലാം ഒരു കലാകാരൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റേൺ റെക്കഗ്നിഷന്റെ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പൊ ഇത് സംഗീതത്തിൽ നമ്മൾ നടത്തും, കണക്കിൽ നടക്കുന്നു, സയൻസിന് എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതാണ് ചെറിയ വിദ്യാർത്ഥികളെല്ലാം ഈ കല പഠിക്കേണ്ടതിന്റെ, പ്രത്യേകിച്ച് വിഷ്വൽ ആർട്ടൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ആവശ്യം ഇതാണ്.
1: സാറ് പറഞ്ഞ പോലെ ഈ കല ഏതൊരു കലയാണെങ്കിലും, ഇപ്പൊ സംഗീതത്തിനാണെങ്കിലും ചിത്രരചന ആണെങ്കിലും എല്ലാത്തിനും ഒരു ആന്തരികമായ താളമുണ്ടല്ലോ. ഇപ്പൊ സാറിപ്പോ ഡിജിറ്റൽ കോഡിംഗ് ചെയ്യുന്ന സമയത്തും ഒക്കെ ആ ഒരു താളം അറിഞ്ഞവനാണ് ശരിക്കും അത് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത്. അപ്പം ആ ഒരു ആന്തരികമായ താളം അവനവനിലുള്ളിലും അതുപോലെ പ്രാപഞ്ചിക ശക്തിയിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മനസ്സിലാക്കുന്ന ഒരാളാണ് ശരിക്കുള്ള കലാകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?
0: അതാണ് ഒരു യഥാർത്ഥ കല നമ്മളെ നയിക്കുന്നത്. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ നമ്മുടെ മനുഷ്യനെന്ന് പറയുന്ന സ്പീഷീസിനെ എങ്ങനെ കൊണ്ടുപോകണം, അത് ഹാർമണിയുടെ ഒരു തലമുണ്ട്, അതിൽ പോളിഫണിയുണ്ട്, മറ്റ് പലതരത്തിലുള്ള ജീവിവർഗങ്ങളും മനുഷ്യരും ചെടികളും എല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഒരു ചലനമുണ്ട് അതിനകത്ത്, ഈ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന ഒരു ചലനമുണ്ട്. വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളുണ്ടാക്കുന്ന ഈ ചലനം ഈ ചുറ്റുമുള്ള എല്ലാത്തിനെയും ബാധിക്കുകയും അതിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേണിനകത്ത് ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് നമുക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അത്ഭുതം തോന്നുന്നു. നമ്മളിങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി, കാഴ്ചയുടെ ലോകത്ത് തന്നെ നോക്കുമ്പോൾ ദൂരെയുള്ള ഒരു വസ്തു ചെറുതായി തോന്നുന്നു, അടുത്തുള്ള വസ്തു വലുതായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. ദൂരെയുള്ള വസ്തു, ദൂരെയുള്ള ഒരു മനുഷ്യനോ ദൂരെയുള്ള ഒരു മരമോ അതിൻ്റെ വലിപ്പം നമ്മൾ കാണുന്നത് പോലല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ശരീരവുമായിട്ടുള്ള അടുപ്പത്തിനനുസരിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ ഇതാണ് പലപ്പോഴും ഈ ആധുനിക ചിത്രകല ചില സങ്കേതങ്ങൾ, ശാസ്ത്രീയ സങ്കേതങ്ങൾ എല്ലാം വച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ക്യൂബിസം എന്ന് പറയുന്ന പ്രസ്ഥാന തരത്തിൽ ടോപ്പോളജിയുടെ ഒരു സ്റ്റഡിയാണ്. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ലൈറ്റിന്റെ പ്രകാശം എങ്ങനെ വസ്തുക്കളുടെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നു, അതാണ് ഇംപ്രഷനിസം. അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് വരയ്ക്കുന്ന അല്ലല്ലോ.
1: പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരുപാടധികം ആൾക്കാരും മനസ്സിലാക്കുന്നത് റിയലിസ്റ്റിക്

0: ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് കണ്ടാൽ മാത്രമേ അത് പെയിന്റിംഗ് ആകത്തുള്ളൂ. ഗൂർണിക്ക കണ്ടാൽ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരിക്കുന്നു എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. ഇപ്പൊ രാജാരവിവർമ്മ ഒരു സ്ത്രീയെ വരയ്ക്കുമ്പോൾ അത് ആ ശരിയാണ്, ഒരു സ്ത്രീ രൂപം പോലെ തന്നെയാണ്, അത് വളരെ മനോഹരമായിട്ടിരിക്കുന്നു, സുന്ദരമായിട്ടിരിക്കുന്നു, അപ്പൊ അത് കലയാണ്. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ലൈറ്റ് രൂപപ്പെടുത്തുന്ന ഒരു കല അല്ലെങ്കിൽ ഈ ക്യൂബിസം പോലെയുള്ള അതൊന്നും സാധാരണ മനസ്സിനെ ഡൈജസ്റ്റ് ആകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും?
1: ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് അതിനകത്ത്. കുറച്ചൊക്കെ പഠിക്കുന്നതാണ്, അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മുടെ ഭാഷയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇപ്പൊ ക്യൂബിസം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ, ഞാൻ അധ്യാപകനായതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റൂൾ യഥാർത്ഥ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു വസ്തുവാണോ ഒരു ഡയമണ്ടിന്റെ ഷേപ്പാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാജാരവിവർമ്മ ചിലപ്പോൾ അദ്ദേഹം പെർസ്പെക്റ്റീവിന്റെ ഒരു തിയറി ഉപയോഗിച്ചിട്ട് ഡയമണ്ട് പോലെ ആയിരിക്കും അത് വരയ്ക്കുന്നത് അതിന്റെ മുകൾ ഭാഗം. പക്ഷെ അതിന്റെ റിയാലിറ്റി അത് ചതുരമാണ്, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് കാണിക്കണമെങ്കിൽ അത് മുകളിൽ നിന്ന് വരയ്ക്കണം. അപ്പൊ സെസാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ, അദ്ദേഹം ഇതിനെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റിൽ വരയ്ക്കാൻ ശ്രമിച്ചു. മുകളിൽ നിന്ന് കാണുക, താഴെ സൈഡിൽ നിന്ന് കാണുക, ഇതെല്ലാം കൂടി ഒന്നിൽ ഏക്ക് അസംബിൾ ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ പ്ലെയിൻസ്, ഞാൻ അത് കൂടുതൽ പോകുന്നില്ല. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ഇപ്പൊ രാജാരവിവർമ്മയുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം മഹാനായ ഒരു കലാകാരനാണ്, കാരണം ആദ്യകാലത്ത് അത്തരം ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം ആ ചലഞ്ചിനെ സോൾവ് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണ്, ഒരു ചിമ്മിനി വിളക്കോ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു ലൈറ്റ് വെച്ചതുപോലെ. യഥാർത്ഥത്തിലുള്ള കാഴ്ച നമ്മൾ കാണുമ്പോൾ വെളിയിൽ അങ്ങനെയല്ല, വേറൊരു പ്രകാശ ലോകമാണ്. അപ്പൊ ഈ പ്രകാശ ലോകം നമുക്ക് ഒരു റിനൈസൻസ് പെയിന്ററുടെ പെയിന്റിങ്ങിൽ കാണാൻ പറ്റില്ല, രവിവർമ്മയുടെ ചിത്രങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ ഇംപ്രഷനിസ്റ്റുകളുടെ ചിത്രങ്ങളിൽ കാണാം, ക്ലൗഡ് മോണെ പലരും ഉണ്ട്, ആ സൂര്യപ്രകാശം ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. അത് ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വെളിച്ചത്തിന്റെ വ്യത്യാസം എങ്ങനെയാണ് വസ്തുക്കളെ മാറ്റിമറിക്കുന്നത്, അപ്പൊ അതിൽ സബ്ജക്റ്റിൽ നിന്നും യാതൊരു പ്രാധാന്യമില്ല. വൈക്കോൽ തുറവായിരിക്കും ചിലപ്പോൾ വരയ്ക്കുന്നത്, അതൊരു 100 എണ്ണം വരയ്ക്കും, രാവിലെ 1 എണ്ണം വരയ്ക്കും, ഉച്ചയ്ക്ക് 1 എണ്ണം വരയ്ക്കും. അത് പക്ഷെ ഭയങ്കര മാസ്റ്റർ പീസസ് ആണ്, നമുക്ക് അത്ഭുതം തോന്നും.
0: വെളിച്ചത്തിന്റെ
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,270 രൂപയും പവന് 114,160 രൂപയും. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
5: സമർപ്പിച്ചത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ എ എസ് സജിത് പങ്കെടുക്കുന്ന ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
1: വെളിച്ചത്തിന്റെ വ്യത്യാസം, അപ്പൊ ഇത് 10,000-30,000 വർഷമായിട്ട് മനുഷ്യൻ വരയ്ക്കുന്നു. ഇത്രയും കാലം ഇത് മനുഷ്യൻ കണ്ടില്ല, ഇപ്പൊ ഇത് കണ്ടു. അപ്പൊ അതിന്റെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, ആ ഒരു കുട്ടിയെ പോലെ നമ്മൾക്ക് ഇങ്ങനെ അത്ഭുതം തോന്നും. അതാണ് നമ്മൾ പഠിക്കുന്നത്.
0: വാൻഗോഗിന്റെ സ്റ്റാറി നൈറ്റ്, ഇപ്പം വർഷങ്ങൾക്ക് ശേഷവും ഈ വിഖ്യാതമായ ആർട്ടുകളെ പറ്റി ആൾക്കാർ പഠിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന സാധാരണഗതിയിൽ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അത്രയും ഒബ്സർവേഷൻ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലോ.
1: അതെ അതെ, വാൻഗോഗ് വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഈ ചിത്രകലയെ സ്റ്റുഡിയോയുടെ മേഖലയിൽ നിന്ന് മാറ്റി, ചിത്രകാരൻ എന്ന് പറയുന്നത് ഒരു കവിയെ പോലെ ഒരാളാണ്. അതിനു മുമ്പ് ഒരു തൊഴിൽ മേഖല ആണ് പലപ്പോഴും, രാജാക്കന്മാരുടെ പോർട്രേറ്റ് ചെയ്യുക, കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ ഒരു കവിത എഴുതുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കുന്നു. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വെസ്റ്റേൺ ചിത്രകല ആദ്യകാലത്ത് 1870s ജാപ്പനീസ് ചിത്രകലയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പൊ വാൻഗോഗിന്റെ ഒക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാം അത്തരം ഒരു ബ്രിഡ്ജും ജാപ്പോണിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ബുദ്ധിസത്തിന്റെ ഒരു സ്വാധീനം, മനുഷ്യന്റെ ജീവിതം എന്താണ്, അപ്പൊ അത് വാൻഗോഗ് പ്രത്യേകിച്ചും അത് വളരെയധികം ആഴത്തിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയും അതുപോലെ ഡച്ച് കലയുടെ ഒരു ട്രഡീഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ. അതിനോടൊപ്പം അദ്ദേഹം പള്ളിയിലച്ചനവാനായിട്ടൊക്കെ പോയി പഠിച്ച ആളാണ്. ഒരു ആത്മീയ ലോകത്തിനോടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരം തേടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം

0: ഈ ബുദ്ധിസവുമായിട്ട് ഒരു ബന്ധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ചിത്രങ്ങളിലൂടെ കാണാം. ഇപ്പൊ സ്റ്റാറി നൈറ്റ് അതിന്റെ ഒരു ഉദാഹരണമാണ്. സ്റ്റാറി നൈറ്റ് നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിലെ ചലനം, ഇത്തരം വുഡ് ബ്ലോക്കിന്റെ ഒരു ശൈലി സ്വാധീനമുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു വോർട്ടെക്സ് മൂവ്മെന്റ് ചലനം ഇങ്ങനെ കാണുന്നു. അതോടൊപ്പം ഫിർട്രീസ് മുകളിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനു മുമ്പുള്ള അവരുടെ റൊമാൻറ്റിക് കലാ പ്രസ്ഥാനമുണ്ട്. കാസ്പർ ഡേവിഡ് ഫ്രെഡറിക് എന്നെല്ലാം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ചർച്ചിന്റെ എല്ലാം രൂപങ്ങൾ, അപ്പൊ അദ്ദേഹം ഈ ചർച്ചിന്റെ രൂപത്തിനെ എടുത്തിട്ട് ഫിർട്രിയുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ നമുക്ക് കാണാം ആ ഒരു മുകളിലേക്കുള്ള അപ്വേർഡ് മൂവ്മെന്റ് ആണ്. നമ്മുടെ ഈസ്റ്റേൺ ട്രഡീഷൻസിൽ പൊതുവെ ഭൂമിയുമായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ടുള്ള വരകൾക്കാണ് കൂടുതൽ ഒരു ഇത് വരുന്നത്. നമ്മുടെ ഡാൻസ് ഫോംസ് എല്ലാം നോക്കുകയാണെങ്കിൽ കാണാം. ഇപ്പൊ ഫ്ലമിംഗോ ഡാൻസ് പോലെ അല്ല, എലിവേറ്റഡ് ആണ്, സ്കൈവേർഡ് ആണ്. അപ്പൊ അതൊരു വീക്ഷണത്തിൽ വരെ സാംസ്കാരികമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. രണ്ടും മഹത്താണ്. അങ്ങനെ ഒരു സെഗ്രഗേഷന്റെ ആവശ്യമില്ല.
1: അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാട്ടിലോട്ട് പോയാലോ.
0: ഈ വഴിയും ഈ മരത്തണലും എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് അരണ്യകാന്ഡം എന്ന സിനിമയിൽ എ ടി ഉമ്മറിന്റെ സംഗീത സംവിധാനത്തിൽ പി ഭാസ്കരൻ മാഷിന്റെ രചനയാണ്. ആലാപന യേശുദാസാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: സാർ, മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അതുപോലെ തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജ്, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് എന്നീ മൂന്ന് പ്രമുഖ സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ സ്ഥാപനങ്ങളെ നയിച്ച അനുഭവം എങ്ങനെയായിരുന്നു?
1: വളരെ സന്തോഷം നിറഞ്ഞ അനുഭവവും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്, കാരണം ഒരുപാട് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഘടകങ്ങളുള്ളതാണ് അതിനകത്ത്. ഇത് സ്വാഭാവികമാണ്. അത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട്

0: പരാധീനതയുള്ള സ്ഥലങ്ങളായിരുന്നു ആദ്യകാലത്ത്. വളരെ പഴയ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഇതിന്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫൈനാർട്സ് കോളേജുകളുടെ ചരിത്രം നിൽക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങുന്ന സമയം, മ്യൂസിയം തുടങ്ങുന്ന സമയം, അപ്പോൾ മ്യൂസിയത്തിന്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ ജോൺ കാൽഡക്കോട്ട് എന്ന് പറയുന്ന, ബ്രൗൺ എന്ന് പറയുന്ന ഒബ്സർവേറ്ററിയുടെ തലവന്മാരായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരാണ്. അതിൽ ഈ ജോൺ കാൽഡക്കോട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശവക്കല്ലറ നമ്മുടെ ഫൈനാൻസ് കോളേജിന് ഓപ്പോസിറ്റുള്ള ചർച്ചിലാണ്. അപ്പൊ ഈ കൊളോണിയലിസ്റ്റുകളുടെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവരെ സ്വത്തെല്ലാം വിറ്റിട്ട് ഈ ഒബ്സർവേറ്ററിക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങി അത് നമ്മുടെ ഇവിടെ സ്ഥാപിക്കാനായിട്ടൊക്കെ ശ്രമിച്ച ഒരാളാണ്. അതിന് ശേഷം വരുന്ന ആളാണ് ഈ ബ്രൗൺ. ഈ ബ്രൗണിനും ഈ അഗസ്ത്യാർകൂടത്തിൽ വളരെ തെളിഞ്ഞ അന്തരീക്ഷമുള്ളത് കൊണ്ട് അവിടെ ഒരു വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കണം, അതുപോലെ ഇവിടെ മ്യൂസിയം തുടങ്ങണം ഒബ്സർവേറ്ററിയുടെ സ്ഥലത്ത്, അതുപോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തൊഴിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങണം. അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് പ്രപ്പോസൽ കൊടുത്തിട്ട് അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ഈ ഫൈനാൻസ് കോളേജിന്റെ ഏറ്റവും ആദ്യകാലത്തെ ഒരു തുടക്കം. പക്ഷെ അദ്ദേഹം പോയി പിന്നീട് ആണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ അത് മദ്രാസിൽ നമുക്ക് കാണാം. ജോൺ ഹണ്ട് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹമാണ് അവിടെ ഈ ചിത്രകലയുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആർട്ടിസ്ട്രിയുടെ മേഖല തന്നെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യക്ക് വരുന്ന ഒരു വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവേ ഇപ്പൊ നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബംഗാൾ സ്കൂളാണ് പറയുന്നത്. നന്ദലാൽ ബോസിനെ ഒക്കെ പോലുള്ള വളരെ മഹത്തായിട്ടുള്ള കലാകാരന്മാരുള്ള സ്ഥലമാണ്. ഞാൻ ശാന്തിനിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് കണ്ട ഒരാളാണ്. പക്ഷെ എന്നാലും സത്യമുണ്ട് അതിനകത്ത്. ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രാദേശികമായിട്ടുള്ള ശൈലി ഏത് രീതിയിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, പാശ്ചാത്യ ചിത്രകലയോ ശില്പകലയോ ദൃശ്യകലയോ മാത്രമല്ലാത്ത മറ്റൊരു കാഴ്ച എങ്ങനെ സാധ്യമാകുമെന്നുള്ള അന്വേഷണം അന്ന് ഈ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അത് പിന്നീട് ഹവേലിനെ പോലുള്ള അദ്ദേഹം ഇവിടെ നിന്നാണ് ബംഗാളിലേക്ക് മാറിപ്പോകുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മദ്രാസ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ നിന്നാണ് ബംഗാൾ സ്കൂളിലേക്ക് പോകുന്നത്, അഭിനന്ദ്ര ടാഗോറുമായിട്ടുള്ള ബന്ധം വരുന്നത്. നമ്മൾ ആ മേഖലയിൽ ആർട്ടിസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനതിങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കുമ്പോഴാണ് ഈ ഒരു യാത്ര കാണുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഇവിടുത്തെ രവിവർമ്മയ്ക്ക് മുമ്പ് തന്നെയുള്ള ഓയിൽ പെയിന്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന വലിയ ചിത്രകാരന്മാരുണ്ട്, രാമസ്വാമി നായരിനെ പോലുള്ള വളരെ, പക്ഷെ എണ്ണം കുറവാണ്. അതുപോലെ നമ്മൾക്ക് സോഷ്യൽ ഇമ്പാക്ട് കുറവാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിനകത്ത് അജന്ത ചിത്രങ്ങളുടെ സ്വാധീനം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഫിഗറേഷൻ വളരെ വ്യക്തമായിട്ട് കാണാം. അത് എനിക്ക് തോന്നുന്നു വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ ബ്രിട്ടനിലുള്ള അവിടെ കളക്ഷനിലുള്ളതാണ് ത്രീ നായർ ഗേൾസ്. ആ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു പഠനത്തിലാണ് ഈ ആർട്ടിസ്ട്രിയിൽ അത്തരം ഒരു സാമൂഹ്യ ലോകം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നത്. നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതാണ് അത്. ഈ മൂന്ന് കോളേജുകൾ, മാവേലിക്കര കോളേജ് ആണെങ്കിൽ രവിവർമ്മയുടെ മകൻ വാൻഗോഹിന്റെ ഒക്കെ ജീവിതം പറയുന്നത് പോലുള്ള ഒരാളാണ് അദ്ദേഹം. വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഈ കല പഠിച്ചിട്ട് ആദ്യം തിരുവനന്തപുരം ഫൈനാർട്സ് കോളേജിലാണ് അദ്ദേഹം ചേരാൻ ശ്രമിച്ചിരിക്കുന്നത്. രവിവർമ്മയുടെ അനിയൻ രാജരാജവർമ്മയുടെ ഡയറക്ട് ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാവേലിക്കരയിൽ ചെന്നിട്ട് മാവേലിക്കരയിൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യ സമൂഹം തന്നെ ഉണ്ട്. അതിലാണ് നമ്മുടെ ഈ ഫൈനാർട്സ് കോളേജിലെ പൊറിഞ്ചുകുട്ടി സാറ് കോളേജ് ആകാവുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ് ഈ കോളേജിന്റെ ലൈബ്രറിയും ഇന്നത്തെ ഒരു രൂപവുമില്ല. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഈ രാമവർമ്മ. തൃശൂർ കോളേജ് ആണെങ്കിൽ 1910 കാലഘട്ടമാണ് തുടങ്ങുന്നത്. അവിടെയും ഉണ്ട് ശങ്കരമേനോനൊക്കെ പോലുള്ള ആൾക്കാർ. ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ വർക്ക് ചെയ്തിരുന്നു. പഠനം നടത്തിയിട്ടില്ല.
1: ക്രോണോളജിക്കൽ ബേസിസിൽ അതിനെപ്പറ്റി രേഖപ്പെടുത്തപ്പെടേണ്ടത് കാലത്തിന്റെ കൂടെ ആവശ്യമാണ്.
0: അതെ അതെ അതെ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഇന്നലെ എന്റെ നെഞ്ചിലെ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലാണ് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, കെ ജെ യേശുദാസിന്റെ ആലാപനം.

0: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
5: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു?
6: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറി.

0: ഉത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 9. മലപ്പുറത്ത് 5, ഇടുക്കിയിൽ 2, കോട്ടയത്ത് 2 പേരാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ രുദ്രാക്ഷ് ബാലസാഹേബ് പാട്ടീൽ, പാർത്ഥ് രാകേഷ് മാനെ, ഹിമാൻഷു ധില്ലൻ എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും മികച്ച പ്രകടനവും രാജ്യത്തിന് വലിയ അഭിമാനമാണ് നൽകിയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. യു എൻ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിലെത്തി. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബഹുമുഖ യോഗങ്ങളിൽ മന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭിന്നശേഷിക്കാർക്കായി നൈപുണ്യ വികസന പരിപാടിയുടെ ബിരുദദാന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം എല്ലാ കിഫ്ബി പദ്ധതികളും നിന്നുപോയെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. എല്ലാ പദ്ധതിയുടെയും പോരായ്മകൾ പരിഹരിക്കുക എന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാലിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കക്കാട് പറമ്പിൽ ചെമ്പിലാലി സീനത്തിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943219 9495563321. സ്റ്റുഡിയോയിൽ കല്യാണി വല്ലത്തിനോട് സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. ഹലോ ആകാശ്.

0: ചൂടുവാണിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പഠിച്ചവർക്കും അധ്യാപനത്തിലും ഗവേഷണത്തിലും അതുപോലെ തന്നെ അക്കാദമിക് രംഗത്തും താല്പര്യമുള്ളവർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ. നെറ്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്, കട്ട് ഓഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയാൽ ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് മുന്നിലുള്ളത്, ഇത്തരം നിരവധി സംശയങ്ങളാണ് നെറ്റ് തയ്യാറെടുക്കുന്നവരുടെ മനസ്സിലുള്ളത്. ഇന്ന് ഈ സംശയങ്ങൾക്ക് മറുപടി പറയാനും അടുത്ത UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുക്കാം എന്നും വിശദീകരിക്കാനായി എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഇംഗ്ലീഷ് നെറ്റ് കോച്ചിംഗ് രംഗത്തെ ഏറെ പരിചിതയായ ഡോക്ടർ കല്യാണി വല്ലത്താണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, നമുക്കറിയാം ആദ്യം തന്നെ UGC നെറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ എക്സാമിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി.
1: അതെ, UGC നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് ലെക്ചററാകാനുള്ള എലിജിബിലിറ്റി തരുന്ന ഒരു പരീക്ഷയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്കോടെ പാസ്സായാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. അതിന് റിലാക്സേഷനുണ്ട്. ഫസ്റ്റ് ഇയർ MA അല്ലെങ്കിൽ ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യുന്നവർക്ക് ഇത് എഴുതാം. പാസ്സായി നെറ്റ് പാസ്സായി 2 വർഷത്തിനകം നിങ്ങളുടെ ഡിഗ്രി കാണിച്ചാൽ മതി. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 2 പേപ്പേഴ്സാണുള്ളത്, Paper 1 and Paper 2. Paper 1 ജനറൽ ആണ്, Paper 2 സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ്. 50 questions ഉം 100 questions ഉം ആണ് ഇതിൽ ഓരോന്നിലും ഉള്ളത്, 2 മാർക്ക് വെച്ച്. ഇതിൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള മാർക്സ് വളരെ ഹൈ ആയിട്ട് വരുമ്പോൾ ടോട്ടൽ 6% വരുന്ന ആൾക്കാർക്ക് ആണ്, ടോപ്പ് 6% വരുന്ന ആൾക്കാർക്കാണ് സാധാരണ നെറ്റ് കിട്ടുന്നത്. അതിന് മുകളിൽ വന്നാൽ നമുക്ക് JRF കിട്ടും, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതായത് റിസർച്ച് ചെയ്യാനുള്ള സ്റ്റൈപ്പൻ്റാണത്, ഫെലോഷിപ്പാണത്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, JRF 1, നെറ്റ് മറ്റൊന്ന്. മൂന്നാമത് PhD എലിജിബിലിറ്റിയാണ്. നെറ്റ് എഴുതി നെറ്റിന് താഴെയുള്ള മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, സെക്കൻഡ് കാറ്റഗറിക്ക് താഴെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് PhD എലിജിബിലിറ്റി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ PhD ജോയിൻ ചെയ്യണം. അപ്പോൾ നെറ്റ് എഴുതുന്നതിന് മുൻപ് തന്നെ PhD ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും.
0: മാഡം, അതുപോലെ തന്നെ ഈ നെറ്റ് പരീക്ഷ എഴുതാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: അതെ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഞാൻ പറഞ്ഞല്ലോ, 55% മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. ഇത് കൂടാതെ ഒരു ക്വാളിറ്റേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലെ ബേസിക്സ് ഒക്കെ നല്ല തറവ് ആയിരിക്കണം. ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പണ്ടൊക്കെ നെറ്റിന് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ചോദിച്ചിരുന്നത്. കാണാപ്പാഠം മനഃപ്പാഠമാക്കി പഠിക്കാൻ പറ്റുന്ന, പഠിച്ചാൽ പാസ്സാവുന്ന പോലെയായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ടാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഈവൻ ഇംഗ്ലീഷ് നെറ്റിന് പോലും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നല്ലോണം ഉണ്ടെങ്കിൽ, അക്കാഡമിക് ലാംഗ്വേജും വേർഡ്സ് ഒക്കെ അറിയാമെങ്കിലേ പലപ്പോഴും പരീക്ഷ പാസ്സാവുള്ളൂ. അങ്ങനെ Paper 1 and 2 10 യൂണിറ്റ്സ് ആണുള്ളത് ഏത് സബ്ജക്റ്റ് എടുത്താലും. ഈ 10 യൂണിറ്റ് ഓരോ സബ്ജക്റ്റ് പോലെയാണ്, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്.
0: അതുപോലെ മാം, UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം.
1: ആ പറയാം. ഈ 2 പേപ്പേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, 2 പേപ്പേഴ്സ് ഉണ്ട്. 3 മണിക്കൂർ നേരമാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്നത് ഈ പേപ്പേഴ്സ് എഴുതാനായിട്ട്. അത് ഒരുമിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ Paper 2 ആദ്യം എഴുതുകയൊക്കെ ചെയ്യാം, പക്ഷേ അതൊക്കെ കുറച്ച് മണ്ടത്തരമാവും, കാരണം സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം Paper 1 50 questions, പിന്നെ Paper 2 100 questions. ഇങ്ങനെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇതിന്. ആകെ 300 മാർക്സാണ് രണ്ടും കൂടി ഉണ്ടാകുന്നത്. 2 പേപ്പേഴ്സും കമ്പൽസറിയാണ്. നിങ്ങൾക്ക് ഓപ്ഷനൊന്നും ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് 4 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളതിൽ കറക്റ്റ് കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ.
0: മാം, ഈ ഇപ്പോൾ പറഞ്ഞല്ലോ ടൈം മാനേജ് ചെയ്യുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം നമുക്ക് ഇതെല്ലാം അറിയെങ്കിലും ഓടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ റാൻഡമായിട്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതൊരു ആ ടൈം മാനേജ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും?
1: ടൈം മാനേജ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങൾ വേണം. 1, നല്ല പരിജ്ഞാനം വേണം സബ്ജക്റ്റിൽ. അപ്പോൾ ആലോചിച്ചിരിക്കാതെ ചോദ്യം കാണുമ്പോഴേ പെട്ടെന്ന് കുറേ ഉത്തരം പറയാൻ പറ്റുമല്ലോ. 2. നമുക്ക് വേണ്ടത് പ്രാക്ടീസ്.

0: വേഗം വേഗം പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ക്വിസുകളും ഒക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിലും ഈവൻ AI അസിസ്റ്റൻസ് പോലും ക്ലോഡും ചാറ്റ് GPT ഒക്കെ തന്നെ നിങ്ങൾക്ക് ക്വിസസ് തരും. അങ്ങനെയുള്ള മാക്സിമം പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും.
1: ഇതിലിപ്പോൾ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു, മീൻസ് എക്സാമിൻ്റെ സ്ട്രക്ചറും വിശദമായിട്ട് പറഞ്ഞു, മാർക്സ് ഒക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒരാൾ ഇപ്പം ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, ഇംഗ്ലീഷ് എടുത്തിട്ട് ഇംഗ്ലീഷിൻ്റെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാവണം സിലബസ് എടുത്തിട്ട്?
0: മനസ്സിലായി. നെറ്റിൻ്റെ സിലബസ് സാധാരണഗതിയിൽ MA സിലബസിനേക്കാളും വളരെ വാസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു സിലബസ് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പരീക്ഷകളുടെ യൂണിവേഴ്സിറ്റി കോഴ്സുകളുടെ സിലബസ് നോക്കണം, അതിനകത്തുള്ള റീഡിങ് മെറ്റീരിയൽ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഏരിയാസ് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, സിലബസ് മാപ്പിംഗ് എന്ന് പറയാം. സിലബസ് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഓരോ പ്രാവശ്യത്തെ പരീക്ഷ നോക്കുമ്പോഴും കുറച്ചൊക്കെ വ്യത്യാസമുള്ള ഏരിയാസ് പിന്നെയും ചോദിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതിനെ വെച്ച് നമുക്ക് മൈക്രോ നോട്ട്സ് ഉണ്ടാക്കാം. ഞാൻ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയ നോട്ട്സും ബുക്സും ഒക്കെ മൈക്രോ നോട്ട്സിൻ്റെ പോലെയാണ്, ബുള്ളറ്റഡ് പോയിന്റ്സ് പോലെ പെട്ടെന്ന് ഓർമ്മിക്കാൻ എളുപ്പത്തിന്. ഇതിനെ ക്രോസ് കണക്ട് ചെയ്ത് പഠിക്കണം, മൈൻഡ് മാപ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇന്ന് ഒരുപാട് ആപ്സും ടൂൾസും ഉണ്ടല്ലോ അതിനൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെ റിവിഷനാണ്, ഇതിനെ റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും അത് വീണ്ടും മറന്നു പോവാതിരിക്കാനായിട്ട് റിവൈസ് ചെയ്യുക, എക്സ്ട്രാ വായിക്കുക, ഒരു റിസർച്ച് ബേസ്ഡ് അപ്രോച്ച് വേണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നത്.
1: മാം പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞുള്ള സിലബസ് നിങ്ങൾക്ക് തറവായിരിക്കണം മനസ്സിൽ. അപ്പോൾ പിന്നെ ഈ ആൻസർ ചെയ്യുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് ചെയ്യുക, അത് എത്രത്തോളം ശരിയാണെന്നാണ് മാമിന് തോന്നുന്നത്?
0: അതെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ശരിക്കും പറഞ്ഞാൽ നോട്ട്സ് പോലെ തന്നെയാണ്. ഓരോ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഓരോ കാലഘട്ടത്തിലും ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നത്, അവരുടെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, അതിലെ ക്യാരക്ടേഴ്സും പ്ലോട്ട്സും തീംസും എന്തൊക്കെയാണ്, ഇത് മനസ്സിലാവുമ്പോൾ തന്നെ പഠിത്തത്തിൻ്റെ ഒരു 50% കഴിഞ്ഞു എന്ന് വേണം പറയാം. ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ സിലബസ് എഴുതി ഉണ്ടാക്കണം. നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നതെങ്കിൽ അത് പഠിക്കുന്ന കൂട്ടത്തിൽ ആ സിലബസിനെ വളർത്തിക്കൊണ്ട് വരണം. അങ്ങനെ സിലബസ് തുടങ്ങി വളർത്തിക്കൊണ്ട് വന്നതാണ് പിന്നീട് എന്റെ എൻസൈക്ലോപീഡിയസ് ആയി മാറുന്നത്. അതുപോലെയൊക്കെ ചെയ്യാം ഓരോരുത്തർക്കും.
1: സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോരണം അല്ലേ മാം? അപ്പൊ അടുത്തൊരു കോൾ ഉണ്ട് മാം, നമുക്ക് നോക്കാം. ആദ്യത്തെ കോൾ ആര്? ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? കീർത്തന ചോദിച്ചോളൂ. ആ
0: കീർത്തന, നെറ്റിന് രണ്ട് പേപ്പേഴ്സാണ് ഉള്ളത്. കീർത്തനയുടെ മെയിൻ സബ്ജക്ട് ഏത് തന്നെയാണെങ്കിലും ഒരു ജനറൽ പേപ്പർ എഴുതാനുണ്ട്. അതിൽ 10 units ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ICT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പീപ്പിൾ ആൻഡ് എൻവയൺമെന്റ്, പിന്നെ റിസർച്ച് മെത്തേഡ്സ്, അങ്ങനെ 10. ഇതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റിൽ നിന്നും 10 core areas ഉണ്ടാവും. ഈ കോർ ഏരിയാസിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും പഠിക്കണം. അതിനകത്ത് ചിലപ്പോൾ ബുക്സ് ഉണ്ടാവും, ചിലപ്പോൾ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ഇത് ഒരു നോട്ട് പോലെ ഓരോന്നായിട്ട് എഴുതി എഴുതി പഠിക്കുക. ടീച്ചേഴ്സിൻ്റെയും യൂണിവേഴ്സിറ്റി സിലബസിൻ്റെയും ഒക്കെ സഹായത്തോടെ തന്നെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ അതിൻ്റെ മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. വളരെ വിശദമായിട്ട് ഈ ടോപ്പിക്സ് 10 units ടോപ്പിക്സ് പേപ്പർ 2 അതുപോലെ പേപ്പർ 1 പഠിച്ചാൽ ഒരു ക്വാളിഫയിങ് കട്ട് ഓഫ് മാർക്ക് ലഭിച്ചാൽ നെറ്റ് പാസ്സാവും. അതിലും കൂടുതൽ മാർക്ക് കിട്ടിയാൽ JRF കിട്ടും.
1: ഹലോ,
0: എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. JRFന് പ്രായപരിധിയുണ്ട്. സ്ത്രീകൾക്ക് 35 വയസ്സിനകം എഴുതണം. നെറ്റിന് ആ പ്രായപരിധിയും ഇല്ല. നിങ്ങൾക്ക് എത്ര വയസ്സിൽ വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം.
1: എന്താണ് കീർത്തന, ഒന്നുകൂടി ചോദിക്കാമോ?
0: കീർത്തനയുടെ സബ്ജക്ട് ഏതാണ്? ഓക്കെ, അതിന്റെ ബുക്സ് എഴുതുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ നെറ്റിന്റെ കോച്ചിങ് ഒക്കെ നടത്തുന്നുണ്ട്.

0: ആ പുസ്തകങ്ങൾ വെച്ച് പഠിക്കാം, അതല്ലെങ്കിൽ കീർത്തനയ്ക്ക് സ്വന്തമായിട്ട് തന്നെ മെറ്റീരിയൽ ഇൻ്റർനെറ്റിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കളക്ട് ചെയ്തും പഠിക്കാം. മറ്റൊരാൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് അത് നല്ലതാണെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും കാര്യങ്ങൾ. ധാരാളം പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇയർ പി ജിക്ക് പഠിക്കുമ്പോൾ തന്നെ എഴുതാം. പലരും തേർഡ് ബി എക്ക് തന്നെ കോച്ചിങ് ഒക്കെ എടുക്കാറുണ്ട്. കാരണം ഫസ്റ്റ് പി ജി ഫസ്റ്റ് ഇയർ എം എക്ക് പഠിക്കുമ്പോൾ തന്നെ എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട്. പി ജി കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല.
1: താങ്ക് യു കീർത്തന. മാഡം, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ JRF പറഞ്ഞു ആ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്കിന് ചിലപ്പോൾ JRF കിട്ടും എന്ന് പറഞ്ഞു. JRF കിട്ടിയാൽ ആക്ച്വലി നമുക്ക് അധികമായിട്ട് എന്തൊക്കെ അവസരങ്ങളാണ് ലഭിക്കുന്നതെന്ന് കൂടി പറയാമോ?
0: ആ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അത് റിസർച്ച് ചെയ്യാനുള്ള ഫെലോഷിപ്പാണ്. 37,000 രൂപയോ മറ്റോ ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു നല്ല ജോലി കിട്ടിയ പോലെയാണ്. റിസർച്ച് ചെയ്യാനുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഇത് ഉപകരിക്കും. അത് കഴിഞ്ഞ് അത് SRF രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. JRF കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിനിൽ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പരീക്ഷ ഉന്നതമായ മാർക്കോടെ പാസ്സായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ പല ജോലികൾക്ക് പോകുമ്പോഴും ഇത് വലിയൊരു എലിജിബിലിറ്റി ആയി തന്നെ മാറിയേക്കാം. JRF ഉള്ളവർക്ക് റിസർച്ച് ചെയ്യാമെന്നുള്ളതിന് പുറമേ നിങ്ങൾ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് അല്ലെങ്കിൽ SME ആയിട്ട് പല ഇൻഡസ്ട്രീസിലും പല ഔദ്യോഗിക മേഖലകളിലും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. എഡിറ്റിംഗ്, സയൻറ്റിഫിക്കും അക്കാഡമിക്കും ആയിട്ടുള്ള ബുക്സിൻ്റെ എഡിറ്റിംഗ്, പബ്ലിഷിംഗ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യാം. എന്തിനു പറയുന്നു, പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾക്ക് പോലും ഇത് സഹായകമാകും. കാരണം നിങ്ങൾ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പാസ്സായ ഒരാളാണെന്ന് ഇതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അക്കാഡമിക്സ് ഉൾപ്പെടെ കൂടാതെ തന്നെ ട്രെയിനിങ്, പബ്ലിക് റിലേഷൻസ്, മാർക്കറ്റ് അനാലിസിസ് അങ്ങനത്തെ പല മേഖലകളിലും ആളുകൾ വർക്ക് ചെയ്യാറുണ്ട്. JRF തന്നെ ശ്രമിക്കണം എല്ലാവരും. എനിക്ക് കഴിയില്ല, എനിക്ക് വേണ്ട എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നെറ്റ് JRF തന്നെ നിങ്ങൾ പാസ്സാവാൻ ശ്രമിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ആകാശവാണിയാണ്. നെറ്റ് ഇംഗ്ലീഷ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. മാം ഇപ്പോൾ പറഞ്ഞു നമ്മുടെ JRF ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം, എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കണം എന്നുള്ളത് അല്ലേ. പുറം രാജ്യങ്ങളിലും ഇതിന് ആ ഒരു തരത്തിൽ വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ.
0: അതെ
1: മാം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പേപ്പർ, പേപ്പർ 1 എത്രത്തോളം നിർണായകമാണ് ഈ എക്സാമിൽ?
0: ആ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പേപ്പർ 1, പേപ്പർ 2 രണ്ടിൻ്റെയും അഗ്രിഗേറ്റ് മാർക്സ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് നെറ്റിൻ്റെ റിസൾട്ടിൽ. അതായത് പേപ്പർ 1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ റാങ്ക് അത്രമേൽ വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് എൻജിനീയറിങ്ങും മറ്റ് സബ്ജക്ട്സും ഒക്കെ പഠിച്ചവർ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ അവർക്ക് പേപ്പർ 1 എളുപ്പമായിട്ട് തോന്നാറുണ്ട്. കാരണം ഇതിൽ മാത്സ് ഉണ്ട്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും വിട്ടുകളയാതെ വളരെയധികം മാക്സിമം സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ പേപ്പർ 1 മാർക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് JRF കിട്ടും. മാത്രമല്ല പേപ്പർ 1 സബ്ജക്ട്സ് ഒക്കെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്ട് ഏത് തന്നെ ആയാലും അതിന് ഒരു സഹായകമാകുന്ന സബ്ജക്ട്സ് ആണ്. നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് നല്ല കുറച്ചും കൂടി നല്ല ഇംഗ്ലീഷ് ടീച്ചറാവാം. അതുകൊണ്ട് പേപ്പർ 1 വളരെയധികം പ്രാധാന്യമുണ്ട്.
1: അതുപോലെ പേപ്പർ 2 വരുമ്പോൾ സിലബസ് കുറച്ച് വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് ആണല്ലോ. അപ്പോൾ അതിലെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? കാരണം ഇത്രയും വലിയൊരു സിലബസ് ആകുമ്പോൾ പലപ്പോഴും പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ഇത്രയുണ്ട്, ഇത് എങ്ങനെ പഠിച്ച് തീർക്കും എന്നുള്ളതാണല്ലോ. അപ്പൊ മാം അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ നമുക്കൊരു കോൾ ഉണ്ട്. ആ കോളിലേക്ക് പോയ ശേഷം ഉത്തരത്തിലേക്ക്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് രമ്യ എന്നാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
1: ആ ചോദിച്ചോളൂ മാഡം.
2: മാഡത്തിനോട് സംസാരിക്കാനായിട്ടാണ്.
0: പറഞ്ഞോളൂ
2: മാഡം. എന്റെ മകൾ 2 പ്രാവശ്യം നെറ്റ് എഴുതി. അപ്പൊ ഇപ്പൊ റീഷെഡ്യൂൾ ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എഴുതി 194 ആണ് മാർക്ക് കിട്ടിയത്. അപ്പം JRF കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഡിസംബറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം കോച്ചിങ് ഒക്കെ മാഡത്തിന്റെ തന്നെ കോച്ചിങ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ, അവർക്ക് എന്തൊക്കെയാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്? അതുപോലെ നമ്മൾ ഗേറ്റ് എക്സാം

0: ഉണ്ടാവും, പിന്നെ നല്ല പ്രാക്ടീസ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് മകൾക്ക് ആവശ്യമുള്ളത്. ഇതേ പഠനം കൊണ്ട് തന്നെ ഗേറ്റ് പാസ്സാവാൻ കഴിയും. ഗേറ്റ് ഇംഗ്ലീഷ് കുറച്ച് വർഷം മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. IITകളിൽ PhD ചെയ്യാനുള്ള അവസരമാണ് ഗേറ്റ് ഇംഗ്ലീഷ് പാസ്സായാൽ നമുക്ക് കിട്ടുന്നത്. ഇതേ മെറ്റീരിയലൊക്കെ വെച്ച് തന്നെയാണ് ഗേറ്റിനും പഠിക്കേണ്ടത്. പക്ഷെ പരീക്ഷയുടെ രീതി കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഗേറ്റിൻ്റെ കോച്ചിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്, മറ്റു പലരും ചെയ്യുന്നുണ്ട്. പ്രത്യേകമായ കോച്ചിങ്ങിന് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഒരേ സബ്ജക്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. പ്രാക്ടീസ് ടെസ്റ്റുകൾ മാത്രം വെച്ച് കൂടുതൽ പഠിച്ചാലും മതിയാകും. ഗേറ്റിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് എക്സാംസിനും തയ്യാറെടുക്കണം. ഒറ്റ ഒരു പഠിത്തം കൊണ്ട്, ഒറ്റ കോഴ്സ്, ഒറ്റ ഒരു സ്റ്റിൻറ്റ് ഓഫ് ലേണിംഗ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് ഒരുപാട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പറ്റും. ഈ ഇടയ്ക്ക് KVS NVS പരീക്ഷ കഴിഞ്ഞു പോയി. അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒറ്റ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ വരികയാണ് ചെയ്യുക. അതിനൊക്കെ ഞങ്ങൾ സഹായിക്കാം.
1: താങ്ക് യു മാഡം.
2: അപ്പം അവളിപ്പോ PG second year ആണ്.
0: ഓക്കെ.
2: പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പം ഈ വർഷം കൊണ്ട് തന്നെ ക്ലിയർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്.
0: അങ്ങനെ തന്നെ ആവട്ടെ, നല്ലവണ്ണം പഠിച്ചാൽ ഈ വർഷം തന്നെ പറ്റും.
2: താങ്ക്
1: യു.
2: താങ്ക് യു
1: മാഡം. അപ്പൊ നമുക്ക്
0: സിലബസ് മാനേജ് ചെയ്യാം.
1: അതെ, സെക്കൻഡ് പേപ്പർ, പേപ്പർ 2 സിലബസ് വളരെ വലുതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്?
0: അതൊരു രഹസ്യമായ ഒരു ട്രിക്കാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പരീക്ഷയുടെ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിന് ഇപ്പൊ AI വെച്ചൊക്കെ വേണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ.
1: സിലബസ് എടുത്തിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ട്
0: അങ്ങനെ നോക്കിയിട്ട് ഏത് ഏരിയാസിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്, ഇനി ഏത് ഏരിയാസിലേക്കാണ് അവർ കൂടുതൽ തിരിയാൻ സാധ്യത എന്ന് കണ്ടുപിടിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഒരു 60% ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ, ഒന്നും രണ്ടും ടോപ്പിക് പഠിച്ചാൽ പോരാ, കുറെ അധികം ടോപ്പിക്സ് അങ്ങനെ പഠിക്കണം. അപ്പോൾ ഒരു 60% ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ പേപ്പർ 1 എല്ലാ 10 യൂണിറ്റും നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാവീണ്യം നേടണമെന്നൊന്നുമില്ല. പക്ഷേ മാത്സ് ആണെങ്കിൽ മാത്സും ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനും ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് എല്ലാം ഗംഭീരമായിട്ട് പഠിച്ച് അതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന അവസ്ഥയിലായാൽ നല്ല മാർക്ക് അതിലും കിട്ടും. അപ്പോൾ കാർഡടച്ച് പഠിക്കാതെ വളരെ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കായിട്ട് പഠിച്ചാൽ മതിയാവും. ഒരു ടോപ്പിക്കും വിട്ട് കളയരുത്. പക്ഷേ എല്ലാ ടോപ്പിക്കും ബേസിക്സ് കുറേ മനസ്സിലാക്കി വെക്കണം എന്ന് തന്നെയല്ല, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അവിടെ ഇരുന്ന് പേടിക്കുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ അറിയാവുന്നതും കൂടി നമ്മൾ പലപ്പോഴും തെറ്റിക്കും. അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം പോയി എഴുതാനായിട്ട്. എന്തും വരട്ടെ, എനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി പോയി സമാധാനമായിട്ട് വായിച്ചാൽ ഈ വാസ്റ്റ് സിലബസിൽ നിന്ന് വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പലതും എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അതല്ലാതെ പേടിക്കാൻ മാത്രമുള്ള വലിയ രാക്ഷസ രൂപമൊന്നും ഇല്ല നെറ്റിന്
1: മേഡം. അതുപോലെ ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള കോളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റ്, അതുപോലെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗേറ്റ് എക്സാമിന്റെ ഇത് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും സിലബസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ വേരി ആവുമല്ലോ. അപ്പൊ ഈ അങ്ങനെയുള്ളവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഐ മീൻ പല എക്സാംസ് ചിലർ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഒന്നിലും ഫോക്കസ് ഇല്ലാതെ പല പല എക്സാം അങ്ങനത്തെ അവരോട് എന്താണ് പറയാനുള്ളത്?
0: അവരോട് എനിക്ക് പറയാനുള്ളത് നെറ്റിന് പഠിക്കൂന്നാണ്. കാരണം നെറ്റിന്റെ സിലബസ് ആണ് ഏറ്റവും വാസ്റ്റ്.
1: ഓക്കെ.
0: ഇറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ്. എന്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതൊക്കെ നെറ്റിന് വരാം. അപ്പൊ വിശദമായിട്ട് ഒരു 1-ോ 2-ോ വർഷം എടുത്ത് പഠിച്ചാൽ പോലും കുഴപ്പമില്ല. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മറ്റ് പല കൊച്ചു എക്സാംസിനും ഈസി ആയിട്ട് പാസ്സാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും.
1: തിരക്കിടാതെ കുറച്ച് ടൈം എടുത്താലും
0: അതെ, വൃത്തിയായിട്ട് പഠിക്കണം, ഡീപ്പായിട്ട് പഠിക്കണം. സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചാൽ തോറ്റുപോയിക്കൊണ്ടേയിരിക്കും, ഡീപ്പായിട്ട് പഠിച്ചാൽ വേഗം പാസ്സാവും.
1: അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെ കരുതാം, ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളത്. ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9995964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാഡം തിരിച്ച് വീണ്ടും
0: പറഞ്ഞോളൂ.
1: വീണ്ടും നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അതൊരു അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോ മേഖലകളായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ സിലബസിൽ.

0: അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ആ ഞാൻ പറഞ്ഞല്ലോ 10 യൂണിറ്റ് ആണുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ ഡ്രാമ, പോയിട്രി, ഫിക്ഷൻ അങ്ങനെയാണ് അത് വരുന്നത്. അതിനകത്ത് എല്ലാ പല ലിറ്ററേച്ചേഴ്സും ഡ്രാമയിലും പോയിട്രിയിലും ഫിക്ഷനിലും ഒക്കെ വരും. പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ലിറ്റററി ക്രിറ്റിസിസം, തിയറി, കൾച്ചർ സ്റ്റഡീസ്, റിസർച്ച് മെത്തേഡ്സ്, ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള 10 യൂണിറ്റ്സ് ആണ്. ഇതെല്ലാം നമ്മൾ എം എക്ക് പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെയാണ്. ഇതിൽ ഓരോന്നിലും വളരെ അവഗാഹം വരണമെങ്കിൽ വർഷങ്ങൾ തന്നെ എടുക്കും. അതുകൊണ്ട് ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ ഇപ്പം പല കുട്ടികളും നെറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, വളരെ ഡീപ്പായിട്ട്, വളരെ വിശദമായിട്ട്. ഞാൻ ചോദ്യമില്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ നെറ്റിനകത്തുള്ള ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പെർസെൻറ്റൈൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ 99% കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പരീക്ഷ എഴുതിയ 99% ആളുകളുടെയും മുകളിലാണ് നിങ്ങൾ എന്നാണ്,
0: മനസ്സിലായോ?
1: അപ്പൊ മാക്സിമം എത്ര പേര് പരീക്ഷ എഴുതി, അവരുടെ മാർക്ക് എത്രയാണ് എന്നുള്ളതിനെ അനുസരിച്ചാണ്, അതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ഇതിരിക്കുന്നത്, മാർക്ക്, നമ്മുടെ റിസൾട്ട്
0: ഇരിക്കുന്നത്.
1: പിന്നെ നെറ്റിന് വരുന്ന വേറൊരു സംഗതിയാണ് നോർമലൈസേഷൻ. അതായത് ഇപ്പൊ 2 ഷിഫ്റ്റിൽ പരീക്ഷ നടക്കും, അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് മാറാം. അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് അവർ നടത്തും, അതിനെയും നോർമലൈസ്. ഇത് രണ്ടും കുറച്ച് ആളുകൾക്ക് കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
0: ഒരിക്കൽ കൂടി ഒന്നും കൂടി പറയാൻ പറ്റുമോ മാം? ഇപ്പൊ പറഞ്ഞത് തന്നെ
1: പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ടുക്ക് ദ ടെസ്റ്റ്. അതിനെ അനുസരിച്ച് അത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈയിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് 100% കിട്ടി, അതായത് റാങ്ക് 1 അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം 100% ആളുകളും ഇയാളുടെ താഴെയാണ്. നിങ്ങൾ 99% അതിൻ്റെ അർത്ഥം 99% ആൾക്കാരും നിങ്ങളുടെ താഴെയാണ്, നിങ്ങൾ അവരുടെ മുകളിലാണ്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറവ് ചിലപ്പോൾ കിട്ടും ഒരു ഷിഫ്റ്റിന്, അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്.
0: അടുത്തൊരു ശ്രോതാവുണ്ട്, നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സുസ്മിൻ എന്നാണ്.
0: ചോദിച്ചോളൂ സുസ്മിൻ.
2: ഞാൻ ഫാമിലി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ 30 വയസ്സുണ്ട്. അപ്പം എനിക്ക് ഡയറക്റ്റ് നെറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എഴുതാൻ പറ്റുമോ, അതോ സ്റ്റാർട്ടിംഗ് ബി എ, അതെങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു കരിയർ പാത്ത്?
1: നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ നിങ്ങൾക്കുള്ളത്?
2: അതെ, പോസ്റ്റ് ഗ്രാജുവേഷൻ.
1: അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം.
0: ഇംഗ്ലീഷ് 30-ൽ പരം
1: സബ്ജക്റ്റുകളിൽ നെറ്റ് ഉണ്ട്, അത് അതിൽ ഒന്നിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയേക്കും.
0: ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ?
1: ഓ, അത് ശരി. ഇംഗ്ലീഷ് എം എ എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെറ്റ് എഴുതാം. ഇംഗ്ലീഷ് എം എ ഇഗ്നൂലോ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലോ എടുക്കാൻ പറ്റും വേണമെങ്കിൽ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ എം എ എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എം എ എഴുതാം, നെറ്റ് എഴുതാൻ പറ്റും.
0: താങ്ക് യു മാഡം. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് നമ്മൾ നെറ്റ് പ്രിപ്പറേഷൻ ഒരാൾ ഇപ്പൊ ഇത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും ഇന്ന് നെറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സിലബസ് മുഴുവൻ പഠിച്ചിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കണോ, അതോ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സിലബസ് നോക്കണോ?
1: സിലബസ് മുഴുവൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അത് വർഷങ്ങൾ തന്നെ എടുക്കാം. സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്തു നിന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വെച്ച് അതിൽ നിന്ന് ഏറ്റവും അധികം വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കി ഇതിലൊക്കെ വേണമെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും. ആ ഏരിയാസ് മാത്രം വിശദമായി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാവുന്നത്. അതേസമയം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ക്രോണോളജിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോവാതെ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൂടി വേണം പഠിക്കാനായിട്ട്. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, 2 മാസമേ ഉള്ളൂ ഇനി നെറ്റിന്.
0: അപ്പോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എത്രയും വേഗം വേണം സമയം കളയാൻ.
1: അതെ അതെ അതെ. പക്ഷേ ഓൺലൈൻ തന്നെ ഫ്രീ ആയിട്ട് പോലും ധാരാളം സോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്, ആയിരക്കണക്കിന് വീഡിയോസ് ആണ് അതിലുള്ളത്, ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, അതും ഞങ്ങൾക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. ഇതൊക്കെ വെച്ച് തന്നെ പഠിച്ച് പാസ്സാവുന്നവരുണ്ട്. ഇതിന് ഒരുപാട് കാശ് ചെലവിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എഫേർട്ടാണ് ഇതിന് വേണ്ടത്.
0: അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത്തരത്തിലൊരു എഫേർട്ട് ഇടാൻ മുതിരണം, അതാണ് മെയിൻ കാര്യം.
1: അതെ അതെ.

0: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരിയർ വിദഗ്ധയായ ഡോക്ടർ കല്യാണി വല്ലത്താണ്. മാഡം, അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ വരാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കാര്യമില്ല. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ എല്ലാം സാധാരണ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കൂട്ടി കൂട്ടി കൂട്ടി വെക്കും. പക്ഷെ ഇത് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെച്ചുകൊണ്ടിരിക്കും.
1: ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഈ AI മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 10 യൂണിറ്റും ഫ്രണ്ടിൽ വെക്കും. അതിന്റെ ടോപ്പിക്സ് ഈ ഓരോ ക്വസ്റ്റ്യനും അതിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെ എത്ര ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്, എന്ത് തരം ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അത് ഏത് ഏരിയ എന്നാണ്, ഏത് പീരിയഡാണ്, അങ്ങനെയൊക്കെ. ഇപ്പോൾ AI ഉപയോഗിച്ച് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. കറക്റ്റായ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ, എന്തൊക്കെയാണ് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇനി എവിടെ നിന്ന് വരാം എന്നൊക്കെ നമുക്ക് AIയോട് ചോദിച്ചാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും.
0: മാം, ഒരു ശ്രോതാവ് കഴിഞ്ഞിട്ട് ചോദിച്ചു. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ഹലോ,
2: രാംമോഹൻ.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: തിരുവനന്തപുരത്തുനിന്നാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, ഇതിനകത്ത് ഇപ്പം ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ചോദിക്കുന്നത്, ഞാൻ ആക്ച്വലി MBA ഹോൾഡർ ആണ്. BBA MBA ആയിരുന്നു. അപ്പൊ നമുക്ക് കൊമേഴ്സ് സ്ട്രീമിലും നമുക്ക് MBA കാർക്കും എഴുതാമല്ലോ അല്ലേ? നെറ്റ്?
1: അതെ, MBA കഴിഞ്ഞൊരു നെറ്റ് എഴുതാറുണ്ട്. അതെ,
2: കഴിഞ്ഞ. അപ്പൊ MBA ഏതെങ്കിലും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും.
1: അതെ അതെ. നിങ്ങള് നിങ്ങളുടെ ഏജ് ലിമിറ്റ് JRF മാത്രമേ ഉള്ളൂ, നെറ്റിനില്ല. രണ്ട് പ്രാവശ്യമാണ് നെറ്റ് നടക്കുന്നത്, ഒന്ന് ജൂണിലും മറ്റൊന്ന് ഡിസംബറിലും. ഒരു രണ്ടര മാസം മുമ്പ് കോൾ ഫോർ ചെയ്യുകയും പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ആൻസർ കീ വരികയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ് സാധാരണ പതിവ്.
2: ഓക്കെ. അപ്പൊ ഇപ്പൊ ഡിസംബറിലേക്ക് എന്നുള്ളത് പരീക്ഷയുടെ ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ടോ, അതോ ഇനി സമയം അപ്ലൈ ചെയ്യാൻ?
1: ഡിസംബറിലേക്കുള്ളത് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു.
2: കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത്
1: ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ. അല്ല, ഡിസംബറിലെ ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞതിൽ. ഇപ്പൊ ഒരു റീടെസ്റ്റ് നടന്നത് കാരണം അതിന്റെയാണ് കഴിഞ്ഞത്. ഇനി മറ്റേത് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം
0: ഡിസംബറിലേക്ക്.
1: ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണ്, MBA കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. MBA നിങ്ങളൊന്ന് അതിന്റെ ആൾക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം റീടെസ്റ്റ് ഉണ്ടായി. ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. പക്ഷെ ഈ സിലബസ് വളരെ വാസ്റ്റ് ആയിട്ടാണ് കിടക്കുക. അത് സിലബസ് ഡൗൺലോഡ് ചെയ്തോണ്ട് മാത്രം എളുപ്പമാവില്ല. അതിനെ കുറച്ച് നിങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി കുറച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടി വരും.
2: Okay, ma'am. Thank you.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.

0: അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
5: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകൾ എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
7: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
8: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
10: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
11: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
12: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
11: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
14: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
13: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
14: സുബയ്യ ജ്വല്ലറി, ആരിശാല.
15: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
17: എന്നും രാവിലെ 10:30.
16: പ്രായോജകർ,
17: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
16: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
15: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ, കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
18: പേപ്പർ വണ്ണിന് സാധാരണയായിട്ട് കുറെ കോഴ്സസ് ഉണ്ട് പലരും നടത്തുന്ന. ഈ 10 യൂണിറ്റും അതിൽ പഠിപ്പിക്കും. അതിന്റെ മെറ്റീരിയലും ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പുസ്തകങ്ങളും അവൈലബിൾ ആണ്. കുറച്ച് പുസ്തകങ്ങളിലൊക്കെ തെറ്റൊക്കെ ഉണ്ട്, എന്നാലും ഈ 10 യൂണിറ്റും ഓരോ 10 സബ്ജക്ട് പോലെയാണ് ശരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്കൂൾ ലെവലിൽ മുതൽ വൃത്തിയായിട്ട് സയൻസും സോഷ്യൽ സയൻസും എല്ലാം പഠിച്ചു വരുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മൾ അത്ര കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നെറ്റിൻ്റെ ലെവലിൽ ഈ പ്രശ്നം വരുന്നത്. കുറച്ച് നാളെടുത്ത് ഈ 10 യൂണിറ്റും സെപ്പറേറ്റായിട്ട് ഒരു കോച്ചിങ് ക്ലാസ് വഴിയോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വഴിയോ മെറ്റീരിയൽസ് വഴിയോ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടും ഉണ്ട്, പേപ്പർ വണ്ണും പേപ്പർ ടു ഇംഗ്ലീഷും ഉണ്ട്.
19: മാഡം, എനിക്ക് മാഡത്തിനോട് ജോയിൻ ചെയ്യണമെന്നുണ്ട്. പാർട്ട് വണ്ണ് ജോയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ പേപ്പർ ടു ഞാൻ കോമേഴ്സ് ആണ് മാഡം.
18: പേപ്പർ വണ്ണ് മാത്രം ജോയിൻ ചെയ്യാമല്ലോ?
19: ജോയിൻ ചെയ്യാം, അത് മാത്രമായിട്ട്
18: പറ്റും. നമ്മൾ വളരെ ഡീപ്പായിട്ട് ബേസിക്സ് പഠിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കാറ്, പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് തരുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കാം.
19: എന്തായാലും
18: ചെയ്യണം.
19: കോമേഴ്സിനുള്ളത് എനിക്ക് അത്രയും ഇതില്ല ആക്സസ്. ഏതാണ് നല്ല സെന്റർ, ഏത് ബുക്ക്?
18: നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം.
19: എനിക്ക് ഈ കോമേഴ്സിന് എങ്ങനെ അത് പഠിക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല മാഡം.
18: ഇത് എല്ലാം കൂടി നമുക്ക് ഇപ്പൊ ഈ പ്രോഗ്രാമിൽ വെച്ച് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം. അതിന്റെ നല്ല ക്ലാസ്സസ് എന്താന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. ഗൂഗിൾ ചെയ്താൽ മതി, എന്റെ നമ്പർ കിട്ടുമല്ലോ.
20: വിളിച്ചു ഓക്കെ, താങ്ക് യു മാഡം. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ, പേപ്പർ ടുവിന് കുറച്ചും കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. കൊമേഴ്സിന്റെ നമ്മുടെ ആക്ച്വലി ഇംഗ്ലീഷ് പേപ്പർ ഇതിലേക്ക് വരുമ്പോ ആക്ച്വലി ലിറ്റററി തിയറി പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. തിയറി പഠിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പോഷൻ പഠിക്കും?
18: ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ബേസിക് കോൺസെപ്റ്റ്സ്, അത് എന്താണെന്ന് മനസ്സിലാക്കണം. അത്

0: അതിൻ്റെ കോൺസെപ്ച്വൽ നോളജ് അവർ ടെസ്റ്റ് ചെയ്യും. രണ്ടാമത് പുതിയ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കണം. അതിന് ഇപ്പം നടക്കുന്ന കോൺഫറൻസസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിലബസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓതേഴ്സ് വർക്ക്സ്, റീഡിങ് മെറ്റീരിയൽ, ഇതൊക്കെയാണ് നോക്കേണ്ടത്.
1: മാം ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ മാഡം, ഞാനൊരു പെൻഷനറാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സെൻസറീസ് കോളേജ് അടൂർ പഠിക്കുന്നു. മാഡത്തിന്റെ അവിടെ വല്ലപ്പോഴും ഞാൻ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇപ്പൊ ലേറ്റ് ആയിട്ടാണ്, 12-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഇത് ഈ ചുരുങ്ങിയ സമയത്തുകൊണ്ട് നെറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞത് അനിൽകുമാർ ബി എന്നാണ്.
0: ഞാൻ പറഞ്ഞു വരുന്നത് പഠിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ ചെറിയ സമയം കൊണ്ട് പാസ്സാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം കുറേ പഠിക്കാനുള്ളത് കൊണ്ട്. മാത്രമല്ല താങ്കൾക്ക് ഇതുമായിട്ട് വലിയ ടച്ച് ഉണ്ടാവില്ലല്ലോ, ഇപ്പം പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി എഴുതേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാലും നെറ്റിനുള്ള പഠിത്തവും പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള വായനയും ഒരേ സമയം തുടരട്ടെ, കാരണം ഇത്
2: രണ്ടും.
0: അപ്പോൾ അങ്ങനെ എന്തൊക്കെ റിസർച്ച് ചെയ്യാം, ആ ഏരിയാസ് എന്തൊക്കെയാണ് താല്പര്യം, അതിനെക്കുറിച്ച് വായിക്കുക, അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കട്ടെ. കാരണം ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, കുറച്ച് മാസങ്ങളുടെ ജോലി ചെയ്താൽ മാത്രമേ റിസർച്ച് ആണെങ്കിലും എം എ ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഒക്കെ കിട്ടുള്ളൂ. സോ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ശരിയാവും.
2: പ്രായം കൂടുതലായതുകൊണ്ട്
0: അത് കുഴപ്പമില്ല. ഞാന് 60-70 വയസ്സുള്ളവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ. ആ പ്രായം ഒരു പ്രശ്നമേ ആയിട്ട് വിചാരിക്കരുത്.
2: പ്രായം ഇത്രയാണെങ്കിലും ഞാൻ കോളേജ് പിള്ളേരുടെ എന്റെ മക്കളെക്കാളും താഴെയുള്ള പിള്ളേരുടെ പഠിക്കുകയാണ്.
0: ഐ അഡ്മയർ യു, ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് യു. എനിക്കറിയാം ഒരുപാട് പേര് പ്രായമായാലും പഠിക്കുന്നവരുണ്ട് സാർ.
1: വിളിച്ചതിന് നന്ദി സാർ, താങ്ക് യു. അത് എനിക്ക് തോന്നുന്നു അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ഏജ് ഒരു കാര്യമല്ല നെറ്റിന്റെ പ്രിപ്പറേഷനിൽ. അതുപോലെ അദ്ദേഹം ഇപ്പം ഐ മീൻ ചെറുതായിട്ട് വിഷമിച്ചുകൊണ്ട് പറഞ്ഞത് ചെയ്യോ, എനിക്ക് വയസ്സായല്ലോ, വയസ്സായത് ഒന്നും കാര്യമില്ല, പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇപ്പം ജോയിൻ ചെയ്തു, മക്കളെക്കാൾ പ്രായമുള്ളവരോട് പഠിക്കുന്നത് തന്നെ അത് മുന്നോട്ട് വരാൻ കാണിച്ച ഒരു എഫേർട്ട് തന്നെ വലിയ കാര്യമാണ്.
0: ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെ,
1: തീർച്ചയായിട്ടും. മാഡം, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ലിറ്റററി തിയറിയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഡെവലപ്മെന്റ്സും കൂടി മനസ്സിലാക്കണം അല്ലേ സബ്ജക്ട്സിൽ,
0: വളരെ ഇമ്പോർട്ടൻ്റ്, അപ്ഡേറ്റഡ് ആയിരിക്കണം.
1: പിന്നെ മാം, ഒരു ഓതറിന്റെ ബയോഗ്രഫി നമ്മൾ മുഴുവൻ പഠിക്കേണ്ടതുണ്ടോ, അതോ അതിന്റെ വർക്ക്സ്, തീംസ്, ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്?
0: ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ വളരെ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കണം, എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം. ഓത്തറിന്റെ ബയോഗ്രഫി മനപ്പാടാക്കൊന്നും വേണ്ട, പക്ഷെ ഓത്തറിന്റെ ബയോഗ്രഫിയിൽ ചില പ്രധാന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഡി ജി റോസറ്റി എന്ന് പറഞ്ഞൊരു കവിയെ പറ്റി ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛനൊരു ഇറ്റാലിയൻ പേട്രിയറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പെയിന്ററുമായി, ഇറ്റാലിയൻ പെയിന്റിങ്സ് വളരെ ഇൻസ്പയർ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പബ്ലിക്കേഷനെ പറ്റി, ക്രിട്ടിക്കൽ റിസപ്ഷനെ പറ്റി, ഓത്തറിന്റെ ബയോഗ്രഫിയെ പറ്റി, ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്സിനെ പറ്റി, ഒരു പുസ്തകത്തിന് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം പഠിക്കാൻ, അല്ലാതെ വെറുതെ ഒരുപാട് മഗ്ഗപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ റിസർച്ച് മെൻറ്റാലിറ്റിയോട് കൂടി വളരെ വിശദമായി വായിച്ച് അതിൻ്റെ ചുറ്റുമുള്ള കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ.
1: നോർമലി എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡേറ്റ വളരെ പെട്ടെന്ന് എങ്ങനെ അകത്താക്കാം, അങ്ങനെ തന്നെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒരു ഡീപ്പായിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ തന്നെ ഒരു പേഷ്യൻസ് വേണമല്ലോ. അത് ആക്ച്വലി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക? കാരണം ഒരു സാധനം ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ വെച്ചാൽ ഇതിൽ നിന്ന് ഇത് നമുക്ക് ആകെപ്പാട് ഒരു വെപ്രാളമാണല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ ഇത് അതിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ പഴയ ആൾക്കാരൊക്കെ മുന്നത്തെ ജനറേഷനൊക്കെ എല്ലാം നെറ്റൊക്കെ എം എ കഴിഞ്ഞിട്ടാണ് നെറ്റിന് വന്നിരുന്നത്, നെറ്റിന് ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവർ ബി എക്ക് തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ നെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ അത് രസകരമാക്കി മാറ്റാനും അതെങ്ങനെ മറക്കാതിരിക്കാം, എങ്ങനെ അതിന് മോട്ടിവേഷൻ ഉണ്ടാവാം, അതിന് ഞാൻ കുറേ ഗെയിമിഫിക്കേഷൻ സജസ്റ്റ് ചെയ്യും. വളരെ ഒരേ കാര്യം പിന്നെയും പിന്നെയും മടുപ്പോടുകൂടി വായിക്കാതെ പലതരത്തിൽ അതിനെ മനസ്സിലാക്കാം. ഇപ്പം യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, എ ഐ ഒക്കെ വെച്ച് ഗെയിമിഫൈ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുക, അപ്പൊ ക്ലാസ്സിന് വരുമ്പോ അതൊക്കെയാണ് ഗുണം. നമുക്ക് ഒരുപാട് കോ ടീച്ചിങ്ങോ അല്ലെങ്കിൽ കൊളാബ്

0: ഗ്രൂപ്പായിട്ട് നിന്നിട്ട്
1: പറ്റും,
0: പഠിക്കാൻ പറ്റും.
1: അങ്ങനെ പല മെത്തേഡ്സിൽ പല മോഡ്സിൽ പഠിക്കാൻ, മൾട്ടി മോഡലായിട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ മടുപ്പ് തോന്നാൻ വഴിയില്ല. കാര്യം നല്ല ഡീപ്പായിട്ട് കോണ്ടെക്സ്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴും നമുക്ക് രസകരമായിട്ട് തോന്നും.
0: അപ്പൊ ഈ തിരക്ക് ഒരു എന്താ, ക്ഷമയില്ലാതെ വേണ്ട, ക്ഷമയോടെ പഠിക്കണല്ലേ.
1: അതെ, കഴിവതും എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങണം. ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യണ പോലെയാണ് അത്, അവസാനം അങ്ങ് അറ്റെത്തിയിട്ട് അല്ല, നമ്മൾ ആദ്യമേ തുടക്കത്തിലേ അത് ട്രീറ്റ് ചെയ്യണമല്ലോ. അതുപോലെ ബി എ ഫസ്റ്റ് ഇയർ തൊട്ടേ ഈ നെറ്റ് അതിന്റെ കൂടെ വരണം. എനിക്ക് എന്റെ തന്നെ അഭിപ്രായം ഞാൻ പറയട്ടെ, നമ്മള് ഈ ബി എ കഴിഞ്ഞ് എം എ വേറൊന്ന്, എം എ കഴിഞ്ഞ് മറ്റൊന്ന് നെറ്റ്, ഇങ്ങനെ വേറെ വേറെ നിർത്താതെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെയൊക്കെ ഗുണം അതാണ്. കാരണം തുടക്കം മുതലേ നമുക്ക് ഒരേ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അത് ഇടയ്ക്ക് വെച്ച് FIUGP നിർത്തിപ്പോവാതെ അവസാനം വരെ അത് പിടിച്ചു നിന്ന് ആ സബ്ജക്റ്റിൽ ഒരു അവഗാഹം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് BA തൊട്ടേ എല്ലാവരും ചിന്തിച്ചു തുടങ്ങുക നെറ്റിനെ പറ്റിയും കരിയറിനെ പറ്റിയും.
0: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരിയർ എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർ കല്യാണി വല്ലത്താണ്. മാഡം, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ലിറ്റററി തിയറി, അതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ബയോഗ്രഫി എങ്ങനെ പഠിക്കണമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇതിൽ ആ ഒരു കാര്യത്തിന് നെറ്റ് പ്രിപ്പറേഷനിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്?
1: വളരെയധികം ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഈ രണ്ട് ഏരിയാസിൽ നിന്ന് വരാറുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല മറ്റ് സബ്ജക്ട്സിലും ഹിസ്റ്ററി വളരെ പ്രധാനമാണ്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷിലുള്ള സാഹിത്യവും ഇന്ത്യയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിൽ പൈനിയേഴ്സ് ആരൊക്കെയായിരുന്നു, 19th century ആരൊക്കെയായിരുന്നു, early 20th century ആരൊക്കെയാണ്, ഇപ്പോഴും ആരൊക്കെയാണ്, അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഇതിനകത്ത് ആവശ്യമാണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടാൻ നിങ്ങൾക്ക്. അതിന് ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു പഠനം ആവശ്യമാണ്. മാത്രമല്ല ഇപ്പോൾ അവാർഡ്സ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, ഇപ്പോൾ വരുന്ന മൂവീസ് ഏതൊക്കെയാണ് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട്, അങ്ങനെയുള്ളൊരു ജനറൽ നോളജും നെറ്റിൽ വളരെ അത്യാവശ്യമാണ്. അത് ഇന്ത്യൻ ലിറ്ററേച്ചറിലും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലും വേൾഡ് ലിറ്ററേച്ചറിലും തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു ജനറൽ നോളജ് ആവശ്യമാണ് നെറ്റിന് വേണ്ടി.
0: പിന്നെ ഈ പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ അല്ലേ പഠിച്ച് പോകണമെന്നുള്ളത്?
1: അതെ അതെ, ഓർഡറിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഗുണമുണ്ടാവുക.
0: അടുത്തൊരു ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് പ്രിയ എന്നാണ് മാഡം. ഞാൻ ഈ കോള് കേട്ടോണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രോഗ്രാമാണ്.
1: താങ്ക് യു
2: മാഡം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പേപ്പർ 1 പറ്റിയൊക്കെ മനസ്സിലായി മാഡം. ഞാൻ പേപ്പർ 2 കോമേഴ്സ് ആണ്. അപ്പൊ ഈ കോമേഴ്സിനെ പറ്റിയും ഇതുപോലെ ഒരു പരിപാടി നടത്താവോ മാഡം?
0: അത് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും കേട്ടോ.
1: ഒരുപാട് പേര് കോമേഴ്സിന്,
0: തീർച്ചയായിട്ടും അത് ആലോചിക്കാം. ഓക്കെ, ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. മാഡം, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോ ടോപ്പിക്സിൻ്റെ അതിൻ്റെ ഓർഡറിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ആൻസറിങ്ങിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഓപ്ഷൻസ് തമ്മിൽ വളരെ കൺഫ്യൂസിങ്, നെഗറ്റീവ് മാർക്ക് ഇല്ല പക്ഷേ സ്റ്റിൽ കൺഫ്യൂസിങ് ആയിരിക്കുമല്ലോ. ഓപ്ഷൻസ് തമ്മിൽ വളരെ നിയർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആണ് ഉള്ളത്. അപ്പം ഇത് ക്രാക്ക് ചെയ്യാനെന്തെങ്കിലും
1: വളരെയധികം സയന്റിഫിക് ആയ മെത്തേഡ്സ് ഉണ്ട്. ഈ എല്ലാ ഓപ്ഷനും ഒരുപോലെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് ശരി ഉത്തരത്തിനോടൊപ്പം ഡിസ്ട്രാക്റ്റേഴ്സ് തരുന്നതുകൊണ്ടാണ്. ഡിസ്ട്രാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കുന്ന മറ്റ് ഉത്തരങ്ങൾ. അപ്പം നമുക്ക് വളരെ തലനാരിഴ കിഴി ചിന്തിക്കുന്ന വിധത്തിലുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് വേണം. പലപ്പോഴും ഈ ഡിസ്ട്രാക്റ്റേഴ്സ് കുറച്ച് എക്സ്ട്രീം ആണെങ്കിൽ അത് തെറ്റായിരിക്കും. നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഡിസ്ട്രാക്ടർ ഈ ഓദറിനെ പറ്റിയല്ല മറ്റൊരു ആളെ പറ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഡിസ്ട്രാക്ടേഴ്സ് വെച്ചുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് പിടികിട്ടി തുടങ്ങും എങ്ങനെയാണ് കറക്റ്റായ ആ പരീക്ഷാ ഹാളിലായിരിക്കരുത് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് വളരെ പ്രധാനമാണ്. അഗൈൻ AI വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വിത്ത് ഡിസ്ട്രാക്ടേഴ്സ് മേ ഗിവ് മീ കൺഫ്യൂസിങ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ക്വിസ് ഉണ്ടാക്കി വേണമെങ്കിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
0: അതെ, ഇതിൽ

0: ഇപ്പം നോർമലി നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മളെന്താ എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്.
1: അപ്പൊ എലിമിനേഷൻ മെത്തേഡ്, അതായത് നാല് ഓപ്ഷൻസ് കാണുമ്പോൾ ഇതിൽ എ എന്തായാലും തെറ്റാണ്, സിയും എന്തായാലും തെറ്റാണ്, ബിയോ ഡിയോ ആവാം എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ആലോചിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡ് വളരെയധികം പ്രസക്തമാണ് ഇതിലും.
0: പിന്നെ ഇപ്പം മാം ടെസ്റ്റുകൾ ചെയ്യുന്നതിനെ പറ്റി, അപ്പം മോക്ക് ടെസ്റ്റ് എപ്പോഴാണ് ആക്ച്വലി തുടങ്ങേണ്ടത്? ഇപ്പം ഒന്നും പഠിക്കാതെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ മോക്ക് ടെസ്റ്റ് എപ്പോഴും ആരംഭിക്കാം?
1: കുറച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ കൂടി ആശ്രയിച്ചിരിക്കുന്നു. തുടക്കത്തിലെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ല, പക്ഷെ അതുകൊണ്ട് ഡീമോറലൈസ്ഡ് ആവുകയാണെങ്കിൽ വേണ്ട.
0: ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തം മാർക്ക്
1: അതുകൊണ്ട് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാവുമല്ലോ. പക്ഷേ കുറച്ചൊരു പകുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കണം. എന്നിട്ട് പിന്നെ അതനുസരിച്ച് വേണം പിന്നീട് പഠിക്കാനും. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ അത് ആ ചിന്തയോടുകൂടി പഠിക്കാനായിട്ട് അത് സഹായിക്കും.
0: ഹലോ, ആകാശവാണിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ജി സി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്, അതുപോലെ തന്നെ കട്ട് ഓഫ് ആക്ച്വലി നെറ്റ് എക്സാമിൽ എങ്ങനെയാണ് അത് ഒന്ന് തീരുമാനിക്കുന്നത്? പലപ്പോഴും നമുക്ക് നേരത്തെ മാം പേഴ്സൻറ്റൈലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കട്ട് ഓഫ്. സാധാരണ നമുക്ക് ഇപ്പോൾ സെമസ്റ്റർ വൈസ് ഉള്ള എക്സാമിനൊക്കെ നമുക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ ഇത്രയും പാസ്സാവും എന്നറിയാം, പക്ഷേ ഇതിനൊന്നും അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കട്ട് ഓഫ് എങ്ങനെയാണ് മാം ഇതിൽ ഡിസൈഡ് ചെയ്യുന്നത്?
1: പേഴ്സൻറ്റൈൽ തന്നെയാണ് കട്ട് ഓഫിൻ്റെ കട്ടോഫായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലാ ഈ പരീക്ഷയ്ക്ക് എത്ര പേര് എഴുതി, അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു ഈ പരീക്ഷ എന്നതിനെ ആശ്രയിച്ചാണ് കട്ട് ഓഫ് ഇരിക്കുന്നത്. പൊതുവായ എല്ലാവർക്കും എളുപ്പമായ പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടായ പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് ലോ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും കട്ട് ഓഫ് ഇതുപോലെ ഒരേപോലെ ഇരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പഴയതിലും കുറേയും കൂടി വിവരമുള്ളവരാണ്, കാരണം അവർക്ക് ടൂൾസ് ഒരുപാടുള്ളതുകൊണ്ടും റിസോഴ്സസ് ഒരുപാടുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഹയർ ആവാനാണ് ഇനിയും സാധ്യത. ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, ജെ ആർ എഫിന് 226 ഒരു ഹിസ്റ്റോറിക് നമ്പറാണ്. ഇതുവരെ ഇത്രയും വലിയൊരു കട്ട് ഓഫ് വന്നിട്ടില്ല.
0: അപ്പോൾ മാഡം, അതുപോലെ നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയ ശേഷം നമുക്ക് കോളേജുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ലഭിക്കാവുന്ന അധ്യാപന അവസരങ്ങൾ എന്തൊക്കെയാണ്?
1: നെറ്റ് ക്വാളിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ മിക്ക കോളേജുകളിലും നല്ല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യാൻ പറ്റൂ. നെറ്റ് മാത്രമല്ല, ജെ ആർ എഫും കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസിലും എല്ലാം പി എച്ച് ഡി ചെയ്യാനും പറ്റൂ. അതുകൊണ്ട് അതൊരു അത്യാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സബ്ജക്റ്റ് നല്ല വിവരമുണ്ട്, സബ്ജക്റ്റിൽ വിവരമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ ക്വാളിഫിക്കേഷൻ വെച്ച് മടിക്കാതെ മറ്റ് ഏരിയാസിലും നിങ്ങൾക്ക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലുമൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റ് ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ജോലി കിട്ടുകയും കൂടുതൽ ശമ്പളം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ വെറുതെ കളയരുത്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ജോലി ശ്രമിക്കാൻ പറ്റും, ജോലി കിട്ടാനായിട്ട് ശ്രമിക്കാൻ പറ്റും.
0: മാഡം, അതുപോലെ ജെ ആർ എഫ് നമുക്കിപ്പോൾ കിട്ടിയില്ല, അപ്പോൾ ഏജിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ആ ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ ജെ ആർ എഫിന് നമുക്ക് പറ്റില്ല. അപ്പോൾ ജെ ആർ എഫ് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവേഷണം അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതുകൂടി ഒന്ന് പറയാം.
1: നമ്മുടെ സമൂഹം എപ്പോഴും കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളെയാണ് ഫേവർ ചെയ്യുന്നത്. ജെ ആർ എഫ് കിട്ടുന്നതാണ് എളുപ്പം, പക്ഷെ ജെ ആർ എഫിന്റെ അത്രയും മാർക്ക് ലഭിച്ച ഒരാൾക്ക് ശരിക്കും ഒരു കൺസിഡറേഷൻ കിട്ടേണ്ടതാണ്. ജെ ആർ എഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ ഒഴിവാക്കണം എന്നില്ല നമ്മളെ. ജെ ആർ എഫ് ഇല്ലെങ്കിലും വേറെ പരീക്ഷകളുണ്ട്, വേറെ പി എച്ച് ഡി എൻട്രൻസ് ചില സ്ഥലങ്ങളിലുണ്ട്, അതിപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നാലും. പിന്നെ ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ജെ ആർ എഫ് ചെയ്യുന്നവരുണ്ട്, അല്ല പി എച്ച് ഡി ചെയ്യുന്നവരുണ്ട്, സാധ്യതകൾ ഇല്ലാതില്ല.
0: പക്ഷേ ജെ ആർ എഫ് കിട്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എങ്ങനെയാണ് കുറച്ചുകൂടി?
1: ഏറ്റവും വലിയ ബെനിഫിറ്റ് ആ പൈസ തന്നെയാണ്. കാരണം നമ്മൾക്ക് പുസ്തകം വാങ്ങിക്കാനും എന്ത് ചെയ്യാനും റിസർച്ചിന് ബന്ധപ്പെട്ട് എന്തിനുമുള്ള ഒരു എമൗണ്ട് ആണത്. ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ എസ് ആർ എഫ് ഒക്കെ ഭയങ്കര കവറ്റഡ് ആണ്, ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ്.

0: ഉണ്ട്. ജെ ആർ എഫ് ഉള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡോഴ്സ് ഓപ്പൺ ചെയ്യുമെന്ന് വേണം പറയാൻ.
1: പിന്നെ മാം നേരത്തെ പറഞ്ഞു നെറ്റ് ക്വാളിഫിക്കേഷൻ, ഇപ്പം നമ്മൾ അക്കാദമിക് ഫീൽഡിൽ അല്ലെങ്കിൽ അല്ലാതുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നെറ്റിന്?
0: ആ എല്ലാവരും തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടിരിക്കില്ല.
1: ഒരു മാം ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോൾ ഉണ്ട്, അത് എടുത്ത്.
0: ശരി ശരി.
1: ഹലോ ഹലോ
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അശ്വിനി, പയ്യന്നൂരിൽ നിന്ന്.
1: ആ ചോദിച്ചോളൂ.
2: മാം, ഞാൻ 2024 നെറ്റ് ക്വാളിഫൈ ചെയ്തതാ. അപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ ബി എഡ് പഠിച്ചോണ്ടിരിക്ക. അപ്പൊ എനിക്ക് പി എച്ച് ഡിക്ക് പോകണമെങ്കിൽ പിന്നെ നെറ്റ് എഴുതണോ?
0: ചില വലിയ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ കഴിഞ്ഞ തൊട്ടടുത്ത മുന്നത്തെ വർഷങ്ങളിൽ നെറ്റ് കിട്ടിയാലേ പറ്റുമെന്നുണ്ട്. കാരണം അത് തിരക്കുകൊണ്ടാണ്, ഒരുപാട് പേര് പി എച്ച് ഡിക്ക് ശ്രമിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ടെക്നിക്കലി പലയിടത്തും ചെയ്യാൻ പറ്റേണ്ടതാണ്. ഒരിക്കൽ കൂടെ നെറ്റ് എഴുതി ജെ ആർ എഫിന് ശ്രമിക്കുന്നതിലും തെറ്റില്ല. അപ്പൊ മറ്റ് ജോലി സാധ്യതകളെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്.
1: അതെ, നെറ്റ് ക്വാളിഫിക്കേഷൻ അക്കാദമിക് മേഖല അല്ലാതെ നമുക്ക് വേറെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നതായിരുന്നു.
0: ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ എഡിറ്റിംഗും മറ്റും വലിയ പബ്ലിഷിങ്ങും വളരെ പ്രസക്തമായ ജോലികളാണ്, അത് ഏരിയാസാണ്. അതുപോലെ ട്രെയിനിങ്, പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് റിസർച്ച് ഓഫീസേഴ്സായിട്ട് ജോലി ലഭിക്കാനായിട്ട് പറ്റും. എസ് എം ഇ ആയിട്ട്, എസ് എം ഇ എന്ന് ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ വേറെ ചില സബ്ജക്റ്റുകളിലാണെങ്കിൽ എച്ച് ആർ, മാർക്കറ്റ് അനാലിസിസ്, പബ്ലിക് റിലേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ജോലി സാധ്യതകളും ഇല്ലാതെയില്ല. കാരണം നിങ്ങളൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നെറ്റ് പാസ്സായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ
1: മാഡം, അതുപോലെ തന്നെ നെറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പി എസ് സി റിലേറ്റഡ് ഇംഗ്ലീഷ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അത് എത്രത്തോളം സഹായകരമാണ് നമുക്ക് പ്രിപ്പറേഷനിൽ?
0: ഞാൻ പറയുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. കാരണം അതിന് പേപ്പർ വണ്ണിന് നിങ്ങളെ സഹായിക്കും, പി എസ് സി റിലേറ്റഡ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ. കൂടാതെ യു പി എസ് സി പോലത്തെ ഏരിയാസിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അത് പറ്റും. കാരണം ബേസിക് നോളജ് ആണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഒരുപാട് ജോലി സാധ്യതകൾ മുന്നിൽ വരും, നമുക്ക് കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാം കൂടി പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, മൾട്ടി ടാസ്ക് ചെയ്യാനും ഫോക്കസ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പഠിക്കണം.
1: മാഡം വർഷങ്ങളായിട്ട് ഈ നെറ്റ് ആസ്പിറൻസിനെ കാണുന്ന ആളാണ്, ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
0: നെറ്റിന് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിർത്തും, പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്ത് വീണ്ടും പഠിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റിന് പഠിച്ച് തുടങ്ങണം, എഴുതണം, കിട്ടുന്നവരെ എഴുതണം. കാരണം നമ്മളിങ്ങനെ ഒരു
1: ബ്രേക്കെടുത്ത്
0: അത് പാടില്ല. നമ്മളൊരു നടുക്കടലിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ നീന്തിക്കൊണ്ടേ ഇരിക്കണ്ടേ കരയിലെത്താൻ? കുറച്ച് നേരം നീന്തി പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലെയാണത്, ആ നീന്തൽ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പം നിങ്ങൾ എത്ര വേഗം പാസ്സാവാൻ പറ്റും. മാത്രമല്ല കുറച്ച് പ്രാവശ്യം എഴുതേണ്ടി വന്നാലും ആ പാസ്സായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷമവും സ്ട്രഗിളും ഒക്കെ നമ്മൾ മറക്കും. അത്രയും നല്ലൊരു കാര്യമാണിത് പാസ്സാവുന്നത്.
1: അപ്പോൾ നടുകടലിലുള്ളവരൊക്കെ നീന്തി കരയെത്തണമെന്നല്ലേ? തീർച്ചയായിട്ടും.
0: ഞാനൊരു കുഞ്ഞു ബോട്ടുമായിട്ട് ചിലപ്പോൾ വരും, ഇല്ലെങ്കിലും ഞാൻ വഴി കാട്ടിത്തരാം.
1: അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് വരുന്ന അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താതെ കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക.
0: കൺസിസ്റ്റൻസി അതാണ് പ്രധാനം.
1: മാം അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഒരാൾ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാഡം എന്തായിരിക്കും പറയുക?
0: സിലബസിലെ 10 യൂണിറ്റ് പേപ്പർ 2 10 യൂണിറ്റ് പേപ്പർ 1 ഉണ്ടല്ലോ, അത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ പുസ്തകങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ ഒക്കെ നേടുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പം എന്ന് തോന്നുന്ന ഏരിയാസും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏരിയാസും നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഡിസംബറിലെ പരീക്ഷ തന്നെ നിങ്ങൾക്ക് പാസ്സാവാം.
1: മാഡം അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം കിട്ടാതെ വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള വരുമ്പം വളരെ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക്,
0: അതെ, നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യവും അപ്പം തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട്. ഒരുപാട് വിവരം വെച്ചില്ലേ പഠിച്ചിട്ട്, അപ്പം പാസ്സായില്ലെങ്കിൽ അതിനകത്ത് ചെറിയൊരു മാർജിൻ ഓഫ് ലക്ക് ഉള്ളതുകൊണ്ടാണ്, അത് നിവൃത്തിയില്ല. കാരണം മറ്റുള്ളവർ പഠിച്ചോ ഇല്ലേ എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ പാസ്സാവുന്നത്. അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. എന്തായാലും പഠിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഈ പരിപാടി യൂട്യൂബിലിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്

0: എടുത്ത് വീണ്ടും വീണ്ടും കാണൂ, അപ്പൊ മോട്ടിവേഷൻ വരുമല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പം തയ്യാറെടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇംഗ്ലീഷ് നെറ്റിനും GRF-നും തയ്യാറെടുക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കണം, നെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയാൽ മുന്നിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന എല്ലാവർക്കും ഈ പരിപാടി പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. സ്റ്റുഡിയോയിലെത്തി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട കരിയർ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ കല്യാണി വല്ലത്ത് മാഡം ആണ്. താങ്ക് യു സോ മച്ച് മാഡം. ഇത് കേട്ട എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു.
0: താങ്ക് യു.
2: UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ ഡോക്ടർ കല്യാണി വല്ലത്ത് മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. കല്യാണി വല്ലത്തിനോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം ധന്യ MT, TS പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലെ പരീക്ഷണത്തിന് ഗവൺമെന്റ് സന്നദ്ധമല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്ക് 2 പകരം 3 ടിൻ അരവണ നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മൂന്നാർ അടക്കം മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അപ്രതീക്ഷിതമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മുൻനിർത്തിയാണ് ഇക്കാര്യം പറയുന്നതെന്ന് അദ്ദേഹം ഇടുക്കിയിൽ അറിയിച്ചു. മലപ്പുറം വണ്ടൂർ ചോക്കാട് മലവെള്ളപ്പാച്ചിൽ ദുരന്ത സ്ഥലം വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിക്കും. സന്ദർശനത്തിന് ശേഷം പ്രിയങ്കാഗാന്ധി റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ VV രാജേഷ് പോലീസിന് പരാതി നൽകി. വ്യാജ റെസിപ്റ്റ് നൽകി വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയതെന്നും ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ അന്വേഷണത്തിന് പുറമെ പോലീസും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ വൻ കവർച്ച. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ അടച്ചിട്ട വീടിന്റെ വാതിൽ തകർത്ത് 55 പവനാണ് കവർന്നത്. കോഴിക്കോട് നടക്കാവിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കാലിക്കറ്റ് FC ഫുട്ബോൾ താരം അപകടത്തിൽ മരിച്ചു. തൃശൂർ സ്വദേശി റിജോൺ ജോസാണ് മരിച്ചത്. സഹതാരത്തിന് ഗുരുതര പരിക്കേറ്റു. ലൈറ്റ് ഹൌസ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ദീപാലംകൃതമാകും. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ചിത്രമഞ്ജുഷ. ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1999 പുറത്തിറങ്ങിയ പ്രസ്തുത ചിത്രം സംവിധാനം ചെയ്തത് സിദ്ദിഖ്. ജയറാം, മുകേഷ്, ശ്രീനിവാസൻ, മീന, ദിവ്യ ഉണ്ണി തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഗാനങ്ങൾ രചിച്ചത് കൈതപ്രം, ആർ കെ ദാമോദരൻ എന്നിവരാണ്. സംഗീതം ഇളയരാജ.

0: ആദ്യം ശ്രീകുമാർ, എം ജി ശ്രീകുമാർ, ചന്ദ്രശേഖർ, കൃഷ്ണചന്ദ്രനും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.
1: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: ചിത്രപാടിയതാണ് അടുത്ത ഗാനം. രചന കൈതപ്രം.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. രചന കൈതപ്രം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം, രചന ആർ കെ ദാമോദരൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ഇപ്പോൾ തിരയപ്പൂക്കൾ കേൾക്കാം. ചിത്രം 7G റെയിൻബോ കോളനി, കാർത്തിക് പാടിയ ഗാനം.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: ഭാവിയെ ആരോഗ്യപൂർണമാക്കാൻ ആധുനിക ചികിത്സാ സമ്പ്രദായത്തോടൊപ്പം തനത് ചികിത്സാ സമ്പ്രദായങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് ലോകജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ലോക ആരോഗ്യ സംഘടന പോലെയുള്ള അന്താരാഷ്ട്ര ആരോഗ്യ സംവിധാനങ്ങൾ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആധുനിക ചികിത്സയോടൊപ്പം കോർത്തിണക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളെ പരീക്ഷിച്ചു വരികയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരുപോലെ പ്രാധാന്യം ആയുർവേദം കൽപ്പിച്ചു പോന്നു. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അഥവാ സ്വാസ്ഥ്യം എന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ത്രിദോഷങ്ങളുടെ അഥവാ വാദം, പിത്തം, കഫം എന്നിവയുടെ സമാവസ്ഥ, സമമായ പചനശക്തി, ധാതുപുഷ്ടി, സുഗമമായ മലമൂത്ര വിസർജന പ്രക്രിയ എന്നിവയോടൊപ്പം മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളുമെല്ലാം പ്രസന്ന അവസ്ഥയിൽ തുടരുക എന്നതുകൂടിയാണ്. മനസ്സിനും ശരീരത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് കേവലം രോഗത്തിനുമതീതം രോഗിയുടെ മാനസിക നില, ദേശം, കാലം എന്നിവ പൂർണ്ണമായും വിലയിരുത്തിയാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ജീവിതശൈലീ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും മറ്റ് പുതുയുഗ വ്യാധികളുടെയുമെല്ലാം കരങ്ങളിൽ പിടയുകയാണ് ഇന്നത്തെ ആധുനിക ജനത. എന്നാൽ അവർ ശാരീരിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ മാനസിക പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ ചെറിയ വ്യതിയാനം കണ്ടാൽ വിദഗ്ധനെ കാണാൻ തിരക്കുകൂട്ടുന്ന പലരും തന്റെ കുടുംബത്തിൽ താൻ ഒറ്റപ്പെടുന്നുണ്ടോ, മാനസികമായ പ്രശ്നങ്ങൾ ഒരുപടി മുന്നിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് പോലും സ്വയം വിശകലനം നടത്താൻ മടിക്കുന്നു എന്നതാണ് വാസ്തവം. ശരീര മനസ്സുകളുടെ പരസ്പര പൂരിതമായ ബന്ധം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അലർജി, ആസ്മ പോലുള്ള ദീർഘകാല വ്യാധികളിൽ പലതിലും സൈക്കോസൊമാറ്റിക് ഘടകം ഒളിഞ്ഞിരിപ്പുണ്ട്. ബാല്യകാലത്തിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളാകാം പിൽക്കാലത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളായി പരിണമിക്കുന്നത് എന്ന് ഗവേഷണ പഠനങ്ങളും ഒട്ടനവധി തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലം അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരാളെ മാനസികമായി തളർത്തിയേക്കാവുന്നതുമാണ്. ആയുർവേദത്തിൽ മനോരോഗങ്ങളുടെ ഉൽപ്പത്തി മനോദോഷങ്ങളായ രജതമസുകളുടെ ഏറ്റക്കുറച്ചിലുകളായാണ് കണക്കാക്കപ്പെടുന്നത്. മനോവേഗങ്ങളായ വികാരങ്ങളുടെ കടിഞ്ഞാണിടൽ എത്രത്തോളം ഒരുവനിൽ സാധ്യമാകുന്നോ അവൻ അത്ര തന്നെ മാനസികാരോഗ്യമുള്ളവനായിരിക്കും. കാമക്രോധ, ലോഭമോഹ, മതമാത്സര്യങ്ങൾ തുടങ്ങിയ വികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെടാതെ പോകുമ്പോളാണ് അവ ചെന്നെത്തുന്നത് ഇന്നത്തെ സമൂഹ വിപത്തുകളായ ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമം, കൊലപാതക പ്രവണത, മോഷണം, ആത്മഹത്യാ പ്രവണതയിലൊക്കെ തന്നെയാണ്. ശാരീരിക മാനസിക രോഗങ്ങളെ നിങ്ങൾ ഇത്തരത്തിൽ വിശകലനം ചെയ്താൽ കൂടുതൽ അപകടകാരി ഏതെന്നും എത്രയും വേഗം ചികിത്സിക്കേണ്ട ഗൗരവം ഏതിനാണുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയുർവേദത്തിൽ മനോ ആരോഗ്യത്തിനുതകുന്ന ജീവിതശൈലി ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ചര്യകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വസ്ഥവൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന സത്വൃത്ത ചര്യകളിൽ നിന്ന് ഒരു വ്യക്തിയുടെ മാനസിക, ആത്മീയ, സാമൂഹിക സുസ്ഥിതി മികച്ചതാക്കാൻ കഴിയുന്ന സമകാലിക പ്രസക്തിയുള്ള ജീവിതചര്യകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരിക മാനസിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാവശ്യമായ വേഗപ്രവർത്തികളുടെ വിശകലനവും വളരെയധികം ശ്രദ്ധേയമാണ്. എത്രയും വേഗം ശരീരത്തിൽ നിന്ന് പ്രവർത്തനോന്മുഖമാകേണ്ട പ്രക്രിയകളെയാണ് വേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലമൂത്ര വേഗങ്ങൾ ഉൾപ്പെടെ ശാരീരിക വേഗങ്ങൾ തടഞ്ഞുവച്ചാൽ അവയുണ്ടാക്കുന്ന ഗുരുതര രോഗങ്ങളുടെ കൂട്ടത്തിലും

0: മാനസിക രോഗങ്ങളുമുണ്ട്. അവയിൽ പ്രധാനിയും നാം ഇന്ന് തീർത്തും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് നിദ്ര അഥവാ ഉറക്കം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ മുതൽ പാർക്കിൻസോണിസം പോലുള്ള ഗുരുതര മസ്തിഷ്ക രോഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉറക്കമില്ലായ്മ. ഉറക്കത്തിന്റെ ദൈർഘ്യം വയസ്സിനനുസരിച്ച് വ്യത്യസ്തമാണ്. സാധാരണ നിലയിൽ കൊച്ചുകുട്ടികളിൽ നടക്കുന്ന ത്വരിതമായ മസ്തിഷ്ക പ്രവൃത്തി മൂലം അവർക്ക് 10 മണിക്കൂർ വരെ ഉറക്കം അനിവാര്യമാണ്. മധ്യവയസ്കരിൽ അത് 7 മുതൽ 8 മണിക്കൂറായി കുറയും. പ്രായം കൂടുംതോറും ഉറക്കത്തിന്റെ ദൈർഘ്യവും കുറഞ്ഞു വരുന്നു. ഉറക്കത്തിന്റെ ഈ ദൈർഘ്യമനുസരിച്ചാണ് നിദ്രാചക്രം സന്തുലിതമാകുന്നത്. അങ്ങനെ മസ്തിഷ്കത്തിന് അതിന്റെ പ്രവൃത്തി ഊർജ്ജസ്വലമാക്കാൻ സാവകാശം ലഭിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ് മതിയായ ഉറക്കം. എന്നാൽ ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഉറക്കത്തിന്റെ ദൈർഘ്യം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് സാമൂഹിക മാധ്യമങ്ങളുടെ മിഥ്യാ ഉപയോഗം. അവയുടെ ഉപയോഗം ക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും തലയ്ക്കു പിന്നിൽ മൊബൈൽ സ്ക്രീനുകളായിരിക്കും കാണപ്പെടുന്നത്. രാത്രി അവ ഉപയോഗിക്കുമ്പോൾ വരുന്ന ദൃശ്യരശ്മികൾ തലച്ചോറിലെ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും സാധാരണ ഉറക്കത്തെ തടയുകയും ചെയ്യുന്നു. റീൽസുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങൾ അനാവശ്യ ചിന്താ തരംഗങ്ങൾക്ക് ജന്മം നൽകുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അനാരോഗ്യകരമായ ചിന്തകളുമായിട്ടാകും ശരാശരി ഇന്നത്തെ തലമുറയുടെ ദിനാരംഭം. എന്നാൽ ഉറക്കം പ്രദാനം ചെയ്യുന്ന നിദ്രാജനകമായ നിരവധി ചര്യകൾ ആയുർവേദത്തിൽ പറയപ്പെടുന്നുണ്ട്. ഉറക്കത്തിനു മുൻപേ കഴിക്കാനായി കൊഴുത്ത മാംസരസങ്ങളടങ്ങിയ സൂപ്പുകൾ, തൈര്, വെണ്ണ, പാൽ എന്നിവ, എണ്ണ തേച്ചു കുളി, മനസ്സിന് ഉതകുന്ന ഗന്ധം, ശബ്ദം, മസാജ്, പ്രത്യേകിച്ച് പാദങ്ങളിൽ കണ്ണിന് കുളിർമയേകുന്ന ലേപനങ്ങൾ, നല്ല കിടക്ക, വിരിപ്പ്, തലയിണ, കുളിർമയുള്ള അന്തരീക്ഷം, ഉറക്കത്തിന് മാറ്റിവെക്കപ്പെടുന്ന സമയം എന്നിവ പ്രദാനം ചെയ്താൽ നഷ്ടനിദ്രയെ തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് ആയുർവേദം പറയുന്നു. ചില ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വച്ചാൽ സ്വാഭാവിക നിദ്രയെ സംരക്ഷിക്കാം. അതുവഴി ഉണ്ടാകുന്ന മനോവൈകല്യങ്ങൾക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരവും ഉണ്ടാക്കാം. അതുകൊണ്ട് പുതുതലമുറ സ്വസ്ഥമായി ഉറങ്ങാൻ പഠിക്കണം. ഉറക്കം നഷ്ടപ്പെടുന്ന പക്ഷം പിറ്റേ ദിവസം 1.25 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കൊണ്ടു തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാം. കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നുറങ്ങാം. നിങ്ങൾക്ക് നഷ്ടമായ ഉറക്കം ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും പല നേട്ടങ്ങളും കൈവരിച്ചതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. സദ്വൃത്തത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇന്ദ്രിയ മനോനിഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ ദിവസേന യോഗയും ധ്യാനവും നല്ല ആഹാരശീലങ്ങളെയും കൊണ്ട് സാധിക്കും. വികാരങ്ങളുടെ തള്ളിച്ചകളില്ലാതെ വിവേകത്തോടെ തീരുമാനമെടുക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാനും അറിവിന്റെ അടുത്ത പടിയിലേക്ക് അനായാസം കടക്കാനും മനഃശാന്തി കൈവരിക്കാനും ഇത്തരം ശീലങ്ങൾ ക്രമേണ നിങ്ങളെ പഠിപ്പിക്കും. ബുദ്ധിക്കും മാനുഷിക മൂല്യങ്ങൾക്കും നിരക്കാത്തത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനും സത്യം, അഹിംസ, ക്ഷമ, മൈത്രി, കരുണ എന്നിങ്ങനെയുള്ള ഉയർന്ന ചോദനകളെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കും. വൃത്തിയുള്ളതും സാത്വികമായതും പുഷ്ടിയുള്ളതും ദഹിക്കുന്നതും മനസ്സിന് അഭിരുചിയുള്ളതുമായ ആഹാരം മിതമായും ദേശകാലങ്ങളെ അറിഞ്ഞും സംതൃപ്തിയോടെ ഭുജിക്കാൻ കഴിയുന്നതാണ് മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്ന മറ്റൊന്ന്. ഇന്ന് നേരവും കാലവും അളവും ഗുണവും ഒന്നും തിരിച്ചറിയാതെ രുചിയും മണവും പോലും അറിയാതെയാണ് നാം ചടങ്ങിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിന്റെ ഇത്തരം അവിഭാജ്യ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയം നൽകി ആഹാരം കഴിച്ചു നോക്കൂ. മനസംതൃപ്തി ഉടനെ അറിയാം. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊച്ചുകുട്ടികൾക്ക് വരെ സാധ്യമാണ്. മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ മറ്റൊരു ഘടകം സമൂഹ ആരോഗ്യമാണ്. സത്സംഗങ്ങളിലൂടെ സമൂഹത്തെ ഒന്നടങ്കം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും. മറ്റുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് എന്നും മറ്റുള്ളവന്റെ സുഖത്തിൽ നമ്മൾ സന്തോഷവാന്മാർ ആയിരിക്കണമെന്നും ആയുർവേദവും അനുശാസിക്കുന്നു. അടുത്തതായി പരിപാലിക്കപ്പെടേണ്ട ശീലമാണ് ശൗചം. ശൗചം ശീലിക്കുന്നത് തന്നെ മാനസിക ആരോഗ്യത്തിന്റെ സൂചികയാണ്. മനോരോഗികളിൽ ശൗചം ആചരിക്കാൻ വിമുഖതയുണ്ടാകും. ബാഹ്യ ശൗചവും ആന്തരിക ശൗചവും ശീലിക്കാൻ ആയുർവേദം നിങ്ങളെ പഠിപ്പിക്കും. ശുചിയായ വസ്ത്രം ധരിക്കുമ്പോഴും സുഗന്ധമുള്ള അന്തരീക്ഷത്തിൽ നിലകൊള്ളുമ്പോഴും വാക്കുകളുടെയും ചിന്തകളുടെയും നൈർമല്യവും കൂടി ചേർന്നാൽ മാത്രമേ ശൗചം പൂർണ്ണമാകുകയുള്ളൂ. അത് നേടാൻ കഴിയുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒരുപടി മുന്നിലാകും. ഇങ്ങനെ ആയുർവേദത്തിന് മാനസികാരോഗ്യം പരിപാലിക്കാൻ മാർഗങ്ങൾ ഏറെയുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹവും അതിലൂടെ ലോകവും ഭാവി തലമുറയും ശാരീരിക, മാനസിക, ആത്മീയ, സാമൂഹിക സ്വാസ്ഥ്യം കൈവരിക്കുമ്പോഴാണ് സമഗ്രമായ ആരോഗ്യം സാധ്യമാകുന്നത്.
1: മാനസികാരോഗ്യ പരിപാലനവും ആയുർവേദവും.

കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാണി ജയറാം പാടിയ ഗാനം. ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം വിഷ്ണു. യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന ബിജത്തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തെ മതേതരമാക്കുന്നതിന് വിത്തുപാകിയത് ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാം അനുഭവിക്കുന്ന സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും ചിന്തയുടെയും ദർശനം ഗുരുദേവന്റേതാണെന്നും ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മേളയിലെ 31 ചിത്രങ്ങൾക്ക് അനുമതി നിഷേധിച്ചെന്ന ശശി തരൂർ MP ആരോപണത്തിനാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് കൂടത്തായി സ്കൂളിൽ മർദ്ദനമേറ്റ 9-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നീതി ലഭ്യമായില്ലെന്ന് രക്ഷിതാക്കളും ജനപ്രതിനിധികളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ വാർഡുകളിലും BJP NDA ഇന്ത്യ മുന്നണി സഖ്യത്തിനെതിരെ മത്സരിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. രാധാകൃഷ്ണ മേനോൻ. LDFും UDFും ചേർന്ന് അവിശുദ്ധ സഖ്യം രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയായി. ഗ്രാമിന് 14,270 രൂപ. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസിന്റെ വിയോഗത്തിൽ സൂപ്പർ ലീഗ് കേരള ദുഃഖം രേഖപ്പെടുത്തി. കുടുംബത്തിനും സഹതാരങ്ങൾക്കും ക്ലബിനും ആരാധകർക്കും അനുശോചനം അറിയിച്ചു. കേരള ബാഡ്മിന്റൺ അസോസിയേഷനും കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 26 വരെ കോഴിക്കോട് ദേവഗിരി കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ഏകതാര. ഇന്നത്തെ ഏകതാരയിൽ മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ചിത്രം പളുങ്ക്, യേശുദാസ് പാടിയ ഗാനം, രചന വയലാർ ശരചന്ദ്രവർമ്മ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
3: ചിത്രം ആലവട്ടം, ജി വേണുഗോപാൽ പാടിയ ഗാനം, രചന കൈതപ്രം.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
3: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളിക്യാബ് ആൻഡ് വീഗാർഡ്. September 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
4: ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. യേശുദാസും രാധിക തിലകം പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി.

0: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495565631, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചിത്രം രാപ്പകൽ, ജയചന്ദ്രൻ പാടിയ ഗാനം, രചന കൈതപ്രം.

0: റിട്ടേൺ ഗിഫ്റ്റ്, മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ചിത്രം നക്ഷത്ര കൂടാരം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി, എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിത്രം കള്ളൻ കപ്പലിൽ തന്നെ. യേശുദാസ് പാടിയ ഗാനം, രചന R.K. ദാമോദരൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ചിത്രം വാചനം യേശുദാസ് പാടിയ ഗാനം, രചന ONV കുറുപ്പ്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
3: ചിത്രം കുബേരൻ, സ്വർണലത പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൊനൂരിൽ യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടി റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മരുന്ന് സുരക്ഷാ നിരീക്ഷണ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ മികച്ച മാതൃകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂഡൽഹിയിൽ നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ 7th പതിപ്പ് പ്രകാശനം ചെയ്യവെയാണ് അനുപ്രിയ പട്ടേൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ മാതൃകയിൽ ലോക കേരള സഭ തുടരില്ലെന്നത് UDFന്റെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രവാസി ക്ഷേമ പദ്ധതികളുടെയും ബിസിനസ് ലീഡർഷിപ്പ് നീറ്റുകളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ ചെലവുകൾക്കും മാത്രമാണ് നിലവിൽ തുക അനുവദിച്ചിരിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന സ്റ്റേഡിയങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം, ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയം എന്നിവ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. മലപ്പുറം വണ്ടൂർ ചോക്കാട് മലവെള്ളപ്പാച്ചിൽ ദുരന്ത സ്ഥലം വൈകിട്ട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിക്കും. സന്ദർശനത്തിനുശേഷം പ്രിയങ്കാഗാന്ധി റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. പ്രമുഖ ആശുപത്രികളുടെ OP അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. 1000 രൂപയിൽ താഴെ തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതിപ്പെടേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. വ്യാജരേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ എടുക്കുന്നതിനും IMEI നമ്പറുകളിൽ മാറ്റം വരുത്തുന്നതിനുമെതിരെ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സ്വന്തം പേരിലെ സിം കാർഡുകൾ മറ്റാളുകൾക്ക് കൈമാറരുതെന്നും സൈബർ തട്ടിപ്പുകൾ തടയാൻ പൌരന്മാർ സഞ്ചാർ സാധി പോർട്ടലിലോ മൊബൈൽ ആപ്പ് വഴിയോ സ്വന്തം പേരിലെ കണക്ഷനുകൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയുടെ ഹിമാൻഷു ധില്ലന് വെള്ളിമെഡലും രുദ്രാക്ഷ് പാട്ടീലിന് വെങ്കലമെഡലും. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുചിക തരിയൽ വെങ്കലമെഡലും സ്വന്തമാക്കി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: ഹലോ ഡോക്ടർ.
1: മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരെയും അലട്ടുന്ന ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് ഓർമ്മക്കുറവ്. നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളോ കടന്നുപോയ നല്ല നിമിഷങ്ങളോ എന്തിന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന ഡിമെൻഷ്യ, അൽസൈമേഴ്സ് തുടങ്ങിയ അവസ്ഥകൾ രോഗിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ഒന്നാകെയാണ് ബാധിക്കുന്നത്. സെപ്റ്റംബർ 21 നാം ലോക അൽസൈമേഴ്സ് ദിനം ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ന്യൂറോളജി രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. മറവി രോഗങ്ങളുടെ ആദ്യകാല ലക്ഷണങ്ങൾ, അൽസൈമേഴ്സിനും സാധാരണ മറവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പരിചരണ രീതികൾ, കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ.
3: നന്ദി
2: സർ. ഈ വർഷത്തെ അൽസൈമേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നോ ഏർലി നോ മോർ, ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ രോഗനിർണയം നടത്തുന്നു അത്രത്തോളം രോഗിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും എല്ലാം ലഘൂകരണം സംഭവിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറവി രോഗം സാധാരണ എല്ലാവർക്കും ഉള്ള മറവി എന്ന് കരുതി തള്ളിക്കളയാതെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡിമെൻഷ്യയാണോ എന്ന് തീർച്ചപ്പെടുത്തണമെന്ന് പറയുന്നത്?
3: നേരത്തെ മറവി രോഗം തിരിച്ചറിയുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ മറവി രോഗത്തിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും അത് രോഗി ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, സാഹചര്യത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ മറവി രോഗത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ രോഗിക്കുണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇത് ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി സമയത്തെല്ലാം സാധാരണ ഒരു രോഗിയെ പോലെ തന്നെ ആയിരിക്കും പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഒരു

0: രോഗാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ രോഗിയുടെ ഒരു കുറ്റമായിട്ട് തിരിച്ചറിയാനും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും കൂടെ ഉള്ളവർ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തത് മറവി രോഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പല രീതിയിലും ഇവരെ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇപ്പോൾ ഉള്ള മരുന്നുകൾ ഈ മറവി രോഗത്തിന് 20 വർഷത്തിന് ശേഷം പുതിയ ചില മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു 3-4 വർഷത്തിൽ. ഇത്തരം മരുന്നുകൾ ആരംഭത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ മറവി രോഗം വന്ന് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ചില പ്രോട്ടീൻസ് വന്നടിഞ്ഞ് അങ്ങനെ തലച്ചോറിന് നാശം സംഭവിച്ച് തലച്ചോറിൻ്റെ ഘടകങ്ങളായ കോശങ്ങൾക്ക് നാശം സംഭവിച്ച് അതിൻ്റെ ഫലമായി തലച്ചോറ് ചുരുങ്ങി, ഇങ്ങനെയാണ് മറവി രോഗം വരുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ വന്ന് അടിയുന്നത് തടയാനുള്ള മരുന്നുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ അത് ആരംഭത്തിൽ തന്നെ നമ്മൾ ആ മരുന്നുകൾ ഉപയോഗിക്കണം. രോഗലക്ഷണങ്ങൾ കാണുന്നതിന് 10-20 വർഷം മുമ്പ് തന്നെ ഈ ഘടകങ്ങൾ കോശങ്ങളിൽ വന്ന് അടിയുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത്ര നേരത്തെ തന്നെ നമ്മളത് തിരിച്ചറിയുകയും ഈ മരുന്ന് ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കാനും ഇതിനൊക്കെ തന്നെയും ഈ രോഗം ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. സാമൂഹികമായിട്ടും ചികിത്സാപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭത്തിലെ ഇത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്തേ ഡോക്ടർ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഞാൻ ആലപ്പുഴ ജില്ല മാവേലിക്കരയിൽ നിന്ന് ശ്രീശിവയാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറയണം.
2: നമസ്കാരം സാറേ. എനിക്കാണെങ്കിൽ ഒരു 58 വയസ്സുണ്ട്. കുറച്ചു നാളായിട്ടും ഭയങ്കര മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം വെച്ചാൽ വിൽക്കുന്നിടം മറന്നു പോവുക, ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്ത് മറന്നു പോവുക, മോട്ടർ ഓൺ ആക്കിയാൽ മറക്കുക, ഇപ്പൊ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓർക്കും ഞാൻ എന്തിനായി ഫോൺ എടുത്തതാണ്. ഒരു വർഷത്തോളമായി ഇങ്ങനത്തെ ഒരു ഇതായിട്ട്. ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് അത്.
0: അപ്പൊ ഇതില് സാധനങ്ങൾ വെച്ച് മറക്കുക എന്നുള്ളത് ഒരു പക്ഷേ മറവി രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. ഇതേപോലെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക, പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നുപോവുക, ഇതൊക്കെ ആരംഭത്തിലുള്ള മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഗ്യാസ് തുറന്നു വെക്കുന്നതുമൊക്കെ ഒരു പരിധിവരെയും ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കും. 58 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറവി രോഗത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രായമാണ്. എങ്കിലും ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ട രീതിയിൽ സൂക്ഷ്മമായി മനസ്സിൽ പതിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാൻ ശ്രമിക്കേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. സാധനങ്ങളെ കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരത്തില് സ്വയം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ടും നമുക്ക് ഓർമ്മ മെച്ചപ്പെടുന്നില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഡോക്ടറെ കാണുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ശരിക്കും ഡോക്ടറിനെ കാണേണ്ടി വരുന്നത് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് മറവി കാരണം നമ്മുടെ കാര്യങ്ങൾ പതിവായി തെറ്റുവരിക. ഇപ്പൊ പാചകം ചെയ്യുമ്പം ഉപ്പ് കൂടിപ്പോവുക, അല്ലെങ്കിൽ ചേരുവകൾ മാറിപ്പോവുക, കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് പകരം മറ്റൊന്ന് വാങ്ങിക്കുക. അപ്പൊ ഇത്തരത്തില് വ്യത്യാസങ്ങൾ വരികയും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് രോഗമാണെന്ന് സംശയിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3 മാസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാനും താരതമ്യേന അപ്രധാനമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും നോക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫാമിലി ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു MD ഡിഗ്രിയുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ്, ജീരിയാട്രീഷ്യൻസ് എന്ന് പറഞ്ഞുള്ള സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞ ചില മാറ്റങ്ങളൊന്നും പരിശ്രമിച്ച് നോക്കുക, 2-3 മാസം കൂടി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ എല്ലാവർക്കും മറവി ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രായാധിക്യം കാരണം സാധാരണഗതിയിലുള്ള ഒരു മറവി മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെന്റും ഡിമെൻഷ്യ എന്ന അവസ്ഥയും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമാകുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ നമുക്ക് എന്നും ഉണ്ടാവും. നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പൊ 90 വയസ്സായാലും 100 വയസ്സായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു അധ്യാപകന്റെ ജോലി ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഇവർക്ക് വന്നേക്കാം, അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴും ഉണ്ടാവും. അത് പോകുന്ന രീതിയിൽ ഉള്ള ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാൾക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ, അവിടെയാണ് നമ്മൾ മറവി രോഗം ഉണ്ടോയെന്ന് സംശയിക്കുന്നത്. ഓർമ്മക്കുറവിന്റെ പേരിൽ നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക, അത് നമ്മുടെ ജോലി സംബന്ധിച്ചുള്ളതാണെങ്കിലും ശരി, വീട്ടിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അത്തരത്തിലുള്ള തടസ്സം വരുമ്പോൾ അത് 1-2 തവണ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളല്ല, നിരന്തരം വരണം. ഒരു 3 മാസമെങ്കിലും ആ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നതല്ലായിരിക്കും.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ്?
3: വെഞ്ഞാറമൂട്.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട്, പറഞ്ഞോളൂ.

0: കാര്യം പറയണം.
1: മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
0: ഉവ്വ,
1: ആളൊരു കാര്യം പറയുമ്പോ തന്നെ അപ്പോഴും ഞങ്ങൾ മറന്നു പോകും. ഞാൻ എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്.
0: മോൾക്ക് എത്ര വയസ്സുണ്ട്?
1: 24.
0: മോളിപ്പോ എന്താ ചെയ്യുന്നത്?
1: മോളിപ്പോ എംടെക് പഠിക്കുക.
0: പഠിച്ചോണ്ടിരിക്കുക.
1: അതെ അതെ.
0: അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്, നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്?
1: ഇല്ല, വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി എഴുതി വെക്കാതെ പിന്നെ പറ്റത്തില്ല.
0: അപ്പൊ നമ്മൾ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി?
1: ഒരു 3-4 മാസം.
0: അപ്പൊ ഈ 3-4 മാസത്തില് അവിടെ എംടെക് പഠിത്തം കുറച്ചുകൂടി മുറുകിയിട്ടുണ്ടോ? പരീക്ഷ എടുത്തിട്ടുണ്ടോ? ഉറക്കം ഒഴിഞ്ഞൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങള്
1: ഇല്ല ഇല്ല,
0: എല്ലാം സാധാരണ പോലെ. ആ ശരി, 24 വയസ്സില് മറവി രോഗം വരുന്നത് വളരെ വളരെ അസാധാരണമാണ്. എംടെക് പഠിക്കുന്ന ഒരാൾക്ക് മറവി രോഗം വരുമ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പഠനത്തിനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മോള് പറയുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊന്നും തലയിൽ നിൽക്കുന്നില്ല, അതാണ് മോൾക്ക് വരേണ്ട ആദ്യത്തെ ലക്ഷണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പഠിത്തത്തിന്റെ തിരക്കിനിടയിൽ അത് മറന്നു പോവുകയോ, നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം താരതമ്യേന അപ്രധാനം എന്ന് നമ്മുടെ മനസ്സ് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറവിയിലോട്ട് അങ്ങ് വിടും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് നടക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ മോള് കാര്യങ്ങൾ മറന്നു പോവുമായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് എഴുതി വയ്ക്കുന്നതായിരിക്കാം. പഠിത്തത്തിന് സാരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. എംടെക് വരെ എത്തി എന്നത് വെച്ചിട്ട് വലിയൊരു ഓർമ്മക്കുറവുള്ള ഒരാളാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന മറവി രോഗം അല്ല മോൾക്കുള്ളത്, മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് മോൾക്ക് വേണ്ട രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അമിതമായ ഉത്കണ്ഠ, അമിതമായ വെപ്രാളം, അമിതമായ വിഷാദം, ഇതുമൊക്കെ മറവി രോഗത്തിലേക്ക് നയിക്കാറുണ്ട്.
1: കരച്ചിലാണ്, ഓർക്കാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്.
0: അത് ശരി. ആ പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ 24 വയസ്സിൽ വരുന്ന മറവിയെ കുറിച്ചാണ് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ഓർമ്മയും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പരീക്ഷയിൽ 10th റാങ്കേ കിട്ടിയുള്ളൂ, മറവി കാരണമാണെന്നൊക്കെ അവർ സംശയിക്കും. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറവി രോഗം എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് രോഗം എന്ന രീതിയിൽ പറയാൻ പറ്റൂ. അപ്പൊ മോൾക്ക് 24 വയസ്സേ ആയുള്ളൂ എന്നതുകൊണ്ടും എംടെക്കിന് പഠിക്കുന്നു എന്നതുകൊണ്ടും മറവി രോഗം ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും പ്രയാസമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നാവാനാണ് സാധ്യത. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഫിസിഷ്യനെയോ കണ്ടാൽ അത് തിരിച്ചറിയാൻ മോളെ സഹായിക്കാം.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, സാധാരണ എല്ലാ ആൾക്കാരും മറവി രോഗം എന്ന് പറയുമ്പോൾ അത് അൽസൈമേഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞ വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ അൽസൈമേഴ്സും ഡിമെൻഷ്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നൊന്ന് പറയാം.
0: യഥാർത്ഥത്തിൽ ഈ ഡിമെൻഷ്യ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു മലയാളം വാക്കില്ല. അപ്പൊ ഇടയ്ക്ക് ഇതിനെ മേധാക്ഷയം എന്നൊക്കെ ഒരു വാക്കുണ്ടായിരുന്നു, അത് പോപ്പുലർ ആയില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ മറവി രോഗം എന്നുള്ള ഒരു പേര് കൊണ്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി പ്രധാന രോഗലക്ഷണമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള ഒരു കൂട്ടം രോഗങ്ങളാണ്. അപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 50-100 ഇടയ്ക്കുള്ള എണ്ണം രോഗങ്ങളുണ്ട്. അപ്പൊ ആ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. അപ്പൊ ഡിമെൻഷ്യ എന്നുള്ളത് ഒരു സൂപ്പർ ഫാമിലിയും അതിനുള്ളിലുള്ള ഒരു സബ് ഫാമിലി ആയിട്ട് വരും അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്നുള്ളത്. ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയാണ് ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത്.
2: അപ്പോ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ചന്ദ്രിക, തിരുവനന്തപുരം ശ്രീവരാഹത്തു നിന്നാണ്.
0: ആ പറയണം മേഡം.
3: എനിക്ക് 63 വയസ്സായി. എനിക്ക് പെട്ടെന്ന് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ മറന്നുപോകും, ആളുകളുടെ പേര് മറന്നുപോകും. പക്ഷെ നന്നായിട്ട് പരിചയം വരുന്നുണ്ട്. പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ളതായിരുന്നാലും ഞാൻ അപ്പം മറന്നുപോകും. കൊറേ ഓർക്കുമ്പോ കിട്ടും, അപ്പോഴോർക്കുന്നോണ്ട് പ്രയോജനവും വരില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, ഡയബറ്റിക് പേഷ്യന്റ് ആണ്, BP അങ്ങനെയുള്ള എല്ലാം ഉള്ളതാണ്. അതൊക്കെ ഇങ്ങനെ കൺട്രോളിലാണ് പോണത്. പക്ഷെ ഇതാണ് എനിക്കൊരു
0: മനസ്സിലായി. ഇതിപ്പോ ഒരു വർഷമായിട്ടാണ് മാഡം ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഒരു വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നുണ്ടോ? ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഉള്ളോ?
3: ഇല്ല ഇല്ല, കൂടിക്കൂടിയാണ് വരുന്നത്.
0: അത് ശരി.
3: സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും എഴുതി വെച്ചാണ് മുന്നോട്ട് പോണത്.
0: ശരി,
3: മറന്നു.
0: പ്രധാനമായിട്ടും മാഡം പറഞ്ഞിരിക്കുന്നത് പേര് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ്. അത് വ്യക്തികളുടെ ആവാം, പൂക്കളുടെ ആവാം,
3: സാധനങ്ങളുടെ ആയാലും. ചെടിയിൽ കൂടുതൽ വളർത്തുന്ന ആളാണ് ഞാൻ. അത് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ട് കുറെ കഴിയുമ്പോൾ
0: ഓർമ്മിക്കും. പിന്നെ മാഡം പറഞ്ഞത് അതാണ്,
3: മാറി കഴിയുമ്പോഴത്തേക്ക് അത്
0: ഓർമ്മ വരും.
3: വാങ്ങാൻ പോയാലും ശരി, ആ സ്ഥലത്തുനിന്ന് മാറി വീട്ടിൽ വന്ന് കുറെ കഴിയുമ്പോഴത്തേക്ക് ഓർമ്മ വരും.
0: ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പേര് മാത്രം മറന്നു പോകുന്ന അവസ്ഥ, അതുപോലെ തന്നെ അല്പം കഴിഞ്ഞ് അത് ഓർമ്മ വരുന്ന അവസ്ഥ, ഇത് രണ്ടും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല. നമുക്ക് പേരുകൾ ഓർക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി 63 വയസ്സിൽ അല്പം കുറയാം. അപ്പോ പണ്ട് ഓർമ്മിച്ചിരുന്ന പോലെ അത്രയും പേരുകൾ അത്ര എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നമുക്ക് ശരിക്കും ഒരു മറവി രോഗം എന്ന് സംശയിക്കാൻ ഉള്ള രീതിയിലായിട്ടില്ല. വീട്ടിലെ ജോലികളൊക്കെ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ മാഡത്തിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിനകത്ത് വീഴ്ചകൾ വരുന്നുണ്ടോ?
3: ഇല്ല, അത് വീഴ്ചയൊന്നുമില്ല.

0: ഒരു ടൈപ്പ് ആളാണ് ഞാൻ.
1: മനസ്സിലായി.
0: അപ്പൊ അതുകൊണ്ട് തന്നെ അത് സത്യമായിട്ടൊന്ന് നടക്കുന്നു.
1: തൽക്കാലം നമുക്ക് ഒരു ഡോക്ടറിനെ കാണത്തക്ക രീതിയിലുള്ള, ആ അല്ല അല്ല, ഡോക്ടറിനെ കാണത്തക്ക രീതിയിലൊരു അവസ്ഥയില്ല. കൂടുതൽ രക്ഷണ വരാണേ കാണാം.
0: ഓ ശരി, താങ്ക് യു.
1: ഓക്കെ മാഡം, ഓക്കെ.
2: ചെറിയ ഓർമ്മക്കുറവ് കൂടാതെ രോഗിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
1: അതാണല്ലോ ഈ മറവി രോഗത്തിനെ ഒരു ചലഞ്ചിങ് ആക്കുന്നത്. ഈ മറവിയെ പരിചരിക്കുന്നത് എളുപ്പമാണ്, നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷെ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോവും, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, യുക്തിരഹിതമായിട്ടുള്ള ചിന്തകള്, യുക്തിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങള്, ശാരീരിക ശുചിത്വം നോക്കാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള വേർതിരിവ് നഷ്ടപ്പെടുക, സാമൂഹികമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ്. പിന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡായി രാത്രി എഴുന്നേറ്റിരിക്കുക, പിന്നെ ശരിക്കും മാനസിക രോഗികൾ കാണിക്കുന്ന പോലെ അജിറ്റേഷൻ, വയലൻസ്, നല്ല കോപം, തനിക്കും മറ്റുള്ളവർക്കും പരുക്ക് വരുന്ന രീതിയിലുള്ള കഠിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മറവി രോഗികൾക്ക് ഈ അസുഖത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഈ മറവി രോഗിയെ പരിചരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയം. കാരണം ഇതിന്റെ പേരിൽ പല പല പ്രശ്നങ്ങൾ അവർക്കും ചുറ്റുള്ളവർക്കും എല്ലാം ഉണ്ടാക്കും, അതൊരു കാര്യം. രണ്ട്, നമ്മുടെ ചികിത്സയോടൊന്നും അവർ സഹകരിക്കില്ല. മൂന്ന്, ഇതെല്ലാം നോക്കുന്ന ആൾക്കും ബന്ധുക്കൾക്കും വലിയ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാവും. അപ്പം ഇതാണ് ഈ രോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അസുഖത്തിന്റെ ഓരോ ഘട്ടം അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആരംഭത്തിൽ പറഞ്ഞാൽ കേൾക്കാത്താണെങ്കിൽ പിന്നെ അമിതമായ കോപമായിരിക്കും, പിന്നെ ചില തെറ്റായ ചിന്തകൾ വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയാ പോകുന്നത്.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
3: ബേബിയമ്മ.
2: സംസാരിച്ചോളൂ,
1: പറയണമ്മ.
3: അയ്യോ, ഇവരെല്ലാം പറഞ്ഞവരെ സാറേ, ഞാനും സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മറന്നു പോവുക. വീട്ടിലോട്ട് പോയിട്ട് ഇങ്ങനെ എടുക്കാനാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അയ്യോ എന്തെടുക്കാനാ വന്നത്,
1: ഓർമ്മയാണ്.
3: ഒരാള് എന്തെങ്കിലും സാധനം മേടിച്ചാ അത് അപ്പോഴും കുറിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും.
1: അത് കണ്ടാലൊക്കെ ഓർമ്മ വരില്ലേ? പിന്നീട്
3: കണ്ടാ ഓർമ്മ വരും, പ്രശ്നം കഴിയുമ്പോ ഓർമ്മിക്കുകയും ചെയ്യും.
1: ആ ഈ സാധനം മേടിക്കാൻ പോകുന്നതും മേടിക്കാതെ വരുമെങ്കിലും വീട്ടിലെത്തുമ്പോ മേടിച്ചില്ല എന്ന് ഓർമ്മ വരുമല്ലോ. ഇപ്പൊ മാഡത്തിന് എത്ര വയസ്സായി?
3: എനിക്ക് 70 വയസ്സായി.
1: ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുവരെയൊന്നും കുഴപ്പമില്ലായിരുന്നു.
1: ഇതിന്റെ പേരിൽ വീട്ടിൽ നമുക്ക് പാചകം ചെയ്യാനോ വീട് എല്ലാം വൃത്തിയാക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ?
3: ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് നമ്മൾ ഒരിടത്തോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അയ്യോ അത് മറന്നു നേരം കഴിയുമ്പോൾ ഓർമ്മിക്കത്തുള്ളൂ. അതാണ്
1: കുറച്ച് കഴിയുമ്പോ ഓർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ 70 വയസ്സായതുകൊണ്ട് നമുക്കത് ഒരു രോഗം എന്ന് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണോ അതോ അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ?
3: ഒരു കൊച്ചു കടയുണ്ട്, ഇരിക്കുക, കാര്യങ്ങളൊക്കെയാ നോക്കുന്നത്. അപ്പൊ അതിലാ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്.
1: വീട്ടിലെ കാര്യങ്ങളൊക്കെ
3: മക്കളുണ്ട് നോക്കാൻ.
1: ശരി, പിന്നെ കടയില് നമ്മുടെ നോട്ടം എത്താത്തതിന്റെ പേരിലേ നമുക്ക് നഷ്ടം വരുന്നുണ്ടോ?
3: എഴുതാൻ മറന്നുപോകും.
1: നിരന്തരമായിട്ട് ഇങ്ങനെ മറന്നൊക്കെ പോയി അങ്ങനെ നമുക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചൊക്കെ അങ്ങ് നോക്കി പോയാൽ മതി. കാരണം 70 വയസ്സിൽ കുറച്ച് ഓർമ്മക്കുറവ് പ്രതീക്ഷിക്കുന്നു, അതിനപ്പുറം തുടർച്ചയായി വീഴ്ചകൾ വരുമ്പോഴാണ് നമ്മൾ നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഡോക്ടറിനെ കാണിക്കണം.
2: ചെറിയ അൽസൈമേഴ്സോ അല്ലെങ്കിൽ മറ്റ് മറവി രോഗങ്ങളോ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ?
1: പകരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എല്ലാവർക്കും വരും, അങ്ങനെയില്ല. ഒരു ചെറിയൊരു 10% പേർക്ക് വന്നാലായി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് വരില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യം ഗവേഷണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ട്, അതുകൊണ്ട് നമുക്കും വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മക്കുറവ് വന്നാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കുക, അതിനുള്ള പരിശോധനകൾ ചെയ്യുക. അല്ലാതെ ഓ എന്റെ ഭാവി ഇരളടഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഇത് നോക്കിക്കാണേണ്ട കാര്യമില്ല.
2: അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിനെ ഏൽക്കുന്ന പരിക്കുകൾ ഡിമെൻഷ്യയിലേക്ക്
1: നയിക്കാം. ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തുള്ളതാണ് ഈ വാസ്കുലാർ ഡിമെൻഷ്യ എന്നുള്ള രോഗം. വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ പല പല സ്ട്രോക്കുകൾ വന്ന് ഈ ഓർമ്മയ്ക്ക് ആവശ്യമായ ഭാഗങ്ങളിൽ സ്ട്രോക്ക് വന്ന് അതിന്റെ ഭാഗമായിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് സാമാന്യം സാധാരണമായിട്ട് കാണുന്ന ഈ അൽസൈമേഴ്സ് പോലെ അത്രയ്ക്ക് കാണാറില്ലെങ്കിലും വാസ്കുലർ ഡിമെൻഷ്യ വരാറുണ്ട്. ഒരു തവണ തല ഇടിച്ചെന്ന് പറഞ്ഞ് മറവി രോഗം വരണമെന്നില്ല, പക്ഷെ ആവർത്തിച്ചാവർത്തിച്ച് തലക്കിടിയിട്ടുമ്പം ചില പ്രത്യേക തരത്തിലുള്ള മറവി രോഗം വരാൻ സാധ്യതയുണ്ട്.
2: ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രമേഹവും BP കൊളസ്ട്രോളും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിൽക്കുന്നത് മറവി രോഗത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സാധ്യത കൂട്ടുമല്ലോ?
1: ഉണ്ടാവും, ഉണ്ടാവും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ വരുത്തുന്ന ഘടകങ്ങള് ഒരു പരിധിവരെ മറവി രോഗവും വരും.
2: അതുപോലെ തന്നെ ഇപ്പോ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഈ രോഗത്തെ ബാധിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പോ വിഷാദ രോഗമോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്തെങ്കിലും കാരണം കൊണ്ട് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമുക്ക് പ്രോപ്പർലി ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക്

0: ഞങ്ങൾ അച്ഛൻ പറയുന്നുണ്ട് അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളെയൊക്കെ കാണണോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. എന്റെ മോള് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ മോള് അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ അമ്മ അവള് 10-ാം ക്ലാസ്സിലാണെന്നുള്ള അർത്ഥത്തിൽ മോള് പോയോ പഠിച്ചോ മോക്ക് അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം ആയപ്പോ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെയൊന്നും അല്ല, ഇന്നലെ കാണിച്ച പോലുള്ളൊരു ഇതൊന്നും കാണിക്കുന്നില്ല, അപ്പൊ കമ്മലിടണം വള കൊണ്ടുവരും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അടുത്ത ദിവസം അമ്മ ഒരു അനക്കോയില്ല, അമ്മയ്ക്ക് ആ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ.
1: അപ്പൊ
0: ഇന്നത്തെ വെറുതെ കിടന്ന് ഉറങ്ങിയാണ് അമ്മ പകല്, അച്ഛനാണ് എല്ലാം നോക്കുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ വരുന്നത്?
1: ഈ പറഞ്ഞതിൽ നിന്ന് അമ്മയ്ക്ക് മറവി രോഗമാണ് ഉള്ളതെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മിക്കവാറും അത് അൽസൈമേഴ്സിനുള്ള മറവി രോഗം ആവാനാണ് സാധ്യത. അപ്പൊ ആരംഭഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവർ വളരെ സാധാരണ എന്നുള്ള രീതിയിൽ പെരുമാറും, മറ്റു ചിലപ്പോൾ തീരെ ഒരു ബോധമില്ലാത്ത രീതിയിൽ പെരുമാറും. അപ്പൊ നമുക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ ആരംഭത്തിൽ അങ്ങനെ അതിനെ ഫ്ളക്ച്വേഷൻസ് എന്ന് പറയും. അതേപോലെ മറവി രോഗം വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് മറക്കുക. ഇന്നലെ രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കല്യാണം എന്നാലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ നമുക്കും തോന്നും ഇത്രയും പഴയ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്നലത്തെ ഓർത്തില്ല.
0: പേര് പറയുന്നുണ്ട്, നമ്മളെ വെഡിങ് ആനിവേഴ്സറി എല്ലാം അമ്മ പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഓർക്കുന്നുണ്ട്. അമ്മ ടീച്ചറായിരുന്നു, ഇപ്പോഴത്തെ ഒന്നും അറിയില്ല.
1: പക്ഷെ ഇതെല്ലാം ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ പ്രത്യേകതകളാണ്. പുതിയ കാര്യങ്ങളാണ് മറക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് പെരുമാറും, അതേപോലെ സന്ധ്യ ആകുമ്പോ കൂടുതൽ മോശമായി പോവും. അപ്പൊ ഇങ്ങനെ ഇത് കൂടിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ, മോശമാകുന്നതിന്റെ സ്പീഡ് കുറയ്ക്കാൻ ഉതകുന്ന ചില മെഡിസിൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്, ഗുളികളുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോൾ 10 വർഷം കൊണ്ട് മോശമാവുന്ന ആള് ഒരു പക്ഷെ 15 വർഷം കൊണ്ടേ മോശമാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് കുറച്ച് കാലം കൂടി ആളിനെ കിട്ടും. ഡോക്ടറിനെ കാണിക്കേണ്ടത് നമ്മുടെ കുടുംബ ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ, അല്ലെങ്കിൽ മാനസിക ഡോക്ടർ, സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർ, അല്ലെങ്കിൽ ജീരിയാട്രിഷ്യൻ എന്നുള്ള പേരിലുള്ള ഡോക്ടർ, ഇവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളെ കാണിക്കുന്നത്
0: നല്ലതായിരിക്കും.
2: ഡോക്ടർ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ B12, D അങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളോ കാരണമൊക്കെ മറവി രോഗം എന്നുള്ളതിലും മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്?
1: തീർച്ചയായിട്ടും അതിന്റെ മറവി രോഗവും തന്നെ വിളിക്കാം. മറവി രോഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ചികിത്സ ഉള്ള രോഗങ്ങളും ചികിത്സ ഇല്ലാത്ത രോഗങ്ങളും. അപ്പൊ ഈ ചികിത്സ ഉള്ള മറവി രോഗങ്ങൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതെല്ലാം വരുന്നത്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്നത്. നമ്മളൊരു 100 മറവി രോഗികളെ എടുത്താല് അതിലൊരു 10 പേർക്കോ ഒരു പക്ഷേ 15 പേർക്കോ ഭാഗ്യമുള്ളവർക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു രോഗം ഉണ്ടാവും. അക്കൂട്ടത്തിൽ വരുന്നതാണ് ഈ B12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത്രയ്ക്ക് പ്രധാനമല്ല, പക്ഷേ തൈറോയിഡിന്റെ കുറവ്, വൈറ്റമിൻ B12 കുറവ്, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില അണുബാധകൾ, തലച്ചോറിനെ ബാധിക്കുന്ന TB, ഇതെല്ലാം ചികിത്സ മാറ്റാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെടുന്ന മറവി രോഗങ്ങളാണ്.
2: നമുക്ക് അടുത്ത ശ്രോതാവിനോട് സംസാരിക്കാം. ഹലോ,
3: ഞാൻ നെടുമങ്ങാട്ട് നിന്ന് ജാനകിയാണ്.
2: സ്വാഗതം, സംസാരിച്ചു,
1: പറയണം.
3: താങ്ക് യു സാർ. എനിക്ക് ഒരു സംശയമുണ്ട്, കൈ വിറയലും മറവിയും തമ്മില് ബന്ധമുണ്ടോ എന്ന് പറയാൻ. ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ വേണ്ടിയാണ്.
1: ഈ വിറയൽ രോഗങ്ങൾ പലതരമുണ്ട്. അക്കൂട്ടത്തിലെ പാർക്കിൻസോണിസം എന്ന വിഭാഗത്തിൽ പെടുന്ന വിറയൽ രോഗം, ആ രോഗമുള്ളവർക്ക് അതിലൊരു 30-40% പേർക്ക് അസുഖത്തിന്റെ ഒരു കാലക്രമേണ ഈ മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളും വരാറുണ്ട്.
3: ഇടത്തെ കൈ ഭയങ്കര വിറയലാണ്. കഴിഞ്ഞാഴ്ച ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിയുടെ അരഭാഗം വെച്ച് 3 നേരം കഴിക്കുന്നു.
1: അതെ അതെ,
3: കൈ വിറയൽ ചെറുതായിട്ട് മാറ്റമുണ്ട്. പലരും ചോദിച്ച പോലെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കാനെടുത്ത് പിന്നെ നമ്പർ അടിക്കാൻ മറന്നു. ഞാൻ നമ്പർ എനിക്ക് വൈകാട്ടാണ്, ഞാൻ ഒന്നും സേവ് ചെയ്തതല്ല. പക്ഷെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ആരെയാണ് വിളിക്കാൻ ഞാൻ എടുത്തത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല.
1: പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയും ചെയ്യും അല്ലേ? അങ്ങനെയാണല്ലോ.
3: അതെ അതെ,
1: നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ഗൗരവമായിട്ട് കാണേണ്ടായിട്ടുള്ളൂ. പിന്നെ ഫോൺ നമ്പറൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില് മറവി രോഗം ഉണ്ടെന്ന് സംശയിക്കേണ്ട കാര്യമില്ല.
3: വിറയലും ബന്ധമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ.
1: വിറയലുണ്ട്, അതുകൊണ്ട് മറവി രോഗം വരും എന്നുള്ളൊരു ചിന്ത വേണ്ട. ചില വിറയൽ രോഗികൾക്ക് കാലക്രമേണ മറവി വരാറുണ്ട്. ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് ഈ പാർക്കിൻസോണിസം എന്നുള്ള ഒരു വിറയലാണെന്ന് തോന്നുന്നു, അരവെച്ച് 3 നേരം കഴിക്കുന്നൊക്കെ പറയുന്ന വെച്ചിട്ട്. അപ്പൊ അതിൽ ചിലർക്കൊക്കെ കാലക്രമേണ വരാറുണ്ട്, പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണങ്ങളൊന്നും മറവി രോഗത്തിന്റെ അല്ല. അപ്പൊ നമുക്ക് തൽക്കാലം വിറയലിന്റെ ചികിത്സ മാത്രം
3: മതിയാവും.
2: ശരി. വിപണിയിൽ ലഭ്യമാകുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന മരുന്നുകളും ലേഹ്യങ്ങളും സപ്ലിമെന്റുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എത്രത്തോളം അതൊക്കെ ഫലപ്രദമാണ്?
1: മറവി രോഗത്തിനുള്ള മരുന്നുകൾ എന്ന് പറയുമ്പം, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിറ്റാമിന്റെ കുറവോ തൈറോയിഡിന്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മറവി മെച്ചപ്പെടും. അതല്ലാതെ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, അതിനെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യസ് എന്ന് പറയും. അപ്പൊ അവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഗുളികൾ എന്ന് പറയുന്നത് ഒരു 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ശാസ്ത്രീയമായിട്ടും അത് ഉപയോഗിച്ചിട്ട് അത് പ്രയോജനം ഉണ്ടെന്ന് കണ്ടിരിക്കുന്നു. രോഗത്തിനെ മാറ്റാനോ തടയാനോ അതിന് സാധിക്കില്ല, പക്ഷേ രോഗം മോശമാവുന്നതിന്റെ ഒരു വേഗത കുറയ്ക്കാനോ അതിന്റെ വീര്യം ഒരല്പം കുറയ്ക്കാനോ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു 3-4 മരുന്നുകൾ മാത്രമേ ഇന്ന് വിപണിയിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെയും ശാസ്ത്രീയമായി

0: കൃത്യമായിട്ട് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പം അതിൽ ഒരുപക്ഷെ ചിലർക്കത് കഴിക്കുമ്പോൾ ചില പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രയോജനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
1: അതുപോലെ തന്നെ ഈ രോഗിയെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന, ഇപ്പോൾ ദീർഘനാളായി തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രോഗിയെ പരിചരിച്ച് ഇതുപോലെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി വരുമ്പം ആ ബൈസ്റ്റാൻഡറിന് ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ ബേൺ ഔട്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ്?
0: അതെ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ പരിചരിക്കുന്ന 50% പേര് വിഷാദ രോഗത്തിലേക്ക് പോകുന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. കാരണം 24 മണിക്കൂറും വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ കൂടി ഇരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം അവരെ ഇതേക്കുറിച്ച് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം രോഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതും ആ രോഗത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുറേയൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ ഇത് ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക സ്കിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ പലപ്പോഴും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീരാത്ത ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറയുമല്ലോ, ടണലിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചവും കാണുന്നില്ല, പ്രതീക്ഷിക്കാനൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു ചിന്തയിലോട്ട് അവർ പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതിനുള്ള കൗൺസിലിംഗ്, ഇത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ്, ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് നാളെയാകുമ്പോൾ ഇത് മാറും, നല്ല കാലം വരും എന്നുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും സപ്പോർട്ടും. അപ്പോൾ അത് നമ്മളെപ്പോഴും പരിഗണിക്കണം. നോക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം.
1: ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നും കുടുംബത്തിന്റെ കൂട്ടായ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്
0: തീർച്ചയായിട്ടും കുടുംബത്തിന്റെ മാത്രമല്ല, ശരിക്കും മറവി രോഗി പരിചരണം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിന് പോലും അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് എല്ലാം ചെയ്ത് പോകുന്നെങ്കിലും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ സമൂഹവും തന്നെ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ.
1: സാറ് ഒരുപാട് നാളുകളായിട്ട് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. ഇപ്പോൾ സമൂഹത്തിൽ മറവി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
0: വലിയ രീതിയിലുള്ള മാറ്റമാണ്. കഴിഞ്ഞ 20-25 വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് പണ്ട് ഈ പ്രൈമറി ഡോക്ടേഴ്സിന് പോലും അറിയില്ലായിരുന്നു. അപ്പം ആ ലെവലിലോട്ട് ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മറവി രോഗം അങ്ങനെ ഒരു സംഗതി ഉണ്ട്, അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അവബോധം ഇപ്പം എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ല, പിന്നെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ടില്ല. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ എന്നൊക്കെ പറയും, അത് അവരുടെ ഒരു കുറ്റമായിട്ട് കാണുക. പിന്നെ മറവി രോഗി പരിചരിക്കുന്നതിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അതിനൊരു മെച്യൂരിറ്റി ഇപ്പോഴും വ്യക്തികൾക്കോ സമൂഹത്തിനോ വന്നിട്ടില്ല. പിന്നെ മറവി രോഗി പരിചരണ കേന്ദ്രം എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവബോധം ഒരു രീതിയിൽ വന്നിട്ടുണ്ട്, പക്ഷേ മറവി രോഗികൾക്ക് നല്ലൊരു പരിചരണം നൽകണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിലുള്ള അവബോധം വരേണ്ടിയിരിക്കുന്നു.
1: നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മക്കുറവ് എന്നത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതി തള്ളിക്കളയാതെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ കരുതലും ചികിത്സയും നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡിമെൻഷ്യയോ അൽസൈമേഴ്സോ ബാധിച്ച രോഗികൾക്ക് മരുന്നുകളേക്കാൾ പ്രധാനം നമ്മൾ നൽകുന്ന സ്നേഹവും ക്ഷമയും നിറഞ്ഞ പരിചരണമാണ്. തലച്ചോറിനെ സജീവമായി നിർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും ഇന്നു മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. വിലപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ റോബർട്ട് മാത്യുവിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ,

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഇളനീർ, S. ജാനകി പാടിയ ഗാനം, രചന വയനാർ വല്ലഭൻ, സംഗീതം ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
3: എസ് ജാനകി പാടിയ

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിത്രം കേളടി കൺമണി, SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: ചിത്രം കിളിപ്പേച്ച് കേട്ടുകവ, SP ബാലസുബ്രഹ്മണ്യം, SP ജാനകി.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 3 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്.

0: എന്താണ് പേര്?
1: എന്റെ പേര് ഹരികൃഷ്ണ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫിൻസെർവിൽ ഫർണിച്ചർ മാട്രസ് അങ്ങനത്തെ പ്രോഡക്റ്റ് CMA ചെയ്യുന്ന സെയിൽസ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
0: എങ്ങനെയുണ്ട് ജോലി?
1: കുഴപ്പമില്ല, തിരക്കേടില്ല. മര്യാദയ്ക്ക് പണിയെടുത്ത പണിയെടുത്ത് പോവാം, ആവശ്യത്തിന് സാലറി കൊണ്ട് കൊള്ളാം, നല്ല പരിപാടി.
0: അപ്പൊ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ?
1: തീർച്ചയായിട്ടും, എനിക്ക് ഒത്തിരി ഡീലേഴ്സ് ഉണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ചെന്ന് ഡീലേഴ്സിന് വിസിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഓവറോൾ പരിപാടി.
0: അപ്പൊ അവധി ദിവസങ്ങളൊക്കെ?
1: അവധി ദിവസങ്ങൾ അങ്ങനെ ഇല്ല, വേണേല് അവധി എടുക്കാം. പിന്നെ നമുക്ക് ഒക്കേഷണലി ആയിട്ടുള്ള ഓണം അങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അവധിയാണ് പൊതുവെ, അങ്ങനെ ഡീലേഴ്സ് ഒന്നും കാണാറില്ല.
0: അപ്പൊ മറ്റു ഹോബീസിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും?
1: ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ എന്റെ ഹോബീസ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാറ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോണേലും കളിക്കാൻ എവിടെയെങ്കിലും പോണേലും അങ്ങനെ സിനിമയ്ക്ക് പോണേലും അങ്ങനത്തെ പരിപാടികൾ അവധി ദിവസങ്ങളിലായിരിക്കും.
0: കിട്ടുന്ന സമയം നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യും.
1: തീർച്ചയായിട്ടും അതാണല്ലോ, എൻജോയ്മെന്റ് വേണമല്ലോ ലൈഫിൽ.
0: ടാർഗറ്റ് ഒക്കെ ഉണ്ടോ? ടെൻഷൻ ഒക്കെ ഉള്ള ജോലിയാണോ?
1: ടാർഗറ്റ് ഉണ്ട്, ടെൻഷനും ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല, വർക്ക് ചെയ്ത് പോവാം. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുവാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ പ്രഷർ ഇല്ലാണ്ട് വർക്ക് ചെയ്ത് പോവാം, കുഴപ്പമില്ല.
0: അതെ, എല്ല് മുറിയെ പണിയെടുത്താൽ
1: പല്ലുമുറിയെ തിന്ന.
0: ഹോബീസ് എന്തൊക്കെയാ?
1: ഞാൻ ക്രിക്കറ്റ് കളിക്കും, സിനിമകൾ കാണും, അതൊക്കെ തന്നെയാണ് ഹോബീസ്. ഈ ഇടയായിട്ട് വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
0: നല്ല കാര്യം. എന്താ വായിക്കാൻ ഏറ്റവും ഇഷ്ടം?
1: ഞാൻ ഇങ്ങനെ നോവൽ അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാനാണ് താല്പര്യമില്ല. നമുക്ക് ലൈഫിൽ അപ്ഗ്രേഡ് ആവാൻ പറ്റിയ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വായിക്കാനാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ.
0: നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തണം, അതിനുള്ള പരിശ്രമമാണ്. വായനയിലൂടെ നമുക്ക് അതിന്റെ അടിസ്ഥാനം കിട്ടുന്നതും പിന്നെ അതിന് നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കാനും പറ്റും.
1: തീർച്ചയായിട്ടും, നമ്മൾ വായിക്കുക, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും.
0: അതെ,
1: കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കുന്നു.
0: പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വായന വളരെ കുറവല്ലേ? സോഷ്യൽ മീഡിയകളും ഒക്കെ വന്നിട്ട് വേറൊരു തലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വായനയുണ്ട്, കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വായിക്കുന്നവരുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ വായന കുറവാ.
1: അതെ, വായന കുറഞ്ഞു. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും വിരത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻസ് എല്ലാവരും. അപ്പൊ പിന്നെ ആരും പുസ്തകം തേടി പോകുന്നില്ല, എങ്കിലും വായിക്കുന്നില്ല എന്നല്ല, ഫോൺ വഴി ബ്ലോഗുകൾ വായിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. എങ്കിലും നമ്മള് പുസ്തകം വായിച്ച് കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഫോണില് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഒരു വായിക്കുന്നതിന്റെ ഒതന്റിസിറ്റി കിട്ടുന്നത് പുസ്തകം വായിക്കുമ്പോഴാണ്.
0: പണ്ട് ഭൗതികമായ ഉണർവായിരുന്നു, ഇന്ന് റീച്ച് ആണ്.
1: ഇന്ന് വെർച്വലായി, അത്രേ ഉള്ളൂ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: ആസ്വദിക്കും, ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
0: ജോലി ഇതാകുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് സമയം കിട്ടും, യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തെ പാട്ട് കേട്ടങ്ങ് പോവാം.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
1: ആസിഫ് അലി അഭിനയിച്ച കോഹിനൂർ സിനിമയിലെ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ എന്നുള്ളൊരു ഗാനം കേൾക്കാൻ താല്പര്യപ്പെടുന്നു.
0: നമുക്ക് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: മുരുകൻ മുട്ടട.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ഉദ്യോഗസ്ഥനാണ്.
0: ഇപ്പൊ എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്?
1: രണ്ടു വർഷം കഴിഞ്ഞു.
0: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു?
1: 32.5-33 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു.
0: ഇത്രയും നാളത്തെ സർവീസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പടിയിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വല്ലാതെ ഫീലാവും അല്ലേ? കുറെ ഓർമ്മകൾ ഉണ്ടാവും മനസ്സിൽ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
1: പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളും സർവീസ് കാലത്തുണ്ട്. 21 വയസ്സ് സർവീസ് കയറിയാണ്. അപ്പൊ നല്ല കാലം മൊത്തം പോലീസിൽ സേവനം ചെയ്തതാണ്. അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളും നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളാണ് അധികം.
0: ഈ വിരമിക്കൽ കാലം എങ്ങനെ ചെലവിടുന്നു?
1: ഫാമിലി ആയിട്ടാണ് കൂടുതലും ചെലവാകുന്നത്. പിന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്.
0: കാരണം നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും പോലീസ് ജോലി ആകുമ്പോഴേക്കും അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല.
1: തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കണം. അവർക്കുള്ള ആവശ്യകതകൾ കാണുമ്പോൾ അതിനെതിരെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനം, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പഠിക്കുന്ന കാലത്തും സ്റ്റുഡൻസ് യൂണിയന്റെ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം പൊളിറ്റിക്കലിലാണ് കൂടുതലും ശ്രദ്ധ വന്നിരിക്കുന്നത്.
0: മൊത്തത്തിൽ മറ്റൊരു ചെറുപ്പകാലം കൊണ്ടുവന്നിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ആകാശവാണി ചോദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.
0: എന്നാ പിന്നെ ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാ?
1: പോയൻ ബിസാറിന്റെ ഒരു വട്ടം കൂടി എന്നുള്ള ആ പാട്ട് വളരെ ഇഷ്ടമുള്ളതാണ്. കോളേജ് ജീവിതവും വിദ്യാഭ്യാസ കാലവും കുട്ടിക്കാലവും ഒക്കെ ഓർമ്മ വരുന്ന വളരെ നല്ല നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നതാണ്.
0: ഇപ്പോഴും തലമുറ മാറിയെങ്കിലും അവരുടെയൊക്കെ ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു പാട്ട്.
1: തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. പോയൻ ബിസാറിന്റെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് ഒരു വട്ടം കൂടി എന്നുള്ളത്.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ഹിബാഹന്ന.
1: ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്. എന്താ പേരിന്റെ അർത്ഥം?
2: അറബിക് നെയിമാണ്. ദയ, ദൈവത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്.
1: അപ്പൊ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സമ്മാനമാണ്?
2: ആദ്യത്തെ സമ്മാനമാണ് വിചാരിക്കുന്നത്.
1: അപ്പൊ കൂടെ അനിയത്തിയാണോ?
2: അനിയനാണ്.
1: അനിയനും ചേച്ചിയും വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ ആണോ? അതോ ഭയങ്കര കൂട്ടാണോ?
2: നല്ല അടിയും ബഹളമൊക്കെയാണ്.
1: ഇടയ്ക്കിടയ്ക്ക് കൂട്ടാവൂലേ?
2: ഓ, അതുണ്ട്. സ്നേഹിക്കും ചെയ്യും, തല്ലുകൂടും ചെയ്യും.
1: ഏറ്റവും ബഹളം ആരാ? അവനാ?
2: അവൻ തന്നെ.
1: ഞാൻ പാവമാണോ?
2: പാവമെന്നല്ല, എന്നാലും പാവ.
1: ആരാ ജയിക്കുന്നത്?
2: മൂത്തതായതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കും.
1: ഇടയ്ക്കിടയ്ക്ക് പോയി അനിയനെ തോണ്ടോ?
2: ഇല്ല, അവൻ വന്ന തോണ്ടും ഞാൻ വലുതായിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ നല്ല അടിയാവും.
1: തിരി കൊളുത്തുന്നു, പിന്നെ മാലപ്പടക്കം വന്നു.
2: അതെ.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: അച്ഛനും അമ്മയും അനിയൻ ഞാൻ.
1: എന്തെയ്യുന്നവരൊക്കെ?
2: അമ്മ ഗവൺമെന്റ് സർവീസിലാണ്, അച്ഛൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, അനിയൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: ഞാനോ?
2: ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്.
1: എന്നിട്ടാണ് ഇവിടെ വന്ന് റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്?
2: ഞങ്ങൾക്ക് ഒഴിവിടെ ആയതുകൊണ്ട് വന്നതാണ്.
1: ഒഴിവിട്ടി അപ്പം റീൽ ചെയ്തോളായി?
2: അങ്ങനെയല്ല, വെറുതെ വന്നതാണ്.
1: വെറുതെ വന്നപ്പോഴത്തേക്ക് സന്തോഷത്തിന് വേണ്ടി റീൽ ചെയ്തതാണ്.
2: അതെ.
1: ഡാൻസ് കളിക്കോ?
2: ചെറുതായിട്ട്.
1: പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, വെറുതെ റീൽ എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം.
1: അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഡാൻസ് പഠിക്കുവാണ്?
2: അല്ല, ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല.
1: എന്നിട്ട് പോസ്റ്റ് ചെയ്യോ സോഷ്യൽ മീഡിയയിലൊക്കെ?
2: ഇല്ല, ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് അക്കൗണ്ട് ഇടാം, പോസ്റ്റ് ഒന്നും ചെയ്യില്ല.
1: നമ്മളെ റീൽ എടുക്കുന്നു, നമ്മള് കാണുന്നു. നമ്മളെ റീൽ എടുക്കുന്നു, നമ്മള് കാണുന്നു.
2: അതത്രേ ഉള്ളൂ.
1: ആൾക്കാരെ കൂടെ കാണിക്കണ്ടേ?
2: ഏ, എന്താ എന്താ, അങ്ങനെ തോന്നിയില്ല.
1: നമ്മള് തന്നെ കണ്ട് കയ്യടിച്ച് വീട്ടിൽ പോകും.
2: അതെ.
1: അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യാം.
2: ഓ ശരി.
1: റീലൊക്കെ ചെയ്യുന്ന ആളിനോട് പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ കാര്യമില്ലല്ലോ.
2: ഇല്ല, പാട്ടൊക്കെ ഇഷ്ടമാണ്.
1: പാടോ?
2: ഇല്ല ഇല്ല, പാടില്ല, കേൾക്കാറേ ഉള്ളു, ആസ്വദിക്കും.
1: എല്ലാവരും അങ്ങനെയാണ്. പാടം എന്ന് വെച്ചാൽ ഇല്ല, ആസ്വദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാട്ടായിരിക്കും.
2: ഇല്ല, എനിക്ക് ശരിക്കും പാടാൻ അറിയില്ല.
1: ശരിക്കും പാടണ്ടോ? ചെറുതായിട്ട്
2: പാടാം. ഇല്ല ഇല്ല.
1: എന്നാ പാട്ട് കേൾക്കാം.
2: ഓ ശരി.
1: ഏത് പാട്ട് കേൾക്കാം?
2: താമര നൂലിനാൽ.
1: എന്റെ പാടന്?
2: അയ്യോ ഇല്ല, ആ പാട്ട് കേൾക്കാം.
1: പറഞ്ഞപ്പോ എങ്ങനെ? അപ്പൊ പാടിയാലോ?
2: അയ്യോ വേണ്ട, നമുക്ക് കേൾക്കാം.
1: എന്നാ പിന്നെ കേൾക്കാം.
2: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗീതു ഫ്രാൻസിസ്.
0: എവിടെയാണ് നാട്?
1: പാറശ്ശാല.
0: തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഇവിടെ മ്യൂസിയത്ത് വന്നതാണ്.
0: ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിക്കാന്ന് വെച്ച് വന്നതാ?
1: അതെ.
0: എന്താ ചെയ്യുന്നത് ഗീതു?
1: ഇപ്പോ ഫ്രീ ആണ്, ടീച്ചിങ് ആണ്.
0: എവിടെ, സ്കൂളിലാണോ?
1: സ്കൂളിൽ.
0: ഇപ്പൊ എന്താ ഫ്രീ ആയിപ്പോ?
1: ബേബി, ചെറിയ ബേബി ഉള്ളത് കൊണ്ട് ബേബിയെ കെയർ ചെയ്യാനായിട്ട് അങ്ങനെ
0: ലീവ് എടുത്തു.
1: ലീവ് എടുത്തു.
0: എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രൊഫഷൻ?
1: എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ കുസ്റ്റമത്തിലൊരു പാഷനാണ്.
0: ഏതാ സബ്ജക്ട്?
1: ഇംഗ്ലീഷ് ആണ്.
0: ഏത് ക്ലാസ് വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്?
1: 8th വരെ, ഇന്റർമീഡിയറ്റ്.
0: അപ്പൊ ഇച്ചിരി പാടായിരിക്കുമല്ലോ, കുസൃതി കൂട്ടങ്ങളായിരിക്കുമല്ലോ എല്ലാം.
1: അതെ അതെ.
0: രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ?
1: ക്ലാസ് ടൈം അങ്ങനെ സീരിയസ് ആണ്.
0: നമ്മൾ ഭയങ്കര സീരിയസ് ആണ് പഠിപ്പിക്കാൻ പോകുമ്പോ.
1: ഇല്ല, ഫ്രണ്ട്ലി ആണ്.
0: എപ്പോഴും അങ്ങനെയാണ് വേണ്ടതല്ലേ?
1: അതെ അതെ.
0: പണ്ടത്തെ നിന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ പേടിപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു അല്ലേ?
1: അതെ.
0: ഇപ്പോ ലാളിച്ച് പഠിപ്പിക്കുകയാണ്.
1: ലാളിച്ച് എന്ന് പറയാൻ പറ്റും.

0: എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ്, അപ്പോ ലീവ് വരുമ്പോ എല്ലാം നമ്മള് പോവാറുണ്ട്
1: യാത്രകളാണ്. പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
0: ഊട്ടി, കൊടൈക്കനാൽ. അതെല്ലാം ഓക്കെയാണ്.
1: പോയി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
0: പോയി കാണാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് കൂടെ അസം പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്.
1: എന്തായാലും നടക്കട്ടെ. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ അറിയില്ല, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുന്നതേ ഒരു റിലാക്സിങ് ആണ്.
1: പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാടി പഠിക്കുകയും ചെയ്യാം.
0: അതെ.
1: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടേ?
0: മിന്നൽവാള.
1: ഇടക്കാലത്ത് വന്ന മനോഹരമായ ഒരു പാട്ടാണ്.
0: അതെ.
1: നമുക്ക് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം തുഷാരം യേശുദാസും SP ബാലസുബ്രഹ്മണ്യവും ലതികയും പാടിയ ഗാനം, രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: യേശുദാസും മിൻമിനിയും സംഘവും പാടിയ ഗാനം ചിത്രം മേലെ പറമ്പിൽ ആൺവീട്. രചന കവിഞ്ചർ കാളിദാസൻ, ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ജോൺസൺ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള, യേശുദാസും സംഘവും പാടിയ ഗാനം. രചന രവി ബീഹാർ, സംഗീതം രവീന്ദ്രൻ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത്

0: നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവിരോഗത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താനാണ് ഈ ദിനാചരണം എല്ലാ വർഷവും നടത്തിവരുന്നത്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് അഥവാ മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒട്ടും നിസാരവൽക്കരിക്കേണ്ട ഒരു രോഗമല്ല അൽഷിമേഴ്സ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും ശ്രോതാക്കൾക്കായി ഒന്ന് വിശദമായി പറയാമോ?
1: അതായത്, നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി. ഇതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓർമ്മയാണ്. പക്ഷെ ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഓർമ്മ മങ്ങി തുടങ്ങുമ്പോൾ അത് പ്രായമായതിൻ്റെയാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പക്ഷേ നമ്മളത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യം, അതുകൊണ്ട് എത്രത്തോളം മാറ്റം രോഗിക്കും കുടുംബത്തിനും വരുത്താൻ കഴിയും, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം.
0: മാഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ചുനാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും അൽഷിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
0: മാഡം, പ്രായം കൂടുന്തോറും മറവി കൂടും എന്നൊരു ധാരണ എല്ലാവരും സാധാരണയായി പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമ്മളിലുള്ളത് രോഗനിർണയം വൈകുന്നതിന് ഒരു കാരണമായി പറയാനാവില്ലേ?
1: തീർച്ചയായും അത് ഒരു ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇംപെയർമെന്റ് എന്ന് പറയും. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കില്ലേ, നമ്മുടെ മുടി കൊഴിയും, മുടി നരയ്ക്കും, സ്കിൻ ചുളിയും, ഇതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കോശങ്ങളും ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള പല പ്രവർത്തി

0: വ്യക്തികളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുകൾ, അതിലൊന്നാണ് ഓർമ്മ, ഭാഷ, പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പഴയതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ്. ഇവയെല്ലാം പ്രായ കടന്നു ചെല്ലും തോറും കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാർ, ദ സെയിം പ്രായത്തിലും അതേ ലിംഗത്തിലുമുള്ള ആൾക്കാരോട് അവരെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അതായത് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഏതാണ്ട് ഒരേ പ്രായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അവരുടെ കൂട്ടുകാരുടെ എല്ലാം ഒരുപോലെ. പക്ഷേ നമ്മുടെ പ്രായത്തിലോ നമ്മുടെ പരിചയത്തിലോ ഇതേ പ്രായക്കാരെ അനുബന്ധിച്ച് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അസാധാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും രോഗിക്ക്, ഈ ട്രൂ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ചുറ്റുമുള്ളവർ, കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, ഇവർക്കായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ പരിചയക്കാർക്കോ ഇങ്ങനൊരു മാറ്റം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മക്കുറവ്, പെരുമാറ്റത്തിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വഴി തെറ്റിപ്പോകുന്നു, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ചെരുപ്പിടുമ്പോൾ ഇടതുവശവും വലതുവശവും തമ്മിൽ ഇവർക്ക് തെറ്റിപ്പോവാം, അപ്പോൾ ചെരുപ്പ് മാറിയിടാം, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസം വരാം, കൈ തിരിച്ചിടുന്നതിന് പകരം ഷർട്ട് അല്ലാതെ എടുത്തിടുക, ബട്ടൺസ് മാറ്റിയിടുക, സാരി ഉടുക്കാൻ സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ പക്ഷെ സാരി ഉടുക്കാൻ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു, ഒരു പാചകം ചെയ്യുന്നതിനെ നമുക്കറിയാം എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രയോ സ്റ്റെപ്പുകൾ വേണ്ടതാണ്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരുന്നു. അത് വീട്ടുകാർക്കും പരിചയക്കാർക്കുമാണ് പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മൾ തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇത്രയും വൈകില്ല.
1: മാഡം, രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരത്തിനും എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതായത് രോഗം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മറവിയും അൽസമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിലോ മറവി രോഗമോ അല്ല. അത് വിഷാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ വരാം, ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം, ചില അണുബാധകൾ കൊണ്ടുവരാം, അതുമല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് മറവി വരാം. അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ മറവി ചിലപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. മറവി ഉണ്ടെങ്കിൽ ആ മറവിയുടെ ഇതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന കാരണങ്ങൾ ഉണ്ടായേക്കാം, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയണം. രണ്ട്, മറവി രോഗം ഉദാഹരണത്തിന് അൽസമേഴ്സ് ഡിമെൻഷ്യ ആണെന്നിരിക്കട്ടെ, അത് കൂടുതൽ മോശമാകുന്നതിന്റെ ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്താൻ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത്തരം മരുന്നുകൾ നേരത്തെ തുടങ്ങാൻ കഴിയും. മറ്റൊന്ന്, രോഗിക്കും ഈ കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ചികിത്സ, ജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നേരത്തെ ലഭ്യമാവും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം കുടുംബത്തെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ തലച്ചോറിന് ബാക്കിയുള്ള കഴിവുകളുണ്ട്, എല്ലാ കഴിവുകളും നഷ്ടമാവുന്നില്ല. അപ്പോൾ ഉള്ള കഴിവുകൾ എത്രത്തോളം നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാം, എത്രയും പ്രൊട്ടക്ട് ചെയ്യാം, അത് കൂടുതൽ മോശമാകുന്നത് തടയാൻ എന്ത് ചെയ്യാം, ഭാവിയിൽ രോഗിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി വരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തായിരിക്കാം, സാമൂഹിക പിന്തുണ എന്തായിരിക്കാം, ഇതെല്ലാം മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അവസരമാണ്. മറ്റൊന്ന്, ഈ അൽസമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം പലതരം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, അത് രോഗനിർണയത്തിനാവട്ടെ ചികിത്സയെ സംബന്ധിച്ചാവട്ടെ. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇത്തരം ഗവേഷണങ്ങളിലോ ക്ലിനിക്കൽ ട്രയൽസിലോ ചിലപ്പോൾ പങ്കാളികളാകാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞേക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇത്രയും നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിലുള്ള പ്രാധാന്യം.
1: മാഡം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കം എന്നിവ അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കാറുണ്ടോ? എന്താണ് മാഡത്തിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: അതെ, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിനകത്ത് നിന്നുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ ജി ലിംഫാറ്റിക് സിസ്റ്റം റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ആരോഗ്യമുള്ള വ്യക്തിക്കും 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒന്ന്. രണ്ട്, ഭക്ഷണം. ഭക്ഷണത്തിൽ നമ്മുടെ പ്രകൃതിദത്തമായ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ അടങ്ങിയ, കൊഴുപ്പ് കുറഞ്ഞ്, റെഡ് മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തരം ഭക്ഷണ രീതിയാണ് ഏറ്റവും ഉചിതം. ഇത് തന്നെയാണ് അൽസമേഴ്സ് ഡിമെൻഷ്യയ്ക്കും ഇത്തരം പലതരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ പറയും, ഇവയ്ക്കും ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ആഴ്ചയിൽ 6 ദിവസമെങ്കിലും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്.

0: ഉള്ള മീനുകൾ, ഉദാഹരണത്തിന് മത്തി, ചൂര, അയലയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേണം. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊപ്പം കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നട്ട്സ് കുറച്ച് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നട്ട്സ് ആൻഡ് ബെറീസ്, ഞാവൽപ്പഴം തുടങ്ങിയവ, ഇവയും തലച്ചോറ് ദ്രവിക്കുന്ന തരം രോഗങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന് വ്യായാമം. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം, അതായത് വിയർക്കാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടാനും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയാൻ കുറേയേറെ സഹായിക്കും.
1: മേഡം, ഈ രോഗനിർണയത്തിന് ശേഷം രോഗിയോട് തന്റെ രോഗവിവരങ്ങളെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയേണ്ടതുണ്ടോ?
0: ആൽഷിമേഴ്സ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഏതെങ്കിലും ഒരു ഡിമെൻഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏതൊരു രോഗത്തിലും അതിൻ്റെ തുടർന്നുള്ള ചികിത്സ എങ്ങനെ വേണം, തുടർന്ന് തൻ്റെ ഭാവി ജീവിതം എങ്ങനെ വേണം, കുടുംബകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ രോഗിയെ പരമാവധി നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. രോഗിക്ക് അത്തരം കാര്യങ്ങളിൽ പരമാവധി തീരുമാനങ്ങൾ എടുക്കാനും ആ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള അവസരം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് രോഗമുണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അവരുടെ ആ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴും പഴയ വ്യക്തികൾ തന്നെയാണ്. അവർക്കും മാന്യതയുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ തൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഉള്ള തീരുമാനങ്ങളിൽ അവരെ നേരത്തെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും പരാശ്രയത്വം കൂടി വരും. അപ്പോൾ എന്ത് വേണം, എങ്ങനെയുള്ള ജീവിതം, ഏത് രീതിയിലുള്ള സാമൂഹിക പിന്തുണയാണ് വേണ്ടി വരിക, ഇത്തരം കാര്യങ്ങൾ രോഗിയെ എപ്പോഴും ആദ്യമേ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെപ്പോഴും തന്റെ രോഗത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും.
1: മാഡം, വേൾഡ് അൽഷിമേഴ്സ് ഡേയുടെ ഭാഗമായി എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: അതായത് ഈ വർഷത്തെ അൽഷിമേഴ്സ് ഡേയുടെ ആഗോള സന്ദേശം ഇതാണ്: ദ ഏർലിയർ യു നോ ദ മോർ യു ക്യാൻ ഡു, എ ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ്. അതായത് നേരത്തെ അറിയുക, നേരത്തെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് നേരത്തെ സഹായിക്കാൻ കഴിയും. മറവിയെ ഒരിക്കലും പ്രായത്തിൻ്റെതായി കരുതി അവഗണിക്കരുത്. മറവിയുള്ള രോഗിയെയും കുടുംബാംഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ നടത്താൻ കഴിയും.
1: ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം 10:30 AM ലോക്കൽ കോൾ. സച്ചിൻ വാര്യർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചിത്രം കഥ തുടരുന്നു. ഹരിഹരനും ചിത്രയും പാടിയ ഗാനം രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ. ചിത്രം കഥ പറയുമ്പോൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം കാര്യസ്ഥൻ. മധു ബാലകൃഷ്ണനും പി വി പ്രീതയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.
2: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
1: ചിത്രം ദൈവത്തിന്റെ മകൻ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ. ഭിന്നശേഷിക്കാർക്കായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.30 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ മലയാളികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം മ്യൂസിയത്തെ ശ്രീനാരായണ ഗുരു പ്രതിമയിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ 100-ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി KSRTC ഡിപ്പോയിൽ സാരി വിതരണം നടത്തുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് KSRTC ചെയർമാൻ. എറണാകുളം കലൂരിൽ അപ്പാർട്ട്മെന്റിലെ പൂളിൽ വീണ് 6-വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അപകടസ്ഥലം സന്ദർശിച്ചു. അസോസിയേഷന്റെ അനാസ്ഥയിൽ വിശദമായ അന്വേഷണം നടത്താൻ കമ്മീഷൻ പോലീസ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവരിലുള്ള തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലിക്കറ്റ് FC ഫുട്ബോൾ ടീമിലെ പ്രതിരോധ താരവും തൃശൂർ ഒല്ലൂർ സ്വദേശിയുമായ റിജോൺ ജോസിന്റെ അകാലവിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
8: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിന് വേണ്ടി രാധിക തിലക് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: വിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
1: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
0: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
1: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
0: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് സംഗീതം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയത്. ചിത്രം പുതിയ മുഖം.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: പുള്ളുവക്കൂടത്തിന്റെ
5: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
6: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
5: രണ്ടാം ഉത്സവം 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
6: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
5: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും വിധു പ്രതാപും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അലക്സ് പോൾ.

ശിക്കാർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് ശങ്കർ മഹാദേവനും മാലതി ലക്ഷ്മണനും.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിൽ നിന്നും സംഗീതം രാഹുൽ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

പ്രവാസ ജീവിതത്തിൽ പ്രതീക്ഷകൾ തെറ്റിയ രവിചേട്ടൻ കൃഷിയിലൂടെ ഉയർത്തെഴുന്നേറ്റ കഥയറിഞ്ഞാണ് ഞാറ്റുവേല കുളത്തൂരിലെത്തിയത്. കൃഷിയിൽ രജത ജൂബിലി പിന്നിട്ട ശ്രീ രവിക്ക് കൃഷി ഇന്ന് ആനന്ദമാണ്, അഭിമാനമാണ്, അതിലുപരി കുടുംബത്തിന്റെ അത്താണിയാണ്. തൊഴിൽ തേടി വിദേശത്ത് പോയ ഇദ്ദേഹത്തിനുണ്ടായ അപകടം ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം ഇരുൾമൂടിയപ്പോൾ തുണയായത് കൃഷിയാണ്. നാട്ടിലെത്തിയ ഇദ്ദേഹത്തിന് മണ്ണും വീടും ജീവിതവുമൊക്കെ തിരികെ നൽകിയത് കൃഷിയാണ്. തൊഴിലിനായി അലഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ രണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നിലയിലേക്ക് വളർന്നത് കൃഷിയിലൂടെയാണ്. ഇത്തരത്തിൽ കൈത്താങ്ങായി മാറിയ കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകനായ ശ്രീ രവി.

0: ചേട്ടാ എത്ര നാളായി കൃഷിയിലോട്ട് സജീവമായിട്ട്?
1: ഒരു 25 വർഷമാവും. അതായത് ഞാൻ ഗൾഫിൽ പോയിരുന്നു, ഒരു 10 വർഷം വരെ ഇരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. കമ്പിപ്പണിയാണ് എൻ്റെ വർക്ക്. അപ്പം ഞാൻ ഒരു ദിവസം പണിയേറ്റ് അങ്ങനെ നിന്നപ്പോഴും ഞാൻ മുകളിൽ നിന്ന് വീണുപോയി താഴെ. അങ്ങനെ എൻ്റെ കാലിൻ്റെ കുഴ ഒടിഞ്ഞതുപോലെയായി. അങ്ങനെ ഒരു 6 മാസം വരെ അവിടെ പ്ലാസ്റ്റർ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് വേറെ ഒരു വഴിയില്ല. സാമ്പത്തിക ശോക്കം ഇല്ലാത്ത ഒരു കുടുംബമാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും? ഭാര്യയുണ്ട്, എൻ്റെ ഒരു മോയുണ്ട്, അപ്പോൾ ഇവരെ ജീവിക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും ഒരു കൃഷിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് യഥാർത്ഥം ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് ഞാൻ പല സ്ഥലത്തും പോയി, പല കൃഷിഭവനിലും പല ക്ലാസ്സിലും പല കാര്യങ്ങൾക്ക് പോയി ഞാൻ ഈ കൃഷി കുറച്ച് എനിക്ക് മനസ്സിലാക്കി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എനിക്ക് വസ്തുക്കളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് ഒരു വസ്തു ആദ്യം എടുത്തു. ആ വസ്തു എടുത്ത് ആദ്യം ഞാൻ അങ്ങനെ കൃഷി തുടങ്ങി. എന്നിട്ടും എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയാണ്, ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ സഹിച്ച് കൃഷി തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് കുറേ ചെയ്ത് നല്ല കൃഷിയായിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് അടുത്ത വയലെടുത്തു കൃഷി ചെയ്ത് എനിക്ക് അങ്ങനെ കുറേ അങ്ങനെ കയറി കയറി വന്ന് ഞാൻ നല്ലൊരു കൃഷി ആയി അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. അതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ജീവിച്ച് വന്നു. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം എടുത്ത്. അങ്ങനെ എനിക്ക് അന്നൊക്കെ 10 ഏക്കർ വരെ ഉണ്ടായിരുന്നു. അതായത് 11 കണ്ടം ഇതേപോലെ ഞാൻ പാട്ടത്തിനെടുത്ത് ചെയ്തതാണ്. എനിക്ക് നല്ല ലാഭമായിരുന്നു. എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ലോണെടുത്ത് ആദ്യം വീട് വെച്ചു. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് ലോണൊക്കെ എടുത്ത് വീട് വെച്ചത്. വീട് വെച്ചിട്ട് ആ ലോൺ അടച്ച് തീർത്തത് കൃഷി ചെയ്തിട്ടാണ്. ഞാൻ ആ കൃഷിയുടെ ലാഭത്തിനാണ് എടുത്ത് ചെയ്ത്. എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ മംഗളമായിട്ട് നിന്ന് പിന്നെ വീട്ടിൽ എൻ്റെ ഭാര്യ കൂടെ നിൽക്കും, ഒരു മോയുണ്ട്, അവൻ കൂടെ നിന്ന് പിന്നെ ആളാവശ്യമുണ്ടെങ്കിൽ ആളിനെയും വരുത്തി അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് മുന്നോട്ട് എനിക്ക് നല്ല കൃഷിയായിട്ട് ഞാൻ മുന്നോട്ട് പോയോണ്ടിരുന്നു. 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴിതാ എനിക്ക് ഇത്രയും കാലം കൊണ്ട് ഇപ്പം 2 പേര് ഡെയിലി എനിക്ക് ജോലിക്കുണ്ട്. ഞാനിപ്പം കൃഷികളെല്ലാം നല്ല രീതിയിൽ നോക്കി. എനിക്ക് ലാഭം തന്നെ. ഒരു കാരണവശാലും കൃഷി നമുക്ക് നഷ്ടം വരില്ല. നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃഷി നമുക്ക് ലാഭമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട.
0: നിലവിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ചെയ്യുന്നത്? എന്തൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതായത് 10,000 മൂട് മരിച്ചിനി വരെ ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട്. വെള്ളരി നട്ടിട്ടുണ്ട്. വെണ്ട ആണകുമ്പോൾ വലിയ വെണ്ട. 10-25 വർഷം കൊണ്ട് അന്നുള്ള വിത്ത് തന്നെ ഇന്നും ഇരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസമായ വിത്തിനെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് വിത്ത് ഒരുപാട് ഞാൻ വിൽക്കുന്നുണ്ട്. 16 കിലോ വിത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് വിറ്റു. ഈ കൊമ്പൻ്റെ വിത്ത് 16 കിലോ ഒരു ഫാം ഹൗസിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ ഞാൻ വെള്ളരി വിത്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം നട്ടിരുന്നത് ചീര നടന്നുണ്ട്, അതായത് ചുവപ്പ് കത്തി നടന്നുണ്ട്, പിന്നെ വഴിതല നടന്നുണ്ട്, സലാഡ് വെള്ളരി, പയർ, പാവൽ നട്ടിട്ടുണ്ട് ഞാൻ. വാഴ എന്ന് പറഞ്ഞാൽ പാളയം കുടയുണ്ട്, കപ്പയുണ്ട്, മോറീസ് ഉണ്ട്. ഇത്രയും വാഴ ഐറ്റങ്ങൾ ഞാൻ നടന്നുണ്ട്. ഒരു 10 സെന്റിൽ മീനിൻ്റെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബം മൊത്തം ഒരു വിധത്തിലായതും എൻ്റെ ഒരു ചെറിയ വീട് തന്നെ എന്നാലും ഒരു വീട് വച്ചതും എല്ലാം ഈ കൃഷിയിൻ്റെയാണ്. ഞാൻ കൃഷി കൊണ്ടാണ് എനിക്ക് നേട്ടമായത്. അല്ലാതെ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റാതായി. ഇപ്പോഴും എനിക്ക് എങ്ങനെ നോക്കിയാലും 10,000-30,000 മൂട് വാഴ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലെങ്കിലും ഒരു 10-15 മൂട് അവരവരെ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴേ ആ കൃഷിയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ കൃഷി ചെയ്യാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ നമുക്ക് നട്ട് നഷ്ടം വന്നാലും നിങ്ങൾ മടിക്കരുത്. വീണ്ടും അടുത്തും വീണ്ടും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് പരിചയമുള്ളവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതേപോലെ കൃഷി ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളു കൃഷി സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കൃഷി ചെയ്യാൻ വേണ്ടി. അതേപോലെ എല്ലാവരും കൃഷി ചെയ്യണം. ഒരു ചെടിച്ചട്ടിയിലെങ്കിലും വയ്ക്കണം. അങ്ങനെ വെച്ച് സ്വന്തമായിട്ട്, പക്ഷേ ലാഭം നോക്കരുത്. കിട്ടുന്ന സാധനം നല്ലതായിരിക്കും. ആദ്യം നമ്മൾ കൊണ്ടുപോയിരുന്നത് BAPCK എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് 200,000 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഒരു ഇതാകുമ്പം വിൽക്കുന്നത് കൊണ്ടുപോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളെ കൃഷിഭവനിനെ കീഴിൽ നമുക്കൊരു വിപണി കിട്ടി. അവരൊരു ആഴ്ചയിൽ നമ്മൾ 3 ദിവസം കടയുണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഇതിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോഴെത്ര ഉണ്ടെങ്കിലും ഇവിടെ വന്നെടുക്കാൻ തയ്യാറാണ് ആൾ. അന്ന് അങ്ങനെയല്ല, വളരെ കഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴും സാധനം ഉൽപ്പാദിപ്പിച്ചാൽ മതി, ഉൽപ്പാദിപ്പിച്ചാൽ എടുക്കാൻ ആളുണ്ട്. അതെ, ഇവിടെ ഒന്നെടുക്കാൻ തയ്യാറ. ഇതാ ഇന്നലെയും വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടോ വരട്ടോ എടുക്കട്ടോ. എനിക്ക് ലാഭകരമായിട്ട് തോന്നുന്ന പച്ചക്കറി, അതായത് 9 മാസം 10 മാസം വേണം വാഴയ്ക്ക്, പച്ചക്കറിക്ക് 3 മാസം മതി. ആ 3 മാസം വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 3 മാസം, അപ്പോൾ 6 മാസമായി. അപ്പം വീണ്ടും 3 മാസം. ആ 3 സ്റ്റെപ്പ് നമുക്ക് പച്ചക്കറികളാണ്. നല്ല അറിയാമെന്നുള്ള രീതിയിൽ പച്ചക്കറി ചെയ്താൽ പച്ചക്കറിയെ പോലെ ലാഭം ഒന്നുമില്ല. വാഴയിൽ 9 മാസം കാത്തിരിക്കണം, 200-300-400 കിട്ടാൻ. അതിനു മുമ്പേ തന്നെ ഇതിൽ കിട്ടും. പച്ചക്കറിയിൽ ചീര പെട്ടെന്നാവും. ആനക്കൊമ്പം വെണ്ടയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കൃഷി. വെണ്ട കൃഷിയിൽ എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മൂട്, അതായത് ആനക്കൊമ്പൻ വെണ്ട, അത് നട്ട് ഒറ്റ മൂട്ടിന് തന്നെ 200 രൂപയ്ക്ക് വരെ എനിക്ക് വിൽക്കാൻ കിട്ടിയിട്ടുണ്ട്. അതായത് അത്രയും വെണ്ട അത് നല്ല രീതിയിൽ കായ്ക്കും, അതായത് കാലിസൈഡും കവരടിക്കും, അത് ഏകദേശം ഒരു 4-5 മാസം വരെ ഒരു വെണ്ട തന്നെ നമുക്ക് കാവലം കിട്ടും. അങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് വെറുത്ത് തന്നെ കിട്ടും, ഒരു സംശയവും വേണ്ട. വെണ്ട പോലെ ലാഭം ഒരു കൃഷിയില്ല, അത്രയും നല്ല ഇതാണ് വെണ്ട കൃഷി. പയർ, സലാഡ്, വെള്ളരി, ഇപ്പം ഹൈബ്രിഡിൻ്റെ 2 എണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ പണ്ടേ എടുത്ത് ആ പഴയ വിത്ത്, 25 വർഷക്കാലം മുമ്പുള്ള വിത്താണ് ഇന്നും എൻ്റെ കയ്യിൽ, അതിന് ഇങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഡെയിലി. അതിൻ്റെ എടുക്കുന്ന രീതിയെന്ന് പറഞ്ഞാൽ അത് നല്ല മൂക്കും, നല്ല മൂത്ത് ഒരു ചെറിയ ഉണക്കം അവിടെ നിന്ന് ഉണങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് വിത്ത് കറുക്കും, അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഇത് മാറ്റുമ്പോൾ അത് വിത്ത് കറുക്കും. ആ സമയം ആ വിത്തിനകത്തെടുക്കും, എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വിത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഒരു ഉണക്കുണക്കും. ഉണക്കിയിട്ട് അപ്പോഴു തന്നെ ഈ വിത്തിനെ പൊളിച്ചെടുത്തിട്ട് നേരെ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് ആ വിത്ത്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് വിത്തിനകത്ത് കേടുള്ള കാര്യമൊന്നും നമ്മളറിയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല ഒന്നുപോലെ ഇരിക്കും എല്ലാ വിത്തും. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ പൊങ്ങണ വിത്തെല്ലാം കംപ്ലീറ്റ് പാറ്റിക്കളയും. എന്നിട്ട് അടിയിലുള്ള വിത്തിനെ മാത്രം എടുക്കും. അതിൽ ഒരു വിത്ത് പോലും കേട് വരില്ല. ആ വിത്തെടുത്ത് ഉടൻ തന്നെ കോട്ടൻ തുണിയിൽ, പോളിസ്റ്റർ തുണിയിലോ വേറെ പേപ്പറിലോ വേറെ ഒന്നും അത് വയ്ക്കില്ല. ആ കോട്ടൻ തുണിയുടെ മുകളിലിട്ടാൽ മാത്രമേ ഇതിന് ആ ഒരു ഇതിരിക്കുള്ള ഒരു ഉണക്കിൻ്റെതും അതിൻ്റെ ഒരിതും. നല്ല വെയിലാണെങ്കിൽ ഒറ്റ ദിവസത്തെ വെയിൽ, അത് കഴിഞ്ഞാൽ എടുത്ത് തടലത്ത് വയ്ക്കുക. പിന്നീട് വെയിലത്ത് വയ്ക്കരുത്. വച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മുടുവും, പിന്നെ അത് വലുതായിട്ട് പൊടിക്കാൻ പെട്ടെന്ന് ഇല്ലാതാവും, പെട്ടെന്ന് കയറി കളറും മാറും, ഇല്ലാതാവും ഇത്. മറ്റേ ഇപ്പോൾ നട്ടിരിക്കുന്നത് 9 മാസമായ വിത്താണ്, അതിൽ ഡേറ്റ് എഴുതിയിട്ടിരിക്കുക. ഞാൻ 9 മാസമായ വിത്താണ് നട്ടിരിക്കുന്നത്, അത് ഒന്നുപോലും കേടുവരില്ല, എല്ലാം പൊടിക്കും, കൃത്യമായിട്ട് അടച്ചു വച്ചിരിക്കും. കാര്യം എനിക്ക് വിശ്വസിക്കാം. ഞാനിപ്പോൾ 1000 മുട കൊണ്ട് നട്ടു. ഞാൻ നടുമ്പോഴങ്ങനെയാണ് ഒന്നിച്ച് നട്ടിരുന്നാലേ നമുക്കൊരു ഈ കർഷകർക്ക് ഒരു സ്ഥലത്ത് 2 ചാക്ക് 1 ചാക്ക് വെണ്ടയ്ക്ക കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു കണ്ടത്തിനടുത്ത് കൊണ്ടുപോകണം, എങ്കിലേ ആ കർഷകനെ വിജയിക്കാൻ പറ്റുള്ളൂ. അവർ എന്തെങ്കിലും ജോലിക്കാർക്കോ അവർക്ക് ശമ്പളം കൊടുക്കാനോ അത് കഴിയണമെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് കിട്ടണം, എങ്കിലാണ് അവർക്ക് ഒരു മുതലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കണ്ടത്തിൽ ഫുള്ളായിട്ട് അങ്ങ് നട്ടു കഴിഞ്ഞാൽ എല്ലാം ഒരു സാധനമേ നടുള്ളൂ, അടുത്ത കണ്ടത്തിൽ പ്രത്യേകം നടും. അങ്ങനെ നമുക്ക് കണ്ടങ്ങളുണ്ട്, അതുകൊണ്ട് നടാം, അങ്ങനെ നടും. ഈ വിത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി വരുന്ന വിത്ത് ഡാമേജ് ആയി പോകും. ആ വിത്തിരുന്നാൽ 15 കിലോ, 2 കിലോ, 3 കിലോ, 4 കിലോ വിത്ത് ഇങ്ങനെയൊക്കെ വരും. അപ്പോഴും തന്നെ വേറെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ 1 കിലോ വിത്തിന് 3000 രൂപ വെച്ച് എനിക്ക് തരും. നല്ല വിത്താണ്, അവർക്ക് ഗ്യാരണ്ടിയാണ് എൻ്റെ വിത്ത്. കാര്യം ഞാൻ ഇതുപോലെ ക്ലിയറാക്കി എല്ലാം മാറ്റിയിട്ട് വെള്ളത്തിലുള്ള ഇടുന്ന അടിയിലുള്ള വിത്ത് മാത്രമേ എടുക്കുള്ളൂ. അവർക്കും വിജയമാണ്, അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ഇതാണ്. പിന്നെ ഇവിടെ ഞാൻ വിത്ത് വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഞാൻ എൻ്റെയിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും.
0: അപ്പോൾ ചേട്ടന് അവാർഡ് എന്തെങ്കിലും കിട്ടിയിരുന്നോ?
1: എനിക്ക് ശരിക്കും 3 അവാർഡ് കിട്ടി. പിന്നെ ഈ കൃഷിയിലൊക്കെ ആദരിപ്പൊക്കെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ കൃഷികൾ ചെയ്ത് ഈ പിന്നെ അവാർഡിൻ്റെയൊക്കെ അങ്ങനെ ആളൊക്കെ വരും, എവിടെയാണ് ആരൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നത്, ഏത് മോഡലിലൊക്കെ ചെയ്തിരിക്കുന്നത് വന്ന് നോക്കുമ്പോഴേ എൻ്റെ കൃഷി നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതിൽ കർഷകരും കൂടെ ഉണ്ടാവും, ഒരു പൊതു കർഷകനെ കൊണ്ടുവരും അവർ തന്നെ. അവർ കൊണ്ടുവന്നിട്ട് അവരെല്ലാം പാറശാല മൊത്തം നോക്കും. നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ ആരാണ് കൃഷി ചെയ്യണേ ആ ആളിന് ഇതിൻ്റെ അവാർഡ് തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവരൊന്ന് കണ്ടിട്ടാണ്, എല്ലാം കണ്ട് നോക്കിയിട്ടാണ്, അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അവാർഡുകളെല്ലാം കിട്ടിയിട്ടുള്ളത്. എനിക്ക് കൃഷിയിൽ ഏറ്റവും പൂർണ്ണ സന്തോഷമാണ്. കാര്യം എൻ്റെ ജീവിതമേ കൃഷിയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എടുത്തത്. ഇത്രയും നല്ല രീതിയിൽ എനിക്കിപ്പം നാട്ടിലും ഏകദേശം ആൾക്കാരേക്ക് എന്നെ അറിയാം ഞാൻ ഒരു കൃഷിക്കാരനാണെന്ന്. ഞാൻ അത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് എല്ലാവർക്കും നല്ല എൻ്റെ സാധനങ്ങളൊക്കെ പലവരും വന്ന് വാങ്ങുന്നുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്, ഇന്ന ആളിനെ കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാൻ ഇത് പറ്റണമെന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. കാര്യം അതായത് ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ ഇത്രയും ഇപ്പോഴെനിക്ക് ഒരു ഇത് കാര്യം കൂടെ പറയാണ്ട്, എൻ്റെ കാലിപ്പം കുറച്ച് നല്ല സുഖമായി. ഈ ചെളിയിലൊക്കെ ചവിട്ടി, വയലിലൊക്കെ ചവിട്ടി, ഈ വയ്യാത്ത കാലേ ചവിട്ടി ചവിട്ടി ചവിട്ടി അതിലെല്ലാം എനിക്ക് നല്ലതാക്കി തന്ന് എൻ്റെ കാലിൻ്റെ. എനിക്കിപ്പോൾ വേദനയൊക്കെ കുറവ്, സുഖമായിട്ടിപ്പോൾ ചവിട്ടി പോകാം, എല്ലാം എടുത്തുകൊണ്ട് വരാം. നേരത്തെ ഒന്നും എനിക്കങ്ങനെ കഴിയില്ല. പക്ഷേ ഇതിൽ ഈ കൃഷിയിൽ ഇറങ്ങി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ കാലി വിജയിച്ചത്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് ബ്ലാസ്റ്ററൊക്കെ ഇട്ടും പല ആശുപത്രിയിലും പോയി കഷ്ടപ്പെട്ട്, പക്ഷേ ജീവിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിയിൽ യഥാർത്ഥത്തിൽ ഇറങ്ങിയത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ വിജയകരം എനിക്ക് വന്നത് എൻ്റെ കാലിന് ശരിയായി തന്നതോടെ. വയലിലൊക്കെയാണ് പോയി ഇറങ്ങണേ. ഞാൻ ഒരുപാട് കൃഷികൾ എല്ലാ ഐറ്റം കൃഷികളും ചെയ്ത ആളാണ്. ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എനിക്ക് കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷിയുണ്ട്, ഇനിയും എനിക്ക് കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യമാണ് എനിക്കിത്. ശരീരസുഖം കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ കൃഷി ചെയ്യും, അത് ഉറപ്പ്. കാരണം ഇതിൽ എനിക്ക് മാറാൻ പറ്റില്ല.
2: കാർഷിക രംഗത്ത് നിന്ന് പ്രതിമാസം ലക്ഷത്തിലധികം രൂപ സമ്പാദിക്കുന്ന നൂറുകണക്കിന് കർഷകരുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധ്വാനിക്കാനുള്ള മനസ്സാണ് പ്രധാന മാനദണ്ഡം. കുളത്തൂരിലെ ശ്രീ രവിയെപ്പോലെ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ച് ജീവിത വിജയം നേടിയ കർഷകരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ജീവനോപാധി എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത എന്ന കടമ കൂടി കൃഷിയിലൂടെ ഇവർ നിറവേറ്റുകയാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മംഗളൂരു റെയിൽവേ മേഖലയുടെ നിയന്ത്രണം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമായ സമഗ്ര സഹായ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.30 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ 100-ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ ഗതാഗത മന്ത്രി സി പി ജോൺ തമ്പാനൂർ ഡിപ്പോയിൽ സന്ദർശനം നടത്തും. ശബരിമല ഭക്തർക്കുള്ള ഒരു ആനുകൂല്യവും മുടങ്ങരുതെന്നും ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ആശങ്ക അറിയിക്കുമെന്നും ദേവസ്വം മന്ത്രി മുരളീധരൻ. ഇന്നലെ രാത്രി വാഹനാപകടത്തിൽ മരിച്ച കാലിക്കറ്റ് എഫ് സി താരം റിജോൺ ജോസിന് അന്ത്യാഞ്ജലി പൊതുദർശനം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നു. ഇടുക്കി കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഷെഡ് തകർന്നു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പശുക്കളിലെ അകിടുവീക്കം. ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം, രാഗം ധർമ്മവതി. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം എരിക്കാവ് എൻ സുനിൽ, മുഖർശങ്ക് കോട്ടയം എസ് മുരളീധരൻ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതീയരിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിത, ആലാപനം സരിത രാജീവ്. ഉദയഗീതം എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാര്യവട്ടം വാസുദേവൻ എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 148 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും. ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, കാറൽ ചചേക്കിന്റെ നാടകം, ആർ ഒ ആർ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ എസ് സജിത് പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതീയറിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3°C. കുറഞ്ഞ താപനില 23.8°C. പെയ്ത മഴ 1.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C. കുറഞ്ഞ താപനില 24.3°C. പെയ്ത മഴ

ആകാശവാണി അനന്ത പ്രിയ എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
0: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നീന്തന ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്ന
3: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
0: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:20. സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണനും സംഘവും പാടിയ ഒരു ഗാനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സന്ധ്യാഗീതത്തിൽ അടുത്ത ഗാനം കേൾക്കാം. സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും

0: ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
0: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
0: ഡി ഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
0: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അതുറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര

0: താരങ്ങളായിരുന്ന റൊണാൾഡിഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. IM വിജയൻ, ജോപോൾ അഞ്ചേരി, CK വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
1: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി T. സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി K. മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. സന്ധ്യാഗീതം തുടരുന്നു. അടുത്ത ഗാനം വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ.

സന്ധ്യാഗീതത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആകാശവാണി അനന്തപുരി എഫ്എം 101.9. സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
4: ഒരാളുടെ യഥാർത്ഥ വിദ്യാഭ്യാസം തെളിയുന്നത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരോടുള്ള സമീപനത്തിലുമാണ്. അറിവ് നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേക്കാം, പക്ഷേ വിനയവും സ്നേഹവും നല്ല പെരുമാറ്റവുമാണ് നമ്മെ നല്ല മനുഷ്യരാക്കുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും വേദനിപ്പിക്കാതെ സംസാരിക്കാനും പറ്റുന്നത്ര സഹായിക്കാനും കഴിയുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. പശുക്കളിലെ അകിടുവീക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു അഭിമുഖം, ഗാനം, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത കമഴ്ത്തിവെട്ട് അനുവർത്തിക്കുന്നത് മൂലം റബ്ബർ മരങ്ങളുടെ ഉൽപ്പാദന കാലം എത്രമാത്രം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ക്ഷീര കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ. കന്നുകാലിയുടെ രോഗം ഒരു മൃഗത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് കർഷകന്റെ വരുമാനത്തെയും അധ്വാനത്തെയും കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയെയും ബാധിക്കുന്ന പ്രശ്നമാണ്. രോഗപ്രതിരോധം, വാക്സിനേഷൻ, ശുചിത്വം, പോഷകാഹാരം, സമയബന്ധിതമായ ചികിത്സ എന്നിവ കന്നുകാലി പരിപാലനത്തിൽ വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലുണ്ടാകുന്ന അകിടുവീക്കത്തെക്കുറിച്ചാണ്. അകിടുവീക്കം വരാനുള്ള കാരണങ്ങൾ, പരിഹാര മാർഗങ്ങൾ, വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഡോക്ടർ പ്രിയ കെ നായരാണ്. ഡോക്ടർ പ്രിയയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
5: ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിടുവീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു

0: പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം.
1: തീർച്ചയായിട്ടും പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിടിവീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിടിവീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും ആണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴ KVK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിടിവീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിടിവീക്കമാണ്, സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടിവീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
0: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടിവീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളു കുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിടിവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടിവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും, അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. ആ സമയത്ത് പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർ ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
0: ഏതൊക്കെ തരത്തിലുള്ള അകിടിവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
1: സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിടിവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടിവീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിടിവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ, മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പനിയുണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും, തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിനപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്നാൽ സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അവിടെ വീക്കമുണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാലുൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്, എല്ലാ പാലിനും ഒരേ പൈസയല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
0: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
1: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിടിവീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് തുടങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
0: എപ്പോഴും നനവുണ്ടായിരിക്കുന്ന
1: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ് അകിടിവീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അകിടിലൊരു വീക്കം വരുന്നത് തന്നെ നമ്മൾ അകിടിവീക്കമായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കുക. ചെയ്യുന്നത്. അപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന്

0: മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
1: ഡയറക്റ്റ് കോണ്ടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അകിടുവീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിടുവീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിടുവീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക. എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോളായിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ സ്പേസിംഗ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
0: ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവോ?
1: തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കം ഉണ്ടാകും, ചുമന്നിരിക്കും, തൊട്ടു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്.
0: പിന്നെ ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
1: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിടുവീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകരെ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാല് അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിടുവീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. പല പല അണുക്കൾ കാരണമാണ് അകിടുവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗ ചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റീവ് കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല വീണ്ടും അകിടുവീക്കം വരാനുള്ള സാധ്യത കൂട്ടും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിടുവീക്കം രോഗത്തിൽ നിന്നും മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടീൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
0: മാഡം, ഈ ഡ്രൈ കൗ തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതെന്തു?

0: ഡ്രൈ കൌ തെറാപ്പി അകിടുവീക്കം തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രസവിച്ച് പാലുൽപാദനമൊക്കെ കഴിഞ്ഞ് കറവ വറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, വീണ്ടും ഗർഭിണിയാവുമ്പോൾ, പശുവിന്റെ ഗർഭകാലത്ത് 7 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കറവ നിർത്തും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവുള്ളൂ, അടുത്ത പ്രസവത്തിൽ നല്ല പാലുൽപാദനവും ഉണ്ടാവുള്ളൂ. ഈ ഇങ്ങനെ കറവ നിർത്തുന്നത് കർഷകർ പല സമയങങ്ങളിൽ കറന്ന്, അല്ലെങ്കിൽ ഒന്നര എട്ട ദിവസങ്ങളിൽ കറന്ന് കറവ വറ്റി അവസാനം ആവുമ്പോൾ, നമ്മൾ ഇനി കറക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ, 4 മുലക്കാമ്പിലേക്കും ആന്റിബയോട്ടിക് മരുന്നുകൾ മുലക്കാമ്പിലേക്ക് നേരിട്ട് അടയ്ക്കുന്നതാണ് ഡ്രൈ കൌ തെറാപ്പി. അത് ആകിടിൽ തൽക്കാലം വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യും, പുതിയ ഒരു രോഗം ഉണ്ടാകാതിരിക്കാൻ, അതായത് പ്രസവശേഷം അകിട് വീക്കാൻ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുകയും
1: ചെയ്യും.
0: പ്രിവെന്റീവ് ആണ്. നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പിന്നീടുള്ള അകിട് വീക്കം തടയുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡ്രൈ കൌ തെറാപ്പി.
1: അതേമാതിരി കറവ ഉള്ള പശുക്കളിൽ അകിട് വീക്കം വരുമ്പം അതിനെ എങ്ങനെയാണ് തടയുന്നത്?
0: അകിട് വീക്കം നിയന്ത്രണം ആയിരിക്കും സാർ ഉദ്ദേശിച്ചത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴുത്ത് ഏറ്റവും ശുചിയായി സൂക്ഷിക്കുക, തൊഴുത്തും പരിസരവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിങ് പൗഡർ ഒക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ മാറ്റുകൾ ഇട്ട് കൊടുക്കാറുണ്ട് കൗ കംഫേർട്ടിന് വേണ്ടിയിട്ട്. പലപ്പോഴും നമുക്കറിയാം എച്ച് എഫ് പശുക്കളെ പോലുള്ള പശുക്കൾക്ക് കാലിന് ലാമിനൈറ്റിസ് ഒക്കെ വരാനുള്ള, കാല് വേദനയും വീക്കവും നീരും ഒക്കെ വരുന്നത് നല്ല പരിധി വരെ ഈ മാറ്റ് അത് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഈ മാറ്റ് വില്ലനായിട്ടുള്ള ചില അവസരങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റ് നമ്മൾ വൃത്തിയാക്കുന്നുണ്ടാവും, പുറമേ നിന്ന് നല്ലപോലെ പ്രഷർ വാഷർ ഒക്കെ ഇപ്പൊ കർഷകരുടെ കയ്യിലുണ്ട്, അപ്പൊ നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കും. അതല്ല പ്രഷർ വാഷർ ഇല്ലെങ്കിലും കഴുകിയൊക്കെ വൃത്തിയാക്കിയാലും ഈ മാറ്റിന്റെ ഇടകളൊക്കെ ചിലപ്പോൾ കഴുകാൻ കർഷകൻ വിട്ടുപോകുന്നുണ്ടായിരിക്കാം. ചില ഫാമുകളിൽ കണ്ടിട്ടുണ്ട് മാറ്റ് ഇട്ടതിന് ശേഷം അകിടുവീക്കം ഇല്ലാത്ത ഫാമുകളിൽ അകിടുവീക്കം വരുന്നത്,
1: രോഗാണുക്കൾ
0: ഇടയിലൊക്കെ ഇരുന്നിട്ട് അത് വൃത്തിയാക്കാത്തത് കൊണ്ട് പുറമേ വൃത്തിയാവുന്നുണ്ടാവും, പക്ഷെ വീണ്ടും രോഗാണുക്കൾ അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ശുചിത്വം വളരെ പ്രധാനമാണ്. പിന്നെ കറക്കുമ്പോൾ ഒരു സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് കറന്ന് രോഗനിർണയം നടത്തിയിട്ട് കറക്കുകയാണെങ്കിൽ അത് നല്ലത്. പിന്നെ കറക്കുന്നതിന് മുമ്പ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് അകിട് നല്ലപോലെ കഴുകി, അകിട് കറവക്കാരന്റെ കൈയും കറക്കുന്നവരുടെ കൈയും അത്രയും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. പൂർണ്ണമായിട്ട് കറക്കാനും ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് മിൽക്കിംഗ് എന്ന് വെച്ചാൽ ഫുൾ ഹാൻഡ് മിൽക്കിംഗ് എന്ന് പറയും. അകിടിന് ക്ഷതം ഒന്നും ഉണ്ടാക്കാതെ മുഴുവനായിട്ട് പാല് കറന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പാല് ബാക്കി ഇരിക്കുന്നതും അകിട് വീക്കം വരാനൊരു കാരണമാണ്,
1: ബാക്ടീരിയ അതിനകത്ത്
0: പെരുകാൻ കാരണമാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും കറന്ന് ഒഴിവാക്കി പോവിഡോൺ ആയിട്ട് ലായനിയിൽ മുക്കി, അപ്പോ നമ്മൾ മുക്കി കഴിഞ്ഞാൽ ഒരു തുള്ളി അവിടെ തങ്ങി നിൽക്കും. അപ്പൊ അത് തന്നെ ഒരു സീല് പോലെ അവിടെ പ്രവർത്തിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്കുന്ന സമയത്ത് ആ മുലക്കാമ്പിലുള്ള ഒരു കെനാൽ തുറന്നിട്ടാണ് ഉണ്ടാവുക, അത് അടയാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോ ഉടനെ തന്നെ പശു കിടക്കാതിരിക്കാനും വളരെ അധികം ശ്രദ്ധിക്കണം. അതിനായിട്ട് കറന്നു കഴിഞ്ഞ ഉടനെ കാലിത്തീറ്റ കൊടുക്കാൻ കുറച്ചുനേരം, കുറച്ചുനേരം അത് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പുല്ലിട്ട് കൊടുത്താൽ, അതും കൂടെ കഴിയുമ്പോൾ ഒരു മുക്കാൽ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ഈ സ്പിങ്ക്ടർ അടഞ്ഞിട്ടുണ്ടാവും, പിന്നെ കിടന്നാൽ കുഴപ്പമില്ല,
1: തറയിട്ടാതിരിക്കും.
0: അപ്പൊ അതും അകിടുവീക്കം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തീറ്റയിലും ശ്രദ്ധ. നമ്മൾ വിചാരിക്കും തീറ്റ കൊണ്ട് എന്താണ് അകിടുവീക്കം തടയാൻ കഴിയുമെന്ന്. ശരിയായ പ്രോട്ടീനും ശരിയായ കാർബോഹൈഡ്രേറ്റും ഒക്കെ അതിൻ്റെതായ അളവിൽ ഒരു കറക്കുന്ന പശുവിന് ആവശ്യമാണ്. പിന്നെ പശുവിന് പ്രത്യേകിച്ച് സ്ട്രെസ് ഉള്ള കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾക്കറിയാം വേനൽക്കാലത്തൊക്കെ നമ്മുടെ സങ്കരയിനം പശുക്കൾക്കൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നാവൊക്കെ പുറത്തിട്ടിട്ട് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന പശുക്കളെ നമ്മൾ ധാരാളം കാണാറുണ്ട്. അപ്പൊ ആ ഒരു ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, സ്ട്രെസ്സും പശുവിനെ അകിടുവീക്കം വരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. തീറ്റയിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്ടർ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇ, സെലിനിയം ഇതൊക്കെ അടങ്ങിയ തീറ്റ നൽകുന്നത് രോഗപ്രതിരോധം കൂട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കും.
1: നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രതിരോധം തീർച്ചയായിട്ടും.
0: അതുപോലെ ധാതു ലവണങ്ങൾ, കോപ്പർ, സിങ്ക് ഇതൊക്കെ അടങ്ങിയ ധാതു ലവണ മിശ്രിതങ്ങൾ നൽകുന്നതും ഒക്കെ സഹായകമാണ്.
1: കർഷകർ ഈ കറവ യന്ത്രങ്ങളും ഉപയോഗിക്കാറുണ്ട്
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ അകിടുവീക്കം വരാനുള്ള ചാൻസസ് കുറവാണോ?
0: കൃത്യമായ രീതിയിൽ കറവയന്ത്രം ഉപയോഗിച്ചാൽ വരാനുള്ള ചാൻസസ് കുറവാണ്. ഈ കറവയന്ത്രം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാല് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറവക്കാരന്റെ കയ്യിൽ നിന്ന് അകിടുവീക്കം അങ്ങോട്ട് പകരും എന്ന് പറഞ്ഞ പോലെ, അകിടുവീക്കമുള്ള ഒരു പശുവിനെ കറന്ന കറവയന്ത്രം അടുത്ത പശുവിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ രോഗം പകരാൻ കാരണമാകും. അതുപോലെ തന്നെ കറവയന്ത്രത്തെ, ഇതൊരു യന്ത്രമാണ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള മെയിന്റനൻസ് ആവശ്യമാണ്. പശുവിന്റെ അകിടിന് ക്ഷതം ഉണ്ടാക്കുന്ന രീതിയിൽ ആ യന്ത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ മാനുഫാക്ചർ പറയുന്ന പോലെ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യേണ്ട, അതിന്റെ പാർട്ടുകളൊക്കെ അങ്ങനെ ചെയ്യുക, അതിന്റെ വാഷറുകളൊക്കെ മാറ്റേണ്ട സമയത്ത് കൃത്യമായിട്ട് മാറ്റി, അതിനും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെപ്പോഴും അണുവിമുക്തമാക്കി സൂക്ഷിച്ചിട്ട് അത് വെച്ച് കറക്കുകയാണെങ്കിൽ കറവയന്ത്രം ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് മിൽക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കറക്കുമ്പോൾ മുഴുവൻ പാല് വന്നിട്ടില്ലെങ്കിൽ ഇതിൽ ആ പ്രശ്നമില്ല, കംപ്ലീറ്റ് ആയിട്ട് മിൽക്ക് ചെയ്ത് കറവയന്ത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിച്ച് അതിന്റെ നെഗറ്റീവ്സിനെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറവയന്ത്രം നല്ലത് തന്നെയാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിട് അകിട് വീക്കം രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ

പശുക്കളിലെ അകിടുവീക്കം. ഡോക്ടർ പ്രിയ കെ നായരുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക്

0: കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ട കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 g 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 g സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂടാനും തെങ്ങൊന്നിന് 500 g വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 m താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപ്പാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 packet 5 g വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, നിയന്ത്രിത കമഴ്ത്തിവെട്ട് അനുവർത്തിക്കുന്നത് മൂലം റബ്ബർ മരങ്ങളുടെ ഉൽപ്പാദന കാലം എത്രമാത്രം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും? ഉത്തരം, ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ മുതൽ ഇടവേള കൂടിയ ടാപ്പിംഗ് രീതിയായ ആഴ്ചയിലൊരിക്കൽ ടാപ്പിംഗും പുതുപ്പട്ടയിൽ ടാപ്പിംഗ് തുടങ്ങി 1-2 വർഷം കഴിയുമ്പോൾ നിയന്ത്രിത കമഴ്ത്തിവെട്ടും ശാസ്ത്രീയമായി നടപ്പിലാക്കിയാൽ റബ്ബർ മരത്തിന്റെ ആദായകരമായ ഉൽപ്പാദന കാലം 40 മുതൽ 45 വർഷം വരെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും

0: AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
1: വയലിൻ വേടും സമാപിക്കുന്നു.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: മായാമുദ്രകൾ,
8: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
9: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ്കുമാർ.
7: മായാമുദ്രകൾ,
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
10: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7:20. ചലച്ചിത്രകാരങ്ങൾ കേൾക്കാം. ആദ്യം പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, സുജാത എന്നിവർ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കാണ്ഡഹാർ എന്ന ചിത്രത്തിനു വേണ്ടി സുനിധി ചൗഹാൻ പാടിയത്. രചന സുധാകർ ശർമ്മ, സംഗീതം ഷമീർ ടണ്ടൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഗരസത്തിൽ ഇന്നു പരിചയപ്പെടുത്തുന്ന രാഗം ധർമ്മവതി. രാഗം പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: ഇന്ന് നാം പരിചയപ്പെടുന്ന രാഗം ധർമ്മവതിയാണ്. ധർമ്മവതി രാഗം ഒരു സമ്പൂർണ്ണ രാഗമാണ്. 59-ാമത്തെ മേളകർത്ത രാഗമാണ്. മേളകർത്ത പദ്ധതിയിൽ ഇത് 23-ാമത്തെ മേളകർത്ത രാഗമായ ഗൗരി മനോഹരിയുടെ പ്രതിമധ്യമ രാഗമാണ്. 10-ാമത്തെ ദിശിചക്രത്തിൽ 5-ാമത്തെ രാഗമാണ് ധർമ്മവതി. ദിശിമ എന്നാണ് ചുരുക്കം. ഋഷഭം, മധ്യമം, നിഷാദം എന്നിവ ഈ രാഗത്തിലെ രാഗഛായ സ്വരങ്ങളാണ്. ആരോഹണം, അവരോഹണം.

സ്വരസ്ഥാനം പരിചയപ്പെടാം. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കാക്കലി നിഷാദം എന്നിവ ഈ രാഗത്തിലെ സ്വരസ്ഥാനങ്ങളാണ്. നിഷാദം ദീർഘ സ്വരമായി ഈ രാഗത്തിൽ പ്രയോഗിക്കുന്നു. അസമ്പൂർണ മേള പദ്ധതിയിലും ദീക്ഷിതർ സമ്പ്രദായത്തിൽ ദാമവതി എന്നാണ് ധർമ്മവതി എന്ന രാഗത്തിൻ്റെ പേര്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ധർമ്മവതിയോട് സാമീപ്യമുള്ള ഒരു രാഗമാണ് മധുവന്തി. ധർമ്മവതി രാഗത്തെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഹിന്ദുസ്ഥാനിയിൽ പരിചയപ്പെടുത്തിയത് പണ്ഡിറ്റ് രവിശങ്കറുടെ ശിഷ്യനായ പണ്ഡിറ്റ് സമരേഷ് ചൗധരിയാണ്. ധർമ്മവതി രാഗത്തിൻ്റെ ചില ജന്യരാഗങ്ങളെയും പരിചയപ്പെടാം. മധുവന്തി, രഞ്ജനി, വിജയനാഗരി തുടങ്ങിയ പ്രസിദ്ധ രാഗങ്ങൾ ധർമ്മവതിയുടെ ജന്യമാണ്. ധർമ്മവതി രാഗത്തിൽ ഗ്രഹസ്വരഭേദം ചെയ്താൽ സരസാംഗി, ചക്രവാകം എന്നീ രാഗങ്ങൾ ജനിക്കും. ധർമ്മവതി രാഗത്തിലെ ചില കൃതികളെ പരിചയപ്പെടാം. പരന്താമവതി ജയതി താളം രൂപകം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്. രാമചന്ദ്രസ്യ ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, സംസ്കൃത വിഭക്തി കൃതികളിൽ പെടുന്നതാണ്. ഭജനസേറാദ രാഗം രൂപകം മൈസൂർ വാസുദേവാചാർ കൃതി. ചക്രരാജരഥാരൂഢേ എന്ന കൃതി ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചതാണ്. ഇനി ആരോഹണം അവരോഹണം നമുക്ക് വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ഇതിൽ ധൈവതം ന്യാസസ്വരമായിട്ട് വരും, അതുപോലെ ഋഷഭവും ന്യാസസ്വരമായി വരും. സരിഗ ഋഷഭത്തിന് ശേഷം ഗാന്ധാരത്തിന് ഗമകമില്ല, ഋഷഭത്തിനും ഗമകം കൊടുക്കാറില്ല. എന്തെന്ന് വെച്ചാൽ സരിഗമാ പ്രതിമധ്യമത്തിലോട്ട് പോകുന്നത് കൊണ്ട് ഋഷഭ ഗാന്ധാരങ്ങൾ ഗമകമില്ലാതെയാണ് പ്രയോഗിക്കുന്നത്.

ദൈവതത്തിന് ഗമകം കൊടുക്കാറുണ്ട്. പധാനി സാനിധ പാമഗ രീസ. ഈ രാഗം വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ഇനി ധർമ്മവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വാസ്തവം എന്ന ചിത്രത്തിലെ ഒരു യുഗ്മഗാനം കേൾക്കാം. റിമി ടോമിയും വിധു പ്രതാപും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അലക്സ് പോൾ.

കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി പന്തളം സുധാകരൻ രചിച്ച് ബേണി ഇഗ്നീഷ് സംഗീതം പകർന്ന ഗാനം. എന്റെ മൗനരാഗമെന്നു നീയറിഞ്ഞുവോ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ,
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: രാഗരസം തുടരുന്നു.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മവതി എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി പുനരധിവാസം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത് സ്വന്തം ചിറകിന്റെ ഉള്ളിലൊളിക്കും സങ്കട പെൺമണി പക്ഷി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശിവമണി.

അടുത്തതായി അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ ഹരിഹരനും കെ എസ് ചിത്രയും പാടിയ യുഗ്മഗാനം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

അടുത്തതായി 2005 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് ഗാനം. ജെന്റിൽമാൻ എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം പകർന്നത്. ഗായകർ SP ബാലസുബ്രഹ്മണ്യം, SJ ജാനകി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ധർമ്മവതി എന്ന രാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും. രാഗം ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തിയത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: ആകാശവാണി അനന്തപുരി എഫ്എം 101.9 സമയം 8 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: മംഗളൂരു റെയിൽവേ മേഖലയുടെ നിയന്ത്രണം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറ്റിയത് ട്രെയിൻ ഗതാഗതം കാര്യക്ഷമമാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടമുണ്ടായത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമായ സമഗ്ര സഹായ പദ്ധതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര മേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ കാതൽ ഗുരുദേവ ദർശനമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശിവഗിരിയിൽ ശ്രീ നാരായണ ഗുരുദേവന്റെ 99-ാമത് മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സൂപ്പർ ലീഗ് കേരളയുടെ 3-ാം സീസൺ സെപ്റ്റംബർ 25 ആരംഭിക്കും. ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. പൂപ്പാറയിൽ തേയിലത്തോട്ടത്തിന് സമീപത്തെ കുളത്തിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശികളായ ലഖാൻ സിംഗ് മാർക്കം, ഭാര്യ സുനിയ മാർക്കം എന്നിവരാണ് മരിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ പാടിയത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസനാ സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് സത്യമേവ ജയതേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം M. Jayachandran.

വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, മോഹൻ സിതാര സംഗീതം പകർന്ന്, ശ്രേയ ഘോഷലും കബീറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി.

0: ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. കഹോന പ്യാർ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ പാടിയത്.
1: മക്ഡോണൽഡ്സ് ഹാംബർഗർ ലാണ് ജാറം. തും ഖാഓഗി?
2: ഹാ, ലേക്കിൻ വെജിറ്റേറിയൻ.

കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് സുജാത, ഫഹദ്, ബിജു, ഫ്രാങ്കോ എന്നിവർ.

0: സംഗീതസുധ കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ആഭോഗി രാഗത്തിൽ എൻ എസ് രാമചന്ദ്രൻ രചിച്ച ശ്രീ മഹാഗണപതേ എന്നു തുടങ്ങുന്ന കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ഖണ്ഡചാപ്പുത്ത.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി, മിശ്രജാപ്പുതാളം.

0: ഇതുവരെ കേട്ടത് മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരികാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്.
1: സംഗീതസുധ സമാപിച്ചു.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ താങ്ക് യു.
2: ഹലോ,
3: എന്റെ ദൈവം, ഇതാരും എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
6: 8281-42-03-05.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാ സുരഭി. നിശാസുരഭിയിൽ ആദ്യം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

നിശാസുരഭിയിൽ അടുത്ത ഗാനം കൈതപ്രം വരികളെഴുതി എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം കൗരവർ.

എസ് രമേശൻ നായർ വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനം ഇനി നിശാസുരഭിയിൽ കേൾക്കാം. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

നിശാസുരഭിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് ജി വേണുഗോപാൽ പാടിയത്. ചിത്രം പൂക്കാലം വരവായി.

0: നിശാസുരഭിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി ഇനി നാളെ രാത്രി ഇതേ സമയം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി. സുഭാഷിതം കേൾക്കാം, MV സതീശൻ അവതരിപ്പിച്ചത്.
1: ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അനുകമ്പാദശകത്തിലൂടെ നാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനയാണ്. കരുണാനിധിയായ ഭഗവാനെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ തോന്നാത്ത വിധം എന്നിൽ അനുകമ്പ നിറയ്ക്കണേ, അങ്ങയെ ഓർക്കാനും എനിക്ക് കഴിയണേ എന്ന്. എന്തൊരു പ്രാർത്ഥനയാണിത്! നാം കേൾക്കുന്ന പ്രാർത്ഥനകളിൽ നല്ല പങ്കും എനിക്ക് അത് തരണേ, ഇത് സാധിക്കണേ എന്നെല്ലാമല്ലേ. ഞാൻ എന്നത് വിപുലമാക്കി എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂട്ടർക്ക്, അല്ലെങ്കിൽ എൻ്റെ നാടിന് എന്നിങ്ങനെയും കേൾക്കാം. പരമാവധി

0: അവധി വന്നാൽ ലോകത്തിനാകെ സുഖം ലഭിക്കണേ എന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഉപനിഷത് പ്രാർത്ഥന. പക്ഷേ ഗുരു, ഉറുമ്പിനെപ്പോലും ഉപദ്രവിക്കാൻ തോന്നരുതേ എന്ന അനുകമ്പയ്ക്കായാണ് പ്രാർത്ഥിക്കുന്നത്. തോന്നരുതേ എന്നത് തരണേ എന്നതിൻ്റെ വിപരീതമാണ്. അനുകമ്പ തോന്നിയാൽ പലതും എടുക്കാൻ പറ്റാതാവും, അങ്ങോട്ട് കൊടുക്കേണ്ടിയും വന്നേക്കാം. കൊല്ലാനും തിന്നാനും പറ്റിയില്ലെങ്കിൽ നാവിൻ്റെ രുചിയോട് സുല്ലിടേണ്ടി വരും, ചിലപ്പോൾ വിശക്കേണ്ടിയും വരും. കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ആഹാരമോ സുഖസൗകര്യങ്ങളോ പങ്കുവെക്കേണ്ടി വരും. അങ്ങനെ തോന്നണേ എന്നാണ് ഗുരുദേവന്റെ പ്രാർത്ഥന. സുന്ദരമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതെല്ലാം ഈശ്വരന്റെ അഥവാ പ്രകൃതിയുടെ മക്കൾ തന്നെയല്ലേ? അവർക്കും ഇവിടെ പുലരാൻ അർഹതയില്ലേ? അവരോട് സാഹോദര്യത്തോടെ പെരുമാറുന്നത് നമ്മുടെയും അവരുടെയും സൃഷ്ടാവായ ദൈവത്തോടുള്ള ആരാധന തന്നെയാണെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവദശകത്തിൽ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവുമെന്ന് ഗുരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഈ അനുകമ്പയാണ് മഹാജൈവ വൈവിധ്യ രാജ്യങ്ങളിലൊന്നായ ഭാരതത്തിൻ്റെ ജൈവസമ്പത്തിൻ്റെ സംരക്ഷണ മന്ത്രങ്ങളിലൊന്ന്. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 51A(g)യിൽ രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടതും ജീവരാശിയോട് അനുകമ്പ പുലർത്തേണ്ടതും പൗരന്റെ ചുമതലയാണ് എന്ന് നിഷ്കർഷിക്കുന്നു. അനുകമ്പ ഭാരതീയന് പൗരധർമ്മം കൂടിയാണ് എന്ന് സാരം. ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി അവസരത്തിൽ കുമാരനാശാൻ രചിച്ചതാണ് നാരായണമൂർത്തയെ ഗുരുനാരായണമൂർത്തയെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ ഗുരുസ്തവം. ഇനിയും ഒരു ദശാബ്ദം കൂടി അങ്ങ് ജീവിച്ചിരിക്കണേ എന്ന് പറയുന്ന ആ കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ഇന്ന് ചൊല്ലാറില്ല. ആ നാല് വരി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: തൻപോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേക്ക് അൻപോടുലകർത്തിപ്പൂ ചിരായുസ്സു ദയാബ്ധേ. തന്നെപ്പോലെ ഉറുമ്പിനെയും കരുതുന്ന ഗുരുവിനെ ആശാനും പ്രണമിക്കുന്നു. സത്യത്തിൽ ഗുരുവിൻ്റെ ജാതി നിരാസത്തിൻ്റെയും മതേതര ദർശനത്തിൻ്റെയും ഏകലോക കാഴ്ചപ്പാടിൻ്റെയും ആധാരശില അപാരമായ തുല്യതാബോധമായിരുന്നു. ഉറുമ്പും ഞാനും ഒന്നാണ് എന്ന് തോന്നിയാൽ പിന്നെന്ത് ജാതി, എന്ത് മതം? അതുകൊണ്ട് ഗുരു ആദ്യം ഉറുമ്പിനു വേണ്ടിയും പിന്നെ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുകമ്പ അഥവാ കമ്പാഷൻ കേവലമായ ഒരു വിട്ടുവീഴ്ച മനോഭാവം മാത്രമല്ല. അനുകമ്പ കാട്ടുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ സന്തോഷവും പ്രചോദനവും നൽകുന്ന നാഡീവ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കും. അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഡോപ്പമൈൻ എന്ന ജൈവരാസവസ്തുക്കൾ അതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുമെന്നും ഒരുതരം നിർവൃതീഭാവം നൽകുമെന്നും ആധുനിക മനോവിജ്ഞാനിയും പറഞ്ഞു തരുന്നു. അനുകമ്പ മനസ്സിന് നൽകുന്ന ഈ ധ്യാനതുല്യമായ അനുഭൂതിയെ ഗുരു പണ്ടേ അറിയുന്നുണ്ട്. ആദ്യം ഉറുമ്പിനോട് പോലുമുള്ള അനുകമ്പ, രണ്ടാമത് ദൈവചിന്ത, അതാണ് ഗുരുവിൻ്റെ ദർശനഗരിമ. ഇന്ന് ഗുരുദേവന്റെ മഹാസമാധി ദിനമാണ്. പകയുടെയും വിദ്വേഷത്തിൻ്റെയും മതസ്പർദ്ധയുടെയും യുദ്ധകാലത്താണ് നാം ജീവിക്കുന്നത്. മറ്റൊരു വശത്ത് പ്രകൃതിയോട് മനുഷ്യൻ കാട്ടിയ അനീതിയുടെ തുടർച്ച കാലാവസ്ഥാ ദുരന്തമായി ലോകത്തെ വിഴുങ്ങുന്നു. എല്ലാത്തിനും ശമനമുണ്ടാകാൻ ദയയും അനുകമ്പയുമുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ. ആദ്യം മനസ്സ് ശാന്തവും നന്മയും സന്തോഷവും നിറഞ്ഞതുമാകട്ടെ. കരുണാനിധിയായ ദൈവം അവിടേക്കാണ് കടന്നു വരേണ്ടത്. നമുക്കും ചരാചരപ്രേമം മനസ്സിൽ നിറയണേ എന്ന് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ തന്നെ മനസ്സിനും ചുറ്റുമുള്ള ജീവരാശിക്കും അതുവഴി നാടിൻ്റെ പരിസ്ഥിതിക്കും നൽകുന്ന സ്വാസ്ഥ്യം ആസ്വദിക്കാം. അപ്പോഴേ കരുണക്കടലായ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകി നിറയൂ. ഇത് പറഞ്ഞു തന്ന മഹാഗുരുവിന് പ്രണാമം.
1: MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലേക്ക് കേൾക്കാം.